ആകാശവാണി അനന്തപുരി എഫും 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, വൈശാഖം 24, കൊല്ലവർഷം 1201, മേടം 31, 2026 മെയ് 14 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:38. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം പുലിയൂർ എം എൻ പി നമ്പൂതിരി അവതരിപ്പിക്കുന്നു.
1: ശ്രീനാരായണ ഗുരുദേവന്റെ രചനയാണ് ശ്രീനാരായണ സ്മൃതി എന്ന ഗ്രന്ഥം. സംസ്കൃത ശ്ലോകങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ തത്വരത്നങ്ങളെയാണ് ഇതിൽ വിവരിക്കുന്നത്. ദേശസ്ഥാന വർണ്ണനം എന്ന പ്രഥമ സർഗത്തിൽ തുടങ്ങി സന്യാസം വരെയായി 10 സർഗങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ധർമാധർമ്മ വിവേചനം, സാമാന്യ ധർമ്മവിചാരം, ശിശുപാലനം, ആശ്രമസ്വരൂപം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യധർമ്മം സാമാന്യവിധി, ഗാർഹസ്ഥ്യധർമ്മം വിശേഷവിധി, അപരക്രിയ എന്നിവയാണ് മറ്റു സർഗങ്ങൾ. ശ്രീനാരായണ സ്മൃതിയുടെ 3 സർഗമായ ധർമാധർമ്മ വിചാരത്തിൽ ഗുരുദേവൻ പഞ്ചശുദ്ധിയെ തരംതിരിച്ച് വിശദമാക്കുന്നുണ്ട്. ശുദ്ധി പഞ്ചകം എന്നാണ് അദ്ദേഹം അതിന് നൽകിയിരിക്കുന്ന പേര്. അഥാത സംപ്രവക്ഷ്യാമി സംക്ഷേപശുദ്ധിപഞ്ചകം ശൃണുദ്ധം അവധാനേന ക്രമശുദ്ധിതത്പരാ എന്നിങ്ങനെയാണ് അദ്ദേഹം പഞ്ചശുദ്ധിയെപ്പറ്റി പറയുന്നത്. ധർമ്മപഞ്ചകം കൊണ്ട് സമൂഹം വ്യക്തിക്കു നൽകേണ്ടത് എന്തെന്ന് ഗുരുദേവൻ പറഞ്ഞതിന് ശേഷമാണ് ശുദ്ധിപഞ്ചകം പറയുന്നത്. താൻ പറഞ്ഞ ധർമ്മപഞ്ചകം കേട്ടിരിക്കുന്നവരോടായി അദ്ദേഹം പറയുന്നു. ധർമ്മപഞ്ചകം കേട്ടിരിക്കുന്നവരെ, ഇനി ഞാൻ ശുദ്ധിപഞ്ചകത്തെപ്പറ്റി ചുരുക്കി പറയാം. അത് ശ്രദ്ധയോടെ കേട്ടാലും. ശരീരം, വാക്ക്, മനസ്സ് ഇവയുടെ ശുദ്ധി, ഇന്ദ്രിയങ്ങളുടെയും ഗൃഹത്തിൻ്റെയും ശുദ്ധി, ഇവയെ ചേർത്ത് മനുഷ്യവർഗത്തിൻ്റെ 5 ശുദ്ധികളെയാണ് ഗുരു വിവരിക്കുന്നത്. നിത്യം ശുദ്ധോദകസ്നാനം മലസ്രോതോ വിശോധനം ശുദ്ധിർദന്ത നഖാനാംച ശുദ്ധവസ്ത്രസ്യ ധാരണം എന്നിവയാണ് ദേഹശുദ്ധിക്ക് അത്യാവശ്യം എന്ന് ഗുരു പറയുന്നു. നിത്യവുമുള്ള ശുദ്ധജലത്തിലെ കുളി, ശരീരാവയവങ്ങളുടെ വൃത്തിയാക്കൽ, പല്ലുകളും നഖങ്ങളും വൃത്തിയാക്കൽ, ശുദ്ധമായ വസ്ത്രം ധരിക്കൽ, ശുദ്ധവായു ശ്വസിക്കൽ, അന്നവും ജലവും ചേർന്ന്

0: ആഹാരം ശരിയായ വിധം സേവിക്കുക, കൈകളും പാദങ്ങളും ശുദ്ധിയാക്കി വയ്ക്കാൻ, ഇവയാണ് ദേഹശുദ്ധിയിൽ പ്രധാനം. മനുഷ്യ ശരീരം വൃത്തിയായും ശുദ്ധമായും സൂക്ഷിക്കുന്നതിലാവണം എപ്പോഴും ശ്രദ്ധ ഉണ്ടാവേണ്ടത്. ദേഹശുദ്ധിയെപ്പറ്റി പറഞ്ഞ ശേഷം ഗുരുദേവൻ വാക്ശുദ്ധിയെപ്പറ്റി പറയുന്നു. ആവർജകത്വം വർണ്ണാനാം സുവ്യക്തിസ്വരമാധുരി പദാനാം സ്ഫുടത ഔചിത്യം ലയോമീ വചസോ ഗുണ. ആകർഷകമായ വാക്കുകൾ, വ്യക്തത, സ്വരമാധുര്യം, പദങ്ങളുടെ സ്ഫുടത, ഔചിത്യം എന്നിവയുടെ ചേർച്ചയാണ് വാക്കിൻ്റെ ഗുണം. അക്ഷരങ്ങൾ വേറിട്ട് നിൽക്കുമ്പോൾ പദങ്ങൾ അർത്ഥത്തിൽ ലയിച്ചു നിൽക്കുന്നു. ഇനി ഗുരു വാക്ക് ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്തെന്ന് പറയുന്നു. തൻ്റെയും കേൾക്കുന്നവൻ്റെയും മനസ്സിന് സുഖം നൽകുന്നതാവണം വാക്കുകൾ. സത്യം പറയുക, വേദശാസ്ത്രങ്ങൾ പാരായണം ചെയ്യുക, എവിടെ നന്മ കണ്ടാലും അതിനെ പുകഴ്ത്തുക, കൊള്ളാം, ഗംഭീരം എന്നിങ്ങനെ കേൾക്കുന്നവരെക്കൊണ്ട് പറയിക്കാൻ കഴിയുക, സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ ഉപയോഗിക്കുക എന്നീ ഗുണങ്ങൾ വാക്ക് ശുദ്ധമായിരിക്കാൻ സഹായിക്കും. ഇനി വേണ്ടത് മനഃശുദ്ധിയാണ്. നേർബുദ്ധി, കരുണ, സുഹൃദ്ഭാവം, മൃദുത്വം, ധൈര്യം, ലജ്ജ, വെറുപ്പില്ലായ്മ, ഏകാഗ്രത എന്നീ ഗുണങ്ങളാണ് മനുഷ്യനിൽ മനഃശുദ്ധിയെ പ്രസരിപ്പിക്കുന്നത്. ഇനി ഇന്ദ്രിയ ശുദ്ധിയെപ്പറ്റി പറയുന്നു. അപ്രിയ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അധിക ജോലി നൽകാതെയിരിക്കുക, ലാളിക്കാതിരിക്കുക, യോഗ്യങ്ങളല്ലാത്തവയെ പരിചയപ്പെടുത്താതിരിക്കുക എന്നിവയിലൂടെ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധമാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കടുപ്പമേറിയതും തീരെ ലളിതവുമായവ കഴിയുന്നത്ര ഒഴിവാക്കണം. എപ്പോഴും മിതമായ കാര്യങ്ങളിലാവണം ശ്രദ്ധ വയ്ക്കേണ്ടത്. ഇനി വേണ്ടത് ഗൃഹശുദ്ധിയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമായിരിക്കുന്നതുകൊണ്ട് ഗൃഹശുദ്ധി പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നു. ഗൃഹശുദ്ധിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമെന്ന് ഗുരുദേവൻ പറയുന്നു. ഉള്ളിൽ സൂര്യരശ്മികൾ നന്നായി കടന്നെത്തുന്ന വിധമാവണം ഗൃഹനിർമ്മാണം. ശുദ്ധവായുവിന് പരക്കാനാവും വിധം വിശാലമായ മുറികളിൽ അശുദ്ധ വസ്തുക്കൾക്ക് സ്ഥാനം നൽകരുത്. മുറി മുഴുവനായി നിത്യവും അടിച്ചുവാരി ശുചിയാക്കണം. മൂത്രവും മലവുമൊന്നും ഗൃഹസമീപത്ത് തള്ളിക്കളയരുത്. വിളക്ക് കത്തിച്ചും സുഗന്ധം പുകച്ചും ഗൃഹങ്ങൾ സന്ധ്യാസമയത്ത് പ്രാർത്ഥനായോഗ്യമാക്കണം. ഇങ്ങനെ ശുദ്ധിപഞ്ചകത്തെ ആചരിക്കുന്ന മനുഷ്യൻ ആരോഗ്യവും ആയുസ്സും നേടുന്നു. ശരീരവും ബുദ്ധിയും ഉപയോഗിച്ച് നിത്യസുഖം പ്രാപിക്കുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പുലിയൂർ MNP നമ്പൂതിരി. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമവിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇല്ലെന്ന് ഡോക്ടർ MK മുനീർ. ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട് കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ശനിയാഴ്ചയോടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 3 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 8 മണിക്ക്

ഇപ്പോൾ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, എം ഗോവിന്ദന്റെ മൗലികം എന്ന കവിത ആലാപനം നന്ദാ ഹരികുമാർ, ഉദയഗീതം നെയ്യാറ്റിൻകര എൻ വാസുദേവൻ പാടിയത്, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിലെന്ന്, ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 17-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11 മണിവരെ ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു. 12:20, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര, അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. 1:02 ഒരുവട്ടം കൂടി. 2:02 നാടകം ഔറംഗസേബ്, രചന എസ് ശോഭ, സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3 മണിക്ക് ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 ആയുരാരോഗ്യം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, മികച്ച വിളവും വരുമാനവും നേടാൻ ശാസ്ത്രീയ മഞ്ഞൾ കൃഷി, ഡോക്ടർ ദീപ എസ് നായരുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 5-ാം ദിവസം തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൌർണമി, നിർവഹണം ജയ സി ആർ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്, ശബ്ദം നൽകിയവർ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൌർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, വിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ് എന്നിവർ. 10:30 നിശാ സുരഭി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 26.7°C, പെയ്ത മഴ 0.5 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C,

0: നമസ്തേ. അനന്തപുരിയുടെ പ്രഭാത അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് എം ഗോവിന്ദന്റെ കവിത മൗലികം പാരായണം ചെയ്യുന്നത് നന്ദാ ഹരികുമാർ.

വിളിച്ചുരച്ചു വേലിക്കൽ തത്തമ്മ പോലെ ജന്മവേള വന്നപ്പോൾ വിളിച്ചുരച്ചു.

0: നെയ്യാറ്റിൻകരയൻ വാസുദേവൻ പാടിയതാണ് ഇന്നത്തെ ഉദയഗീതത്തിൽ ശ്രോതാക്കൾ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
0: നമുക്കിനി പി സുശീലയും മാധുരിയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ശ്രീമുരുകൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജിദേവരാജൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി, ആദ്യം പത്രവൃത്താന്തം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ തീരുവ 6% നിന്നും 15% ഉയർത്തി. ഇന്നലെ മുതൽ അടിയന്തര പ്രാബല്യത്തോടെയാണ് വർധന നടപ്പാക്കിയത്. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിജയം. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല 1-ാം സ്ഥാനത്ത്. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. അന്നഡിഎംകെയിൽ നിന്നും കൂറുമാറിയ 25 MLA കൂടി പിന്തുണച്ചതോടെ സി ജോസഫ് വിജയയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ ജയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ടാക്സികളിലും പൊതുവാഹനങ്ങളിലും GPS, പാനിക് ബട്ടൺ, വേഗപ്പൂട്ട് എന്നിവ നിർബന്ധമായും ഘടിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി. തീരുവ പ്രതിസന്ധിക്കും ഇറാൻ യുദ്ധത്തിനുമിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായി നിർണായക കൂടിക്കാഴ്ച നടത്താൻ US പ്രസിഡന്റ് ട്രംപ് ഇന്നലെ ബെയ്ജിംഗിലെത്തി. IPLൽ കൊൽക്കത്തയ്ക്കെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് 6 വിക്കറ്റ് ജയം. വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി. പ്രഭാതഭേരി തുടരുന്നു.
1: വിജ്ഞാന വിപ്ലവത്തിന്റെ പുതിയ കാലത്ത് കേരളത്തെ ഒരു നോളജ് ഹബ്ബാക്കാനാണ് നാം പരിശ്രമിക്കുന്നത്. എന്നാൽ ഈ സ്വപ്നത്തിന്റെ നെടുംതൂണുകളാകേണ്ട നമ്മുടെ ഗവേഷക വിദ്യാർത്ഥികൾ കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ഫെലോഷിപ്പുകൾ വൈകുന്നതു മുതൽ സർവകലാശാലകളിലെ ഭരണപരമായ നൂലാമാലകൾ വരെ അവരുടെ ഗവേഷണ പഠനങ്ങൾക്ക് വിലങ്ങുതടിയായി മാറുന്നു. നമ്മുടെ ഗവേഷക വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കാണ് ഇന്നത്തെ പ്രഭാതഭേരി വിരൽ ചൂണ്ടുന്നത്.
2: എന്റെ പേര് സ്വാതി രാമൻ. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം ഗവേഷക വിദ്യാർത്ഥിനിയാണ്. ഗവേഷണത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിലുള്ള പഠന വകുപ്പുകളിൽ നിന്ന് വിപരീതമായി കേരളത്തിലെ കോളേജുകളിൽ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സൌകര്യങ്ങൾ വളരെ പരിമിതമാണ്. പ്രത്യേകിച്ച് കോളേജുകളിലെ ഗവേഷകർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു ഗവേഷണ അന്തരീക്ഷത്തിന്റെ അഭാവമാണ്. കേരളത്തിലെ പല കോളേജുകളിലും ഗവേഷകർക്ക് പ്രത്യേകം ഇരുന്ന് പഠിക്കാനുള്ള ഇടങ്ങളോ അക്കാദമിക ചർച്ചകൾ നടത്താനുള്ള സംവിധാനങ്ങളോ ഇല്ല. റഫറൻസ് പുസ്തകങ്ങൾ, ഡിജിറ്റൽ റിസോഴ്സുകൾ, ഇന്റർനെറ്റ് ആക്സസ് തുടങ്ങി ഗവേഷണത്തിനാവശ്യമായ പല സംവിധാനങ്ങളും ഇന്ന് കോളേജുകളിൽ ലഭ്യമല്ല. സർവകലാശാല ഡിപ്പാർട്ട്മെന്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോളേജിലെ ഗവേഷകർക്ക് ലഭിക്കുന്ന അക്കാദമിക് എക്സ്പോഷറും വളരെ പരിമിതമാണ്.
3: എന്റെ പേര് കോഷ് KS. ഞാൻ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഫിലോസഫി വിഭാഗം ഗവേഷക വിദ്യാർത്ഥിയാണ്. കേരളത്തിലെ സർവകലാശാലകളിലും സർവകലാശാലകളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ റിസർച്ച് സെന്ററുകളിലും ഗവേഷകർക്ക് കിട്ടേണ്ടുന്ന ഫെലോഷിപ്പ് UGC, JRF, E-Grants, യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് തുടങ്ങിയ പലതരം ഫെലോഷിപ്പുകൾ സമയബന്ധിതമായി കിട്ടുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാകാറുണ്ട്. ഇത് ഗവേഷകരുടെ ഗവേഷണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ വലിയ മാനസിക പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. സർവകലാശാല കേന്ദ്രങ്ങൾക്ക് പുറത്ത് കോളേജുകളിൽ ഗവേഷണം ചെയ്യുന്ന ഗവേഷക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമതായി അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ്. ഗവേഷക സൗഹൃദമായ ലൈബ്രറികളോ ഗവേഷക റൂമുകളോ പ്രത്യേകമുള്ള റിസർച്ച് റൂമുകളോ ഇന്റർനെറ്റ് വൈഫൈ പോലെയുള്ള കമ്പ്യൂട്ടർ പോലെയുള്ള മറ്റടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യം കേരളത്തിലെ മിക്ക ഗവേഷക സെന്ററുകളും സർവകലാശാലകൾക്ക് പുറത്തുള്ള ഗവേഷക സെന്ററുകളും നിലനിൽക്കുന്നുണ്ട്. ഗവേഷക വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാന വെല്ലുവിളി ഗവേഷണം പൂർത്തിയാക്കിയതിനു ശേഷമുള്ള സ്ഥിരമായുള്ള ജോലിയാണ്. സർവകലാശാലകളിലും കോളേജുകളിലും നിരവധിയായിട്ടുള്ള ഗസ്റ്റ് ഫാക്കൽറ്റികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയാണ് സ്ഥിരം ജോലി എന്നുള്ള ഒരു ആശങ്ക ഗവേഷക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉയർന്നു വരാറുണ്ട്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സാഹചര്യത്തിൽ റിസർച്ച് സെന്ററിന്റെ പുറത്ത് വാടകയ്ക്കോ പെയിൻ ഗസ്റ്റാട്ടോ ഒക്കെയാണ് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നത്.
4: ഞാൻ സിദ്ധി അജയ്, കേരള സർവകലാശാല മലയാള വിഭാഗം ഗവേഷകയാണ്. ലൈബ്രറികളെല്ലാം ഇവിടെ 8 മണിക്ക് അടയ്ക്കുന്നൊരു സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. യൂണിവേഴ്സിറ്റി ലൈബ്രറി പോലുള്ള ലൈബ്രറികളെല്ലാം കുറച്ചുകൂടി സമയം തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഗവേഷകർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. ഫെലോഷിപ്പിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് തുകയാണ് സർവകലാശാല നൽകുന്നത്. അത് തന്നെ സമയബന്ധിതമായി കിട്ടുന്നത് കുറവാണ് പലർക്കും. ഇപ്പോൾ ഈ ഗ്രാൻസ് വാങ്ങുന്ന സഹഗവേഷകരുടെ ഫണ്ടൊന്നും കൃത്യമായി തന്നെ അനുവദിക്കാറില്ല. പിന്നെ മാർഗനിർദ്ദേശിയും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളിലെ ഉലച്ചിലും പ്രശ്നമായി വരാറുണ്ട്. പ്രബന്ധരചനയുടെ കാര്യത്തിൽ പല ഗവേഷകരെയും മാർഗനിർദ്ദേശികൾ കൃത്യമായി ഗൈഡ് ചെയ്യാറില്ല. കൃത്യമായി എങ്ങനെയാണ് പ്രബന്ധം എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റി മാർഗനിർദ്ദേശങ്ങൾക്കൊന്നും ഒരു ഏകതയില്ല. പല ഗവേഷകരും അബ്യൂസുകളും മറ്റുമൊക്കെ നേരിട്ടിട്ടുണ്ട്. പിന്നെ ഗവേഷകർക്കിടയിലുള്ള ഒരു ധാരണ പിശക്, അതായത് ഗവേഷണം പൂർത്തിയാക്കുന്നില്ല, കാലാവധി നീണ്ടു നീണ്ടു പോകുന്നു എന്നുള്ളത് ഗവേഷകർക്കിടയിലുള്ള ധാരണ പിശകും അലംഭാവവും അതൊക്കെ സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്തതിന്റെ കാരണമായി നിലനിൽക്കുന്നുണ്ട്.
5: എന്റെ പേര് ഒയ്ഗൻ, കൊല്ലം ഫാറ്റിമ മാത നാഷണൽ കോളേജിലെ സുവോളജി വിഭാഗത്തിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. ഗവേഷണത്തിന്റെ ഇഷ്ടവും ഗവേഷണത്തോടുള്ള താല്പര്യങ്ങളും മുന്നിട്ടിറങ്ങുമ്പോഴും അതിനെ പിന്നോട്ട് വലിക്കുന്ന, അതിനെ ഡീസലറേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സൈഡിലുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അസാധാരണമായ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ റിസർച്ച് പരമായി ഇപ്പോൾ പേപ്പർ എഴുതുകയാണ് അല്ലെങ്കിൽ തീസിസ് എഴുതുകയാണ് എങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, രാവിലെ പോവുക, രാവിലെ അവിടുന്ന് കോളേജിൽ പോയിരുന്ന് എഴുതുക, തിരിച്ച് വീട്ടിൽ വരിക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സ്, പ്രത്യേകിച്ച് സയൻസ്, എനിക്ക് സയൻസാണ് കൂടുതൽ അറിയുക, അതുകൊണ്ട് സയൻസിൽ ഗവേഷണം ചെയ്യുന്ന ആളുകൾ നമ്മൾ ഇങ്ങനെ കോർത്തിണക്കി കോർത്തിണക്കി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ച് പുതിയ ഐഡിയകൾ ഉണ്ടാക്കി എന്നൊരു 3 ദിവസം ഇരുന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയാണ്, ഒരു 4 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇത് എഴുതാതിരുന്നാൽ നമുക്ക് ഈ ടച്ച് കിട്ടും. പിന്നെ നമ്മൾ ഈ 4 ദിവസം കൊണ്ട് എഴുതിയ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ മനസ്സിലാക്കി വീണ്ടും എഴുതി പോകേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കണക്ഷൻ പ്രോബ്ലങ്ങൾ ഉണ്ടാവാറുണ്ട്. കൂടുള്ളവരെല്ലാം ചേർന്ന് മുമ്പോട്ട് പോകുന്നല്ലോ, എനിക്ക് പറ്റുന്നില്ലല്ലോ, അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരും. അതൊരു നിസ്സഹായാവസ്ഥയാണ്, ഞാൻ നിസ്സഹായനായി പോകുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിട്ടാണ് എനിക്ക് എൻ്റെ ഐഡിയോളജിയിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒന്നായി തോന്നാറ്.
1: കേരള സർവകലാശാല ഫാക്കൽറ്റി ഓഫ് സയൻസ് ഡീനും സുവോളജി പ്രൊഫസറുമായ പ്രൊഫസർ ജി പ്രസാദ്,
6: ഒരു ഡിപ്പാർട്ട്മെന്റ് ഗവേഷക ഡിപ്പാർട്ട്മെന്റായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലെങ്കിലും അവിടെ ഒരു പോയി വീണ്ടും നമ്മൾ ഈ കൊടുത്തത് 5-10 വർഷം കഴിയുമ്പോൾ അവിടുത്തെ ഫെസിലിറ്റി എല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ, അവിടെ കുട്ടികളുണ്ടോ, PhD ജോയിൻ ചെയ്തിട്ടുണ്ടോ, അവിടുത്തെ

0: PhD പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, നല്ല ക്വാളിറ്റി പബ്ലിക്കേഷൻസ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ ഈ PhD ഫലമായിട്ടുള്ളത്. ഇതൊന്നും ഒരിക്കലും ഒരു സർവകലാശാലയെ അസസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇത് ഒരിക്കൽ മാത്രം കിട്ടി പിന്നീട് അത് അതിന്റെ വഴിക്ക് അങ്ങനെ വെറുതെ പോകുന്ന ഒരു രീതിയായി പോകുന്നതുകൊണ്ട് പലപ്പോഴും ഉള്ള ഗവേഷണത്തിൽ ഉണ്ടാകാവുന്ന അപജയങ്ങൾ വളരെയധികമാണ്. നമ്മൾ ക്വാളിറ്റി തീസിസും ക്വാളിറ്റി പേപ്പേഴ്സും ഇല്ലെങ്കിൽ ഈ കുട്ടികളാണ്, ഇതിന്റെ ഈ കാൻഡിഡേറ്റ്സ് ആണ് പലപ്പോഴും സഫർ ചെയ്ത് പോകുന്നതെന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. അടുത്തൊരു കാര്യമാണ് ഗവേഷകരും ഗൈഡും തമ്മിലുള്ള ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ. ഇതുമൂലം വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. വളരെയധികം പേര് ഗവേഷണം ഡ്രോപ്പ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഗവേഷണം വിട്ടിട്ട് പോകുന്നവരുണ്ട്. തീസിസ് റെഡിയായി കഴിയുമ്പോൾ പോലും, ഗവേഷണം മൊത്തം കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ പോലും എനിക്ക് ഗൈഡ് മാറണമെന്നും പറഞ്ഞ് വരുന്ന വളരെയധികം കേസുകളുണ്ട്. ഒരു കാരണവശാലും ഈ കുട്ടിയെ ഗൈഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന അധ്യാപകർ, ഒരു കുട്ടി വന്നു കഴിഞ്ഞാലും നമുക്ക് അതിന് ക്വാളിറ്റി ടൈം നമുക്ക് അതിന് കൊടുക്കാനുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുക, അവരുടെ പ്രശ്നങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അവരെ ഇത് ചെയ്യുകയും ചെയ്യുക. അവരോടൊപ്പം നമ്മൾക്കറിയാത്ത ഒരു ഫീൽഡ് ആണെങ്കിൽ നമ്മൾ ആ ഗവേഷണം പഠിച്ചെടുക്കുകയും നമ്മളും കൂടി അതിന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നവരെ ഗവേഷണം ചെയ്യിക്കേണ്ട ഒരു ചുമതലയാണ് ഒരു ഗവേഷക ഗൈഡിനുള്ളത്. ഇപ്പം 10 വർഷമായിട്ടും ഗവേഷണ തീസിസ് കൊടുക്കാത്തൊരു കാൻഡിഡേറ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കാരണം 10 വർഷം കഴിഞ്ഞൊരു ഡേറ്റ, പിന്നീട് ആ ഡേറ്റയുടെ ആവശ്യമില്ല, പിന്നീട് ആ ഡേറ്റയ്ക്ക് ഒരു പ്രയോജനമില്ല. അത് എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിന് PhD കിട്ടുകയും ചെയ്തിട്ടേ പ്രയോജനമുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഒരു കൂട്ടായ ശ്രമത്തിലൂടെ ഉണ്ടാകേണ്ട ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് ഗവേഷണത്തിൽ വേണ്ടത്.
1: തൊഴിലില്ലായ്മയും അനിശ്ചിതത്വവും ഗവേഷകരുടെ ആത്മവിശ്വാസത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
2: കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ ഏതാണ്ട് 2000 റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട് എന്നാണ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ കാണിക്കുന്നത്.
1: കേരള സർവകലാശാല സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ക്രിസ്റ്റബൽ PJ.
2: പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാല് അധ്യാപകരുടെ എണ്ണമാണ്. ചില പ്രത്യേക ഏരിയാസിൽ, ഇപ്പോൾ ബയോടെക്നോളജി അല്ലെ, ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ബയോ ഇൻഫർമാറ്റിക്സ്, അതുപോലെ തന്നെ ഡേറ്റ സയൻസ്, അങ്ങനത്തെ ഏരിയാസിലൊക്കെ ഗൈഡ്സിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പല വിദ്യാർത്ഥികളും പറയാറുണ്ട്. PhD എന്ന് പറയുന്നത് ട്രെയിനിങ് പീരീഡ് ആണ്. അത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സമയമാണ്. പലപ്പോഴും ഈ കുട്ടികൾ PhD ഒക്കെ തുടങ്ങുമ്പോൾ വളരെ എൻതൂസിയാസ്റ്റിക് ആയിരിക്കും, വളരെ ആസ്പിറേഷൻസ് ഉണ്ടാവും. പക്ഷേ ഏതാണ്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അവർ റിയാലിറ്റീസ് മനസ്സിലാവുന്നത്. അക്കാദമിക് ഫീൽഡ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഫീൽഡിൽ അത്രയും കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്കോളറിന് ഒരു ജോബിൽ ചെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കരിയറിൽ നിന്ന് ജോബിലേക്കുള്ളൊരു ഗ്യാപ്പ് നമുക്കിന്നും കാണാനായിട്ട് പറ്റും. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ അത്തരം ഓപ്പണിങ്സ് വളരെ കുറവാണ്. എഡ്യൂടെക്കിൻ്റെ വളർച്ച കാരണം കുറച്ച് ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്. അത്തരം ഓപ്പണിങ്സ് ഒക്കെ കുട്ടികൾ ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ച് ഗുണമുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: പലപ്പോഴും ഗവേഷകർ നേരിടുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കാറില്ല.
3: PhD വിദ്യാർത്ഥികൾ സാധാരണയായി അക്കാദമികവും സാമ്പത്തികവും സാമൂഹികവും മാനസികവുമായ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉടലാറുണ്ട്.
1: തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ്,
3: സാധാരണയായി കാണുന്നത് ഇവരിൽ വിഷാദരോഗവും ഉത്കണ്ഠയുമാണ്. ഒരു സമയപരിധിക്കുള്ളിൽ തീർക്കേണ്ട ഒരു ഡെഡ് ലൈൻ ഇവർക്കുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട ജോലിയുമായി ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. പെട്ടെന്ന് തീർക്കാനുള്ള ബുദ്ധിമുട്ടുകളും ബാക്കിയുണ്ടെങ്കിലൊക്കെ ഇത്തരം സമ്മർദ്ദങ്ങൾ കുറെ നാളാകുമ്പോൾ വിഷാദത്തിലേക്ക് ഉത്കണ്ഠയിലേക്ക് നയിക്കാം. അതോടൊപ്പം ചില PhD സ്ഥാപനങ്ങളെങ്കിലും നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവരുടെ റിസർച്ച് ഗൈഡും ഈ വിദ്യാർത്ഥിയും തമ്മിലുള്ള മാനസികമായ ഒരു പൊരുത്തപ്പെടലില്ലായ്മ, അത് പലപ്പോഴും തെറ്റായ ഒരു ആശയവിനിമയത്തിന്റെയും കൂടുതൽ വിമർശനത്തിന്റെയും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട കുട്ടിക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്കിന്റെയും അല്ലെങ്കിൽ ശരിയായ ദിശയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാത്തതിന്റെയും ഒക്കെ ഭാഗമായിരിക്കാം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഒരു അരക്ഷിതാവസ്ഥ, ഇവരുടെ ശരാശരി പ്രായം കണക്കാക്കുമ്പോൾ തങ്ങളുടെ കൂടെയുള്ളവർ ചിലപ്പോൾ ജോലിയിലോ മറ്റോ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സാമ്പത്തിക അനിശ്ചിതാവസ്ഥ, അതോടൊപ്പം തന്നെ PhD പാസ്സായാൽ തന്നെ തങ്ങൾക്ക് എന്ത് ജോലികൾ കിട്ടും എന്ന് ആലോചിച്ചുള്ള ഒരു ഉത്കണ്ഠ, അവരുടെ ഭാവിയെ കുറിച്ച് ഓർത്തുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മൾ ബേൺ ഔട്ട് എന്ന് പറയുന്ന, കുറെ നാളായി ഈ ജോലി ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല, എനിക്കൊരു ഫലവും കിട്ടുന്നില്ല എന്ന് ആലോചിക്കുകയും അതോടൊപ്പം ഉറക്ക പ്രശ്നങ്ങളും, പൊതുവെ ഒരു ദേഷ്യം, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക, വൈകാരികമായ ഒരു തളർച്ച, അല്ലെങ്കിൽ ഇനി ഇതൊരിക്കലും ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള ചില ചിന്തകളും ഉണ്ടായേക്കാം. ഇവയൊക്കെ തന്നെ PhD വിദ്യാർത്ഥികളിലെ അധിക സമ്മർദ്ദത്തിനും നേരത്തെ സൂചിപ്പിച്ച വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമായി.
1: ഗവേഷകർ ഒരു ജനതയുടെ ബുദ്ധി കേന്ദ്രങ്ങളാണ്. അവർക്ക് സാമ്പത്തിക ഭദ്രതയോടുകൂടി ഗവേഷണ പഠനങ്ങൾ നടത്താനും സമയബന്ധിതമായി ഗവേഷണ ബിരുദം നേടാനുമുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരിന്റെയും സർവകലാശാലകളുടെയും ഉത്തരവാദിത്തമാണ്. ഫെലോഷിപ്പുകൾ കൃത്യമായി നൽകുക, വൈസ് ചാൻസലർമാരുടെ നിയമനം വേഗത്തിലാക്കുക, ലാബ് ലൈബ്രറി സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ നടപടികൾ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ഈ മേഖലയിൽ ഗവേഷകർ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് എന്നതും അടിയന്തര ശ്രദ്ധ വേണ്ട വിഷയമാണ്. നമ്മുടെ ഗവേഷണ വിദ്യാർത്ഥികൾ

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
0: ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 5 മാസത്തിനുള്ളിൽ മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലെ 2-ാമത്തെ കൂടിക്കാഴ്ചയാണിത്.
1: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇന്ന് യോഗം ചർച്ച ചെയ്തേക്കും. 2-ാം ദിവസം ബ്രിക്സ് അറ്റ് 20 പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്ന വിഷയത്തിലും ആഗോള ഭരണത്തിന്റെയും ബഹുമുഖ സംവിധാനത്തിന്റെയും പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഖ്ചി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര ബന്ധ സഹകരണ മന്ത്രി റൊണാൾഡ് ലെമോളയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ

0: നിയമത്തിന് 8 വർഷം ലക്ഷ്യമിട്ടപ്പോൾ 4 വർഷത്തിനകം രാജ്യം ലക്ഷ്യം പൂർത്തീകരിച്ചതായി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
1: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ഉച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗില്ലെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12-ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും കേസ് CBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ട സീറ്റുകൾ 12-ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26-ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2-ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3-ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20, രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ സമർപ്പിച്ച വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേര്യാച്ചുരം വഴി പോകണം. ഇടവമാസ പൂജകൾക്കായി ശബരിമല

0: ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നടയടയ്ക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. റായ്പൂരിൽ കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് ലക്ഷ്യം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ 19.1 ഓവറിൽ ബംഗളൂരു മറികടന്നു. ഇന്ന് ധരംശാലയിൽ 7:30 പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ KV വിനേഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കുന്ന അക്ഷരകളരി വേനലവധി ക്യാമ്പിന് കോഴിക്കോട് കാളാണ്ടിത്താഴം ദർശന ഗ്രന്ഥാലയത്തിൽ തുടക്കമായി. മലയാള ഭാഷാ പഠനം മുൻനിർത്തി വള്ളിയും പുള്ളിയും എന്ന പേര് നൽകിയ 10 പരിശീലനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ അനന്തപുരി തുടരുന്നു. നമുക്കൊരു ഗാനം കേൾക്കാം. പരിണയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം രവി ബോംബെ.

0: നമസ്തേ അനന്തപുരയിലിനി, ഇന്നത്തെ ചോദ്യമാണ്: ഇന്ത്യയിൽ ലേലത്തിലൂടെ ഏറ്റവും ഉയർന്ന വില കരസ്ഥമാക്കിയ ചിത്രം എന്ന ഖ്യാതി സ്വന്തമാക്കിയ ചിത്രമേതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയിൽ ലേലത്തിലൂടെ ഏറ്റവും ഉയർന്ന വില കരസ്ഥമാക്കിയ ചിത്രം എന്ന ഖ്യാതി സ്വന്തമാക്കിയ ചിത്രം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം.
1: കാർഷിക മേഖലാ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ള അഥവാ പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർദ്ധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22 വൈകുന്നേരം 5 മണി വരെയാണ്. കേരള വെറ്റിനറി ആന്റ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ പൂക്കോട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വിംഗ് ഓഫീസിലേക്ക് വിവിധ പദ്ധതികളുടെ നടത്തിപ്പിലേക്കായി ഇനി പറയുന്ന തസ്തികകളിലേക്ക് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ 1 എണ്ണം, ബിടെക് അല്ലെങ്കിൽ BE തത്തുല്യ ബിരുദവും

0: സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും തത്തുല്യ വിഭാഗത്തിൽ AEE അല്ലെങ്കിൽ AEI റിട്ടയർ ചെയ്തവരെയും സ്വകാര്യ നിർമ്മാണ മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവരെയും പരിഗണിക്കുന്നതാണ്. ഓവർസിയർ ത്രിവത്സര ഡിപ്ലോമയും നിർമ്മാണ മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവരെയും പരിഗണിക്കുന്നതാണ്. സർക്കാരിന്റെ പ്രൈസ് സോഫ്റ്റ്വെയർ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള വ്യക്തമായ അറിവും പ്രാവീണ്യവും പരിചയവും അത്യാവശ്യമാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഈ മാസം 17 വൈകുന്നേരം 5 മണിക്ക് മുൻപായി. നിർദ്ദിഷ്ട സമയത്തിന് ശേഷമുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ലഭ്യമായ യോഗ്യതയുള്ളവരെ കണ്ടെത്തി അഭിമുഖത്തിന് ക്ഷണിക്കുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തുമത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ ഒരു ഫാക്കൽറ്റി ട്രെയിനിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തു പരീക്ഷ അഥവാ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അപേക്ഷകർ പോളിമർ അഥവാ റബ്ബർ ടെക്നോളജിയിൽ ബിടെക് എംടെക് ബിരുദം ഉള്ളവരും 2026 മെയ് 1 30 വയസ്സ് കവിയാത്തവരും ആയിരിക്കണം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 21 രാവിലെ 9:30 NIRT പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ വോക്ക് ഇൻ ഇന്റർവ്യൂവിന് തയ്യാറായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0481235317. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: നമുക്കിനി യേശുദാസൻ ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം മയിൽപ്പീലിക്കാവ്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വേണി ഇഗ്നീഷ്യസ്.

0: ഇന്ന് മെയ് 14 നമുക്ക് ഈ ദിനത്തിന്റെ പ്രത്യേകതകൾ നോക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: 1948 മെയ് 14 ഇസ്രായേൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. ദീർഘകാലത്തെ പ്രവാസത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിലെ വംശഹത്യയ്ക്കും ശേഷം ജൂത ജനതയ്ക്ക് സ്വന്തമായി ഒരു രാജ്യം എന്ന സ്വപ്നമാണ് ഈ ദിവസത്തോടെ യാഥാർത്ഥ്യമായത്. ഡേവിഡ് ബെൻ ഗുറിയനായിരുന്നു ഇസ്രായേലിന്റെ ആദ്യ പ്രധാനമന്ത്രി. ഈ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. അമേരിക്കൻ വൻകരയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് ശാസ്ത്രീയവും ഭൂമിശാസ്ത്രപരവുമായ അറിവുകൾ തേടി ലൂയിസ് ആൻഡ് ക്ലാർക്ക് സംഘം തങ്ങളുടെ യാത്ര ആരംഭിച്ചത് 1804 മെയ് 14. തോമസ് ജെഫേഴ്സൺ പ്രസിഡന്റായിരുന്ന കാലത്ത് നടന്ന ഈ പര്യവേഷണം അമേരിക്കയുടെ വികാസത്തിൽ വലിയ പങ്കുവഹിച്ചു. മിസൂറി നദിയിലൂടെയുള്ള അവരുടെ യാത്ര വടക്കേ അമേരിക്കയുടെ ഭൂപടം രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചു. പുതിയ സസ്യങ്ങളെയും ജന്തുക്കളെയും കണ്ടെത്തുന്നതിൽ ഈ സംഘം വലിയ വിജയം കൈവരിച്ചു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പര്യവേഷണങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനും മറ്റ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് സൈനിക സഹകരണത്തിനായി രൂപീകരിച്ച ഉടമ്പടിയാണ് വാർസോ ഉടമ്പടി. 1955 മെയ് 14 പോളണ്ടിലെ വാർസോയിൽ വെച്ചാണ് ഈ ചരിത്രപരമായ കരാർ ഒപ്പുവെച്ചത്. നാറ്റോ സഖ്യത്തിന് മറുപടിയായാണ് ഈ സൈനിക സഖ്യം രൂപപ്പെട്ടത്. ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞ ശീതയുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കൂട്ടായ്മയായിരുന്നു ഇത്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ഈ ഉടമ്പടിയും അവസാനിച്ചു. ആധുനിക പ്രതിരോധ മരുന്നുകളുടെ പിതാവായ എഡ്വേർഡ് ജെന്നർ വസൂരി രോഗത്തിനെതിരായ ആദ്യത്തെ വാക്സിൻ പരീക്ഷണം വിജയകരമായി നടത്തിയത് 1796 മെയ് 14. ജെയിംസ് ഫിപ്സ് എന്ന കുട്ടിയുടെ ശരീരത്തിലേക്ക് കൌപോക്സ്

0: ഗോവസൂരി എന്ന മൃഗങ്ങളുടെ രോഗാണുവിനെ കുത്തിവെച്ചാണ് അദ്ദേഹം ഈ വിപ്ലവകരമായ പരീക്ഷണം നടത്തിയത്. വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി ഈ ദിവസം ഇന്നും വാഴ്ത്തപ്പെടുന്നു. ഈ പരീക്ഷണം കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായി. ലോകപ്രശസ്ത അമേരിക്കൻ ഗായകനും നടനുമായ ഫ്രാങ്ക് സിനാട്ര 1998 മെയ് 14 അന്തരിച്ചത്. 20th century ഏറ്റവും സ്വാധീനമുള്ള സംഗീതജ്ഞരിൽ ഒരാളായ അദ്ദേഹം ഓൾ ദ വേ, മൈ വേ തുടങ്ങിയ ഗാനങ്ങളിലൂടെ ലോകമെമ്പാടും ആരാധകരെ നേടി. ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം മികച്ച നടനുള്ള അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട്. സംഗീതത്തെയും സിനിമയെയും ഒരുപോലെ പ്രണയിച്ച അദ്ദേഹം ഒരു സാംസ്കാരിക ഐക്കൺ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദമാധുരി ഇന്നും സംഗീത പ്രേമികൾക്കിടയിൽ നിലനിൽക്കുന്നു.
1: ചരിത്രത്തിൽ ഇന്ന് തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: സമയം 7:15.
4: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്തെ തൊക്കിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ GP സിദ്ധി.
7: കാലാവസ്ഥാ വ്യതിയാനം നേരിട്ടേൽക്കുന്ന ശരീരഭാഗമാണ് തൊക്ക്. ആയതിനാൽ തന്നെ വേനൽക്കാലത്ത് തൊക്കിന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. സാധാരണ കാണുന്ന ചൂട് കുരുമുതൽ, പിഗ്മെന്റേഷൻ അഥവാ നിറവ്യത്യാസം വരിക, ഫംഗൽ ഇൻഫെക്ഷൻ പോലെയുള്ള രോഗാണുബാധ, സൂര്യാഘാതമേൽക്കുന്നത് മൂലമുള്ള വ്യതിയാനങ്ങളൊക്കെ തൊക്കിനെ ബാധിക്കാറുണ്ട്. ഈ സമയത്ത് സൂര്യരശ്മികൾ നേരിട്ട് ഏൽക്കുന്നത് കുറയ്ക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വിയർപ്പ് അധികമായതിനാൽ വിയർപ്പും തൊക്കിൽ നിന്നുള്ള സിബം എന്ന സ്രവവും ഒക്കെ അധിക നേരം നിന്ന് ചൊറിച്ചില്, കുരുക്കള്, അണുബാധ ആകാനും സാധ്യതയുണ്ട്. ആയതിനാൽ ഈ സമയത്ത് ശുചിത്വവും വളരെ പ്രധാനമാണ്. രണ്ടു നേരമെങ്കിലും കുളിക്കുക, വെള്ളം നന്നായി കുടിക്കുക, ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. വിയർപ്പ് അധികം തങ്ങി നിൽക്കുന്ന ഇടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വിയർപ്പ് തുടച്ചു മാറ്റുക. അധികം കാഠിന്യമുള്ള കെമിക്കൽസ് അടങ്ങിയ ക്ലെൻസേഴ്സ് ഉപയോഗിക്കാതെയും ഇരിക്കുക. പ്രത്യേകിച്ച് തുടയിടുക്ക്, ബ്രസ്റ്റിന്റെ അടിഭാഗം, കക്ഷഭാഗങ്ങളിലൊക്കെ വിയർപ്പ് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുക. അധികം പൗഡറോ കെമിക്കൽസ് അടങ്ങിയ മറ്റ് ലേപനങ്ങളോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മുഖത്തും കയ്യിലും കഴുത്തിലുമൊക്കെ കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ടാൻ വരുന്നതിനും സാധ്യതയുണ്ട്. അതിന് ഏറ്റവും പ്രധാനം ഇത്തരം ടാൻ ഏൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ്, മാസ്ക്, സൺഗ്ലാസ് ഇവ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ടാൻ വന്നു കഴിഞ്ഞാൽ അധികം രാസവസ്തുക്കൾ അടങ്ങിയ ലേപനങ്ങൾ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അത് തൊക്കിന്റെ കോശങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാനും കൂടുതൽ അണുബാധയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ശുചിയായ തണുത്ത വെള്ളമോ തൈരോ തൈരടങ്ങിയ ലേപനങ്ങളോ ഉപയോഗിച്ച് മുഖവും കൈയുമൊക്കെ ടാൻ മാറുന്നതിന് വേണ്ടി ശുചിയാക്കാവുന്നതാണ്. കൂടുതലും ഓയിൽ ബേസ് ആയിട്ടുള്ള ലേപനങ്ങൾ ഉപയോഗിക്കുന്നത് തൊക്കിന്റെ സ്രവവും അതുപോലെ നമ്മൾ ലേപനത്തിന് ഉപയോഗിച്ച ഓയിലും ചേർന്ന് വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അൾട്രാവയലറ്റ് രശ്മികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലേപനങ്ങൾ ആയുർവേദത്തിൽ പ്രധാനമായും മഞ്ചട്ടി, കറ്റാർവാഴ, ഇരട്ടി മധുരം ഇവയൊക്കെ അടങ്ങിയവയാണ്. ഇവയൊന്നും തന്നെ സാധാരണയായി ഓയിൽ ബേസാക്കി ഉപയോഗിക്കാൻ ഈ സമയത്ത് നിർദ്ദേശിക്കാറില്ല. വെയിലേക്കുന്നതിന് തൊട്ട് മുന്നേ അല്ല, അതായത് പുറമേ പോകുന്നതിന് അരമണിക്കൂർ മുന്നേയെങ്കിലും ലേപനങ്ങൾ പുരട്ടേണ്ടതാണ്. വെയിലിൽ നിന്നും വന്നതിന് ശേഷം വിയർപ്പ് തുടച്ചു മാറ്റി നന്നായി ശുചിയായ വെള്ളം ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. അധികം മേക്കപ്പോ മറ്റ് ക്ലെൻസേഴ്സോ ഒന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇവയൊന്നും തന്നെ അധിക നേരം മുഖത്തും മറ്റ് ശരീരഭാഗങ്ങളിലും റീട്ടെയിൻ ചെയ്യുന്നതും നമ്മുടെ ത്വക്കിന്റെ ആരോഗ്യത്തെ ബാധിക്കും. ഈ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് മുടിയുടെ ആരോഗ്യ സംരക്ഷണവും. വേനൽ പ്രത്യേകിച്ചും മുടിയുടെ ആരോഗ്യവും തലയോട്ടിയിലെ ചർമ്മത്തിന്റെ ആരോഗ്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവര് തല കഴുകുന്നതിന് മടി കാണിക്കുന്നുണ്ട്. ഇത് വേനൽക്കാലത്ത് തലയിലെ വിയർപ്പും അതുപോലെ തന്നെ തലയോട്ടിയിലെ സ്കിന്നിൽ നിന്നുള്ള സ്രവവും പൊടിപടലങ്ങളും ഒക്കെ ചേർന്ന് താരനും ചൊറിച്ചിലും കുരുക്കളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഷാമ്പു ഉപയോഗിച്ച് നന്നായി തലയോട്ടി വൃത്തിയാക്കുക. മുടിയുടെ സംരക്ഷണത്തിന് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേകം തന്നെ ഷാമ്പു ഉപയോഗിക്കേണ്ടതാണ്. വാക, ചെമ്പരത്തി, കറ്റാർവാഴ തുടങ്ങിയവ അടങ്ങിയ ഷാമ്പു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും തലയോട്ടി തേച്ച് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും. അധികം എണ്ണ തേക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ത്വക്കിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും ഉറക്കവും. അതുപോലെ ഏത് കാലാവസ്ഥയിലും സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളതും. നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക, പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും മിനറൽസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉപ്പിട്ട നാരങ്ങ വെള്ളം, സംഭാരം ഇവയൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്നത് ത്വക്കിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് സഹായകമാണ്. മറ്റെന്തെങ്കിലും തീവ്രമായ ആരോഗ്യ പ്രശ്നമുള്ളവർ തീർച്ചയായും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഔഷധങ്ങൾ ഉപയോഗിക്കുക.
6: വേനൽക്കാലത്തെ ത്വക്കിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
4: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
8: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
9: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
10: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
11: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
12: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
13: എന്നും രാവിലെ 10:30
12: പ്രായോജകർ.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: നമുക്കിനി എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം നഗരമേ നന്ദി. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം കെ രാഘവൻ.

0: തൊഴിൽ ദർശനം.
1: കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കൊല്ലം ഏഴുകോണിലും എറണാകുളം ഉദ്യോഗ മണ്ഡലിലുമുള്ള ആശുപത്രികളിൽ സ്പെഷ്യലിസ്റ്റ്, സൂപ്പർ സ്പെഷ്യലിസ്റ്റ്, സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. 44 ഒഴിവുണ്ട്. എറണാകുളം തസ്തികകൾ ഫുൾ ടൈം സൂപ്പർ സ്പെഷ്യലിസ്റ്റ്, പാർട്ട് ടൈം സൂപ്പർ സ്പെഷ്യലിസ്റ്റ്, ഒഴിവ് 3. കാർഡിയോളജി 1, ഓങ്കോളജി 1, നെഫ്രോളജി 1. ഫുൾ ടൈം സ്പെഷ്യലിസ്റ്റ്, പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റ്, ഒഴിവ് 9. ജനറൽ മെഡിസിൻ 2, റേഡിയോളജി 1, കാഷ്വാലിറ്റി 1, ജനറൽ സർജറി 2, പൾമണോളജി 1, ഒഫ്താൽമോളജി 1, ഓർത്തോപീഡിക്സ് 1. സീനിയർ റെസിഡന്റ് ഒഴിവ് 18. ജനറൽ മെഡിസിൻ 2, ജനറൽ സർജറി 2, കാഷ്വാലിറ്റി 2, അനസ്തേഷ്യ 2, ഒബിജി 1, ഐസിയു 1, ഓർത്തോപീഡിക്സ് 1, പീഡിയാട്രിക്സ് 5, റേഡിയോളജി 1, പൾമണോളജി 1. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത, പ്രായം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും പുതുതായി എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം 15 രാവിലെ 9 അഭിമുഖത്തിന് ഹാജരാകണം. സ്ഥലം ESIC ഹോസ്പിറ്റൽ, എറണാകുളം ഉദ്യോഗമണ്ഡൽ. കൊല്ലം. തസ്തികകൾ ഫുൾ ടൈം സൂപ്പർ സ്പെഷ്യലിസ്റ്റ്, പാർട്ട് ടൈം സൂപ്പർ സ്പെഷ്യലിസ്റ്റ്, ഒഴിവ് 1. മെഡിക്കൽ ഓങ്കോളജി ഫുൾ ടൈം സ്പെഷ്യലിസ്റ്റ്, പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റ്, ഒഴിവ് 7. ജനറൽ മെഡിസിൻ 1, റേഡിയോളജി 1, ആക്സിഡന്റ് എമർജൻസി 1, സൈക്യാട്രി 1, പൾമണോളജി 1, ഒഫ്താൽമോളജി 1, ഒബ്സ്ട്രറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി 1, സീനിയർ റെസിഡന്റ് ഒഴിവ് 6. ബയോകെമിസ്ട്രി 1, ജനറൽ മെഡിസിൻ 1, ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി 1, പീഡിയാട്രിക്സ് 1, റേഡിയോളജി 1, ICU 1. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത, പ്രായം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും പുതുതായി എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം 15 രാവിലെ 9 അഭിമുഖത്തിന് ഹാജരാകണം. സ്ഥലം അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, ESIC ഹോസ്പിറ്റൽ, ഏഴുകോൺ. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.esic.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.esic.gov.in. അലി യാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റീസ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. മുംബൈ, അഹമ്മദാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കുള്ള സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനങ്ങളാണ്. തസ്തികകളും ഒഴിവും റീഡർ, സ്പീച്ച് പതോളജി 1, റീഹാബിലിറ്റേഷൻ ഓഫീസർ 1, ലെക്ചർ 4, എഡ്യൂക്കേഷൻ 1, ഓഡിയോ സ്പീച്ച് പതോളജി 3, വൊക്കേഷണൽ കൌൺസിലർ 2, സോഷ്യൽ വെൽഫെയർ ഓഫീസർ 2, അക്കൌണ്ടന്റ് 1, എക്സ്റ്റൻഷൻ സർവീസ് അസിസ്റ്റന്റ് 2, ക്ലിനിക്കൽ സൈക്കോളജി 1, സോഷ്യൽ വർക്ക് 1, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ 1, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓഡിയോ വിഷ്വൽ 1, സൈക്കോളജിസ്റ്റ് 3, ഓഫീസ് സൂപ്രണ്ട് കം അക്കൌണ്ടന്റ് 1, ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ 1, ഡയറക്ടർ കൺസൾട്ടന്റ് 1, അസിസ്റ്റന്റ് പ്രൊഫസർ സ്പീച്ച് ലാംഗ്വേജ് പതോളജി 2, ലെക്ചർ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ IDD 2. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ A4 സൈസ് പേപ്പറിൽ ടൈപ്പ് ചെയ്ത് വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തപാലിൽ അയക്കണം. വിലാസം KC മാർഗ്, ബാന്ദ്ര റിക്ലമേഷൻ, ബാന്ദ്ര വെസ്റ്റ്, മുംബൈ 400050. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://aoijnishd.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://aoijnishd.nic.in.
0: തൊഴിൽ ദർശനം.
2: ജോൺസന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം പാവക്കൂത്ത്. ഗാനരചന K. ജയകുമാർ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
9: പാട്ടിന്റെ പാലാഴി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം, രചന ONV കുറുപ്പ്, സംഗീതം ഡോക്ടർ സുരേഷ് മണിമലാ.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: പ്രവർത്തിപ്പിക്കാൻ സൗകര്യവും ശാന്തവുമായ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായി വൈദ്യുതിയെയാണ് ആദ്യകാലങ്ങളിൽ ആശ്രയിച്ചിരുന്നത്. ഒറ്റ ചാർജിംഗിൽ കിട്ടാവുന്ന യാത്രാദൂരത്തിന്റെ പരിധി അഥവാ റേഞ്ചിലെ കുറവ് ഇലക്ട്രിക് വെഹിക്കിളിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ലോകം വിമുഖത കാട്ടാനിടവരുത്തി. ഐ സി എഞ്ചിനുകളുടെ ആവിർഭാവം ആ ന്യൂനതയെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിച്ചു.
0: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം പത്മവ്യൂഹം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: വിശാൽ ചന്ദ്രശേഖറിന്റെ സംഗീതത്തിൽ ഹരിശങ്കറും സിന്ദൂരി വിശാലും പാടിയൊരു ഗാനം, ചിത്രം സീതാരാമം.

0: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
4: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: Good English.
6: Good morning, dear listeners. I'm your host, Dr. Jinju S, and today we are going to tackle something that troubles almost every English learner in India: common grammatical errors in speaking and writing. സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും സാധാരണയായി നമ്മൾ വരുത്തുന്ന വ്യാകരണ തെറ്റുകളെക്കുറിച്ചാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത്. Don't worry, we are not here to judge mistakes. We are here to fix them together, step by step, so that your English becomes clearer, more confident, and more professional. Why does grammar matter so much? When you speak or write with correct grammar, people focus on your ideas, not on the errors. A single wrong article or tense can change the entire meaning of what you want to say. The good news? You don't need to memorize hundreds of rules. You only need to master the most frequent mistakes that Indian speakers make. And today, I will give you exactly those. Let us begin with the top 5 errors that I have seen again and again in classrooms, offices, and on social media across Kerala and the rest of India. First, subject-verb agreement. This is the most common mistake. The verb must agree with the subject in number. Subject singular allengil ekavachanam anengil verbum singular irikanam. Plural allengil bahuvachanam anengil pluralum. For example, it's wrong to say the team are winning the match. The right usage is the team is winning the match. Why? Team is a singular collective noun. Another example you might see every day is a sentence like my friends is coming to my house. The correct sentence should be my friends are coming to my house. The next common error we'll look at is tense confusion. We often mix past, present and future tenses in the same sentence. ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും നമ്മൾ പലപ്പോഴും ഒരേ വാചകത്തിൽ കൂട്ടിക്കലർത്താറുണ്ട്. It is wrong to say yesterday I go to the market and buy vegetables. The right usage is yesterday I went to the market and bought vegetables. Another frequent mistake is to say I am living in Kerala since 2015. The correct usage is I have been living in Kerala since 2015. Another error is the wrong use of articles: a, an, and the. Articles are small words, but they create big confusion. Here are some rules to remember about their correct usage. Use a before consonant sounds. For example, a book, a table, and a university. Because university sounds

0: sounds like it starts with the consonant sound y. Use an before vowel sounds. For example, an egg, an answer, and an hour. Because the H in hour is silent and it sounds like O-U-R, hour. Use the when we talk about something specific. For example, say, please give me the book on the table and not just please give me book on table. Remember not to use articles when we talk in general. For example, you have to say I love books, not I love the books. പൊതുവായി കാര്യങ്ങൾ പറയുമ്പോൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ടതില്ല. ഇറ്റ് ഇസ് റോങ് ടു സേ ഷീ ഈസ് ഗുഡ് ടീച്ചർ. ദ കറക്റ്റ് യൂസേജ് ഈസ് ഷീ ഈസ് എ ഗുഡ് ടീച്ചർ. നെക്സ്റ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് സം കോമൺ പ്രപ്പസിഷൻ മിസ്റ്റേക്സ്. ഇറ്റ്സ് റോങ് ടു സേ ഐ ആം ഇൻട്രസ്റ്റഡ് ഓൺ ലേണിംഗ് ഇംഗ്ലീഷ്. ദ റൈറ്റ് യൂസേജ് ഈസ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഇറ്റ്സ് റോങ് ടു സേ ഐ ആം ലിസണിംഗ് ഗുഡ് ഇംഗ്ലീഷ്. ദ റൈറ്റ് എക്സ്പ്രഷൻ ഈസ് I'm listening to good English. She discussed about the problem is wrong. The right usage is she discussed the problem. Do not use about after discuss. Finally, let's look at the wrong use of having. This is a very frequent mistake among Indian speakers. We often say I'm having when we should simply use I have or I had. I have അല്ലെങ്കിൽ I had എന്ന് പറയേണ്ടിടത്ത് നമ്മൾ പലപ്പോഴും I am having എന്ന് തെറ്റായി പറയാറുണ്ട്. For example, it's wrong to say I am having a doubt about this topic. It should be I have a doubt about this topic. It's wrong to say she is having two brothers. The correct expression is she has two brothers. We are having a meeting tomorrow is wrong. The right usage is we have a meeting tomorrow. Let me leave you with a powerful thought. Good grammar is not about showing off rules. It is about respect. Respect for your own ideas and respect for the people listening to you. When your English is clear and correct, people listen to you with attention and trust. Thank you for listening.
1: Good English.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
2: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.

0: അപ്പു എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പി സൗന്ദരരാജൻ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗങ്ങളിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12 ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ദേശീയതലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ വ്യക്തമായതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷിയടക്കം രണ്ട് കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കം. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി 5 പേരെയും മികച്ച വോളണ്ടിയർമാരായി 10 പേരെയും തിരഞ്ഞെടുത്തു. തപസ്യ കലാസാഹിത്യവേദിയുടെ 50 വാർഷികോത്സവത്തിന്റെ മുന്നോടിയായി ആദ്യകാല പ്രവർത്തക സംഗമം ചാലപ്പുറത്തെ കേസരി ഭവനിൽ ഇന്ന് നടത്തും. പ്രമുഖ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: നമസ്തേ അനന്തപുരി, തുടരുന്നു ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യം ഒന്ന് പറയാം. ഇന്ത്യയിൽ ലേലത്തിലൂടെ ഏറ്റവും ഉയർന്ന വില കരസ്ഥമാക്കിയ ചിത്രം എന്ന ഖ്യാതി സ്വന്തമാക്കിയ ചിത്രം ഏതാണ്? ഇതായിരുന്നു ചോദ്യം. ശരിയുത്തരം യശോദയും കൃഷ്ണനും. 1890കളിൽ രാജാ രവിവർമ്മ വരച്ച ഈ ചിത്രത്തിന് 167.2 കോടി രൂപയാണ് ലേലത്തുകയായി ലഭിച്ചത്. എം എഫ് ഹുസൈന്റെ ഗ്രാമയാത്ര എന്ന ചിത്രത്തിനായിരുന്നു ഇന്ത്യയിൽ ലേലത്തിൽ നേരത്തെ ഏറ്റവും ഉയർന്ന തുക ലഭിച്ചിരുന്നത്. 118 കോടി രൂപയായിരുന്നു ഗ്രാമയാത്ര കരസ്ഥമാക്കിയ ലേലത്തുക.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: നാടോടി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എസ് പി വെങ്കിടേഷ്. ഇനി കാലം സാക്ഷി.
1: നിത്യചൈതന്യയതി. തത്വചിന്തകനും എഴുത്തുകാരനുമായിരുന്നു നിത്യചൈതന്യയതി. 1924 നവംബർ 2 പത്തനംതിട്ടയിലെ വകയാറിലാണ് അദ്ദേഹം ജനിച്ചത്. ജയചന്ദ്രൻ എന്നതായിരുന്നു ആദ്യനാമം. കവിയും അധ്യാപകനുമായിരുന്ന പന്തളം രാഘവ് പണിക്കരാണ് പിതാവ്. ആലുവ യു സി കോളേജിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടി. കൊല്ലം ശ്രീനാരായണ കോളേജ്, ചെന്നൈ വിവേകാനന്ദ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ആത്മീയ യാത്രകൾക്കിടയിൽ ബുദ്ധമതം, ജൈനമതം, സൂഫിസം എന്നിവ പഠിക്കുകയും മഹാത്മാഗാന്ധി, രമണ മഹർഷി തുടങ്ങിയവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 1951 സന്യാസം സ്വീകരിച്ച അദ്ദേഹം നടരാജഗുരുവിനെ ആത്മീയ ആചാര്യനായി സ്വീകരിച്ചു. നടരാജഗുരുവിന്റെ വിയോഗത്തിനു ശേഷം നാരായണ ഗുരുകുലത്തിന്റെ അധിപസ്ഥാനം ഏറ്റെടുത്തു. മനഃശാസ്ത്രം, സൗന്ദര്യശാസ്ത്രം, സാമൂഹിക ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 140 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. കുമാരനാശാന്റെ കവിതയായ നളിനിയെക്കുറിച്ചുള്ള നളിനി ഒരു കാവ്യശില്പം എന്ന നിരൂപണ ഗ്രന്ഥത്തിന് 1977 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ചിന്താവിഷ്ടയായ സീത ഒരു പഠനം, ദുരവസ്ഥ ഒരു പഠനം, ആത്മോപദേശ ശതകം എന്നിവയുടെ വ്യാഖ്യാനങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഹെർമൻ ഹെസെയുടെ വാണ്ടറിംഗ് എന്ന കൃതി ദേശാടനം എന്ന പേരിൽ വിവർത്തനം ചെയ്തു. ബൃഹദാരണ്യകോപനിഷത്ത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. കൂടാതെ ഭഗവത്ഗീത, ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി, മാർക്സിസം എന്നിവയെക്കുറിച്ചുള്ള വിമർശനങ്ങളും പ്രസിദ്ധീകരിച്ചു. ലവ് ആൻഡ് ബ്ലെസ്സിങ്സ് ആണ് ആത്മകഥ. ആഴത്തിലുള്ള പഠനങ്ങളിലൂടെ പാശ്ചാത്യ പൗരസ്ത്യ ചിന്തകളെ സമന്വയിപ്പിച്ച നിത്യചൈതന്യയതി 1999 മെയ് 14 അന്തരിച്ചു. കാലം
2: സാക്ഷി. 1942 ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് ബോധ്യം വരുന്നതിന് അനുഭവം ഉണ്ടായി. സിംഗപ്പൂർ, തായ്ലൻഡ്, ബർമ്മ, കൊറിയ എന്നീ യുദ്ധരംഗങ്ങളിലേക്ക് അയക്കേണ്ടുന്ന ഒട്ടനേകം പട്ടാളക്കാരായ യുവാക്കന്മാർ ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ട്രാൻസിറ്റ് ക്യാമ്പായ പൂനെയിൽ വരികയാൽ അവരെ യുദ്ധരംഗത്തേക്ക് തിരഞ്ഞെടുത്ത് അയക്കേണ്ട ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു. വിടർന്നു വരുന്ന പൂക്കളെപ്പോലെ സുന്ദരമായ മുഖത്തോടെ ഉദിച്ചുയർന്നു വരുന്ന സൂര്യനെപ്പോലെ ഊർജ്ജസ്വരരായ 18-ഉം 20-ഉം വയസ്സ് മാത്രമുള്ള യുവാക്കന്മാരുടെ കണ്ണിൽ നോക്കി ചിരിച്ച് അവർക്ക് ഹസ്തദാനം ചെയ്ത് കുശല പ്രശ്നം നടത്തിയതിന് ശേഷം അവരുടെ പേര് യുദ്ധരംഗത്തേക്ക് പോകാനുള്ളവരുടെ ലിസ്റ്റിൽ എഴുതിയിടുമ്പോൾ എൻ്റെ ഹൃദയം പിടഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോൾ ചിലരോട് വൈകാരികമായ അനുകമ്പ തോന്നിയിട്ട് അവരുടെ പേരിൽ ലിസ്റ്റിൽ പെടുത്താതെ 2-3 ആഴ്ച പിടിച്ചു വച്ചിട്ടുണ്ട്. അവർ പോയി ഏറെ താമസിയാതെ തന്നെ യുദ്ധരംഗത്ത് നിന്നും അവർ മരിച്ച വിവരം ലഭിക്കും. അവരുടെ അമ്മമാർ, ഭാര്യമാർ, കാമുകിമാർ, സഹോദരങ്ങൾ എന്നിവരൊക്കെ അയക്കുന്ന ദീർഘദീർഘമായ കത്തുകളും പലഹാരപ്പൊതികളും പൂനായിൽ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ആർക്കും വിധേയത്വമില്ല. കൊടുക്കരുതെന്നാണ് നിയമം. കത്ത് തിരിച്ചയക്കാനും പാടില്ല, നശിപ്പിക്കണം. പലപ്പോഴും നശിപ്പിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിന്റെ ജിജ്ഞാസ കൊണ്ട് കത്തുകൾ വായിക്കും. അതിലെ ഓരോ വരിയിലും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും ആകാംക്ഷയും പ്രത്യാശയും കാണുമ്പോൾ മനസ്സ് വിതുമ്പും, കണ്ണ് നിറഞ്ഞു തുളുമ്പും.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് നിത്യചൈതന്യ യതിയുടെ ശബ്ദം.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയൊരു ഗാനം. ചിത്രം വർണ്ണപ്പകിട്ട്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: നമസ്തേ അനന്തപുരിലിനി, നമുക്ക് ചുറ്റും. തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ എംപ്ലോയബിലിറ്റി സെന്ററിൽ ഈ മാസം 16-ാം തീയതി രാവിലെ 10 മണിക്ക് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. 10-ാം ക്ലാസ്സാണ് യോഗ്യത. വിശദവിവരങ്ങൾക്ക് 8921916220 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8921916220. തിരുവനന്തപുരം മണക്കാട് നാഷണൽ കോളേജിൽ വിവിധ വിഷയങ്ങളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 20-നകം NC@MHTrust.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കാവുന്നതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SCBSC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SCST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471256031 അല്ലെങ്കിൽ 2560362 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
3: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
2: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നടത്ത ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നടത്ത ടിക്കറ്റിനല്ലേ കിട്ടിയത്.
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
5: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
7: മേഘമൽഹാർ എന്ന ചിത്രത്തിന് വേണ്ടി OMD കുറിപ്പെഴുതി രമേശ് നാരായൺ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
6: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 8 കഴിഞ്ഞ് 30 മിനിറ്റ്.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
7: നോവൽ സഞ്ചാരം.
10: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
11: ഗോവിന്ദൻ നായർ ഒന്ന് നോക്കി. ഒഴുക്കിനെതിരായി ഊളിയിട്ട് കുനിഞ്ഞു നിന്ന് ഒരു തലതിരികൽ. 300 കൈകൾ പുറത്തിടിക്കുന്നുണ്ട്, ചിലർ ചവിട്ടുന്നുമുണ്ട്. എന്നിട്ടും തല മുന്നോട്ട് തിരികുക തന്നെയാണ്. 2 കൈയും പൊക്കിയെടുത്ത് ഒരൊറ്റ വിടർത്തൽ. ഒരു ചെറിയ ഇടനാഴികയുണ്ടാക്കി അയാൾ ഉള്ളിലേക്ക് കടന്നു. ഇടനാഴിക വീണ്ടും കൂടിയടഞ്ഞു. പുക പരന്ന ആ അന്തരീക്ഷത്തിലൂടെ കുഞ്ചുകുട്ടി ഇരുന്ന സ്ഥലത്തേക്ക് ചെന്ന് വിളിച്ചു. കുഞ്ചുകുട്ടി! ഏ! ഒരു നേർത്ത ശബ്ദം. വരൂ. അവൾ വന്നു. കാണാനില്ല. ഗോവിന്ദൻ നായർ വാരിയെടുത്ത് വാതിൽക്കലേക്കൊരോട്ടം. അവിടെ ബഹളം സ്വൽപ്പം അവസാനിച്ചിരിക്കുന്നു. അതിനിടയിലൂടെ തള്ളിക്കയറി പുറത്തേക്ക് ചാടി. കിഴക്ക് പടിപ്പുര ഒരു തീ മതിലായിരിക്കുന്നു. തീ ഇല്ലാത്തയിടത്തേക്ക് ഓടുകയേ ഗതിയുള്ളൂ. അയാൾ പടിഞ്ഞാട്ടോടി. ആ വലിയ പറമ്പിന്റെ അറ്റത്തെ കന്മതിലിനടുത്തുവരെ ഓടി. പിന്നെ ചുറ്റും നോക്കി. തുരത്തിയ ഒരു കാട്ടുജന്തു മാളമന്വേഷിക്കുന്നത് പോലെ. ഇടത്തുവശം ഒരു പാമ്പിൻകാവുണ്ട്. അയാൾ കുഞ്ചുകുട്ടിയെയും ചുമന്നുകൊണ്ട് അങ്ങോട്ട് നീങ്ങി. ഒരു ശങ്കയും കൂടാതെ ചിത്രപടക്കല്ലിന്മേൽ ഇരുന്നു. കുഞ്ചുകുട്ടിയെ മടിയിലും കിടത്തി. വിയർപ്പൊഴുകുകയാണ്. ആ ഇരുത്തം കിഴക്ക് കാക്കക്കാല് കാണുന്നത് വരെ വേണ്ടി വന്നു. അത്രയും നേരം ഗോവിന്ദൻ നായർ എന്തെങ്കിലും ആലോചിച്ചോ? കുഞ്ചുകുട്ടി എന്തെങ്കിലും ആലോചിച്ചോ? മരവിച്ച കിടപ്പ്. പ്രഭാതകിരണങ്ങൾ മുഖത്ത് ഒരടിയടിച്ചതുപോലെ തോന്നി. ഗോവിന്ദൻ നായർ ഞെട്ടി. കുഞ്ചുകുട്ടി ശാന്തമായി ഉറങ്ങുകയാണ്. ഇളംവെയിൽ അവളുടെ കവിളുകളിൽ മുട്ടി ഉരസിയിട്ടും ഗോവിന്ദൻ നായർ അത്ഭുതപ്പെട്ടുപോയി. അവളെ നോക്കിക്കൊണ്ട് പാവം എന്നു പറയാതിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവളെ ഉണർത്തി. അവർ മതിൽ കയറി പിൻഭാഗത്തേക്ക് കടന്നപ്പോൾ നേരം നല്ലവണ്ണം വെളുത്തിരുന്നു. ഒരു ജീവി കണ്ണെത്താവുന്ന സ്ഥലത്തെങ്ങുമില്ല. ദാഹിക്കുന്നു, കുഞ്ചുകുട്ടി പറഞ്ഞു. അയാൾ നിശബ്ദനായി. ഒരു വഴിക്കുളത്തിലേക്ക് ഇറങ്ങി നിന്നു. അവൾ ആർത്തിയോടെ ആ കുളത്തിലെ വെള്ളം മുക്കിക്കുടിച്ച് നെടുവീർപ്പിട്ടു. ഹാവൂ, വരൂ. രണ്ടുപേരും നടന്നു. ആ നടത്തം ഒരൊഴിഞ്ഞുകിടക്കുന്ന വീട്ടിൽ ചെന്നവസാനിച്ചു. അന്ന് അവരവിടെ താമസിച്ചു. ആളൊഴിഞ്ഞ ആ വീട്ടിൽ ഭക്ഷണ സാധനങ്ങളുണ്ടായിരുന്നു. തുണികൾ പോലും എടുക്കാതെയാണ് ആ കുടുംബം ഓടി രക്ഷപ്പെട്ടിട്ടുള്ളത്. ആറാനിട്ട മുണ്ടുകളും കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളും അയക്കോലിൽ കിടക്കുന്നു. ഗോവിന്ദൻ നായർ എല്ലാം ശരിപ്പെടുത്തി. അയാൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കുഞ്ചുകുട്ടി അനങ്ങാതിരുന്നതേയുള്ളൂ. വാക്കുകളില്ല, ചലനങ്ങളില്ല. ഉണ്ണാനിരുന്നപ്പോൾ കുഞ്ചുകുട്ടി ആദ്യമായി കരഞ്ഞു. കരയരുത്, ഇപ്പോൾ കരയാൻ പറ്റില്ല, ഗോവിന്ദൻ നായർ പരുക്കൻ ശബ്ദത്തിൽ ശാസിച്ചു. അവൾ ചുണ്ടു കടിച്ചമർത്തി മിണ്ടാതിരുന്നു. നാളെ വീട്ടിലേക്ക് പോവാം. വേണ്ട, അവൾ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. എന്ത്, വീട്ടിൽ പോണ്ടേ? വേണ്ട, ഞാൻ ചാവും.
10: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
2: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിമിഷങ്ങൾ കണ്ണു ചിമ്മുന്ന സമയം പോലെ വളരെ ചെറുതാണ് അല്ലേ? പക്ഷേ ചില നിമിഷങ്ങൾ ഒരു ജീവിതം മുഴുവൻ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ഒരു പുഞ്ചിരി നൽകിയ നിമിഷം, പ്രണയം തുടങ്ങിയ നിമിഷം, വിട പറഞ്ഞ നിമിഷം, അങ്ങനെ അങ്ങനെ. അത്തരം നിമിഷ വർണ്ണനകൾ നിറഞ്ഞ ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ കേൾപ്പിക്കുന്നത്. ആദ്യ ഗാനത്തിലേക്ക്, അരുത് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം. ചിത്രം എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി. ഗാനരചന ONV കുറുപ്പ്.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
3: പിട്ടാപ്പിള്ളി ഏജൻസീസ്.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
2: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OPIP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
3: ഇന്നീ പരിപാടിയിൽ യോഗ വ്യായാമത്തിന്റെ പ്രത്യേകതകൾ. ഇതേക്കുറിച്ച് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് S. ഗോപിനാഥൻ സംസാരിക്കുന്നു.
4: യോഗാസനങ്ങൾ ഒരു വ്യായാമ പദ്ധതിയാണ്, അതോടൊപ്പം ഒരു ജീവിതചര്യ ആയും കണക്കാക്കണം. യോഗ വളരെ ലഘുവും ലളിതവുമാണ്. സ്കൂൾ കുട്ടികൾ മുതൽ വയോവൃദ്ധന്മാർക്ക് വരെ യോഗയിൽ ഏർപ്പെടാം. രോഗശയ്യയിലാകുമ്പോൾ പോലും ചില യോഗാരീതികൾ പരിശീലിക്കാൻ കഴിയും. യോഗയിലൂടെ പ്രാണവായുവിന്റെ ശക്തി രക്തത്തിൽ പ്രവഹിക്കും. അത് ശരീരത്തിന് ഉണർവും ഉന്മേഷവും ഉണ്ടാക്കും. എന്നാൽ മറ്റ് കളികളിലും വ്യായാമങ്ങളിലും മാംസപേശികളുടെ അമിത സങ്കോച വികാസത്താൽ ഹൃദയത്തുടിപ്പ് വളരെ വേഗത്തിലാകും. അങ്ങനെ ശരീരത്തിന് കിതപ്പനുഭവപ്പെടും, രക്തസമ്മർദ്ദം വർദ്ധിക്കും. യോഗയിലെ പ്രാണായാമം വഴി കൂടുതൽ ഓക്സിജൻ രക്തത്തിൽ ലയിക്കുന്നതുകൊണ്ട് വിഷാംശങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടാനുള്ള അവസരം കുറയും. രക്തത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടും. ആഹാര നിയന്ത്രണത്തോടെയുള്ള യോഗ പ്രാണായാമ പരിശീലനം രക്തധമനികളിലൂടെയുള്ള രക്തഓട്ടം ക്രമപ്പെടുന്നതുകൊണ്ട് ഹൃദയത്തിന് സമ്മർദ്ദം കൂടാതെ രക്തത്തിനെ ധമനികളിലൂടെ പ്രവഹിപ്പിക്കാൻ കഴിയും. ചെറുപ്പത്തിൽ പലരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് പല കളികളിലും ഏർപ്പെടാറുണ്ട്. പ്രായമാകുമ്പോൾ പലർക്കും ഇത് തുടരാൻ കഴിഞ്ഞെന്ന് വരില്ല. കൂടാതെ പല കളികളിലും ശരീരത്തിന് പരിക്കുകളും ഉണ്ടാകാറുള്ളത് നിത്യേന നമ്മൾ പത്ര ദൃശ്യമാധ്യമങ്ങളിൽ കൂടി അറിയുന്നതാണല്ലോ. യോഗ വ്യായാമം ഏത് പ്രായക്കാർക്കും പരിശീലിക്കാം. മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാതെ അവരവരുടെ ശരീരശേഷി അനുസരിച്ച് ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്ത് പരിശീലിക്കണം. അതിനനുസരിച്ച് യോഗാസനങ്ങൾ നിരവധിയാണ്. അതിലെ എല്ലാം ഒരാൾക്ക് ശരിയാകണമെന്നില്ല. ഉദാഹരണത്തിന്, പത്മാസനം ചെയ്യാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്നാൽ യോഗയിലെ പ്രാണായാമം പ്രധാനമാണ്. അത് ചെയ്യാൻ കുറച്ചുനേരം സ്ഥിരമായും സുഖമായും ഇരിക്കേണ്ടതുകൊണ്ട് ഇരുന്നുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു ആസനം സ്ഥിരമായി പരിശീലിക്കണം. തുടക്കത്തിൽ അല്പം പേശിവേദന ഉണ്ടാകുമെങ്കിലും നിരന്തരം പരിശീലിക്കുമ്പോൾ സുഖാവസ്ഥയിലെത്തും. പരിശീലന സമയം അല്പാൽപം കൂട്ടിക്കൊണ്ടുവന്നാൽ മതിയാകും. മറ്റ് വ്യായാമങ്ങളിൽ നിന്നും പ്രധാനമായും യോഗയെ വേർതിരിക്കുന്നത് ഇരുന്നും നിന്നും കമിഴ്ന്നുകിടന്നും നിവർന്നുകിടന്നും ചെയ്യാവുന്ന യോഗാസനങ്ങളുണ്ട്. ഇത് യോഗയുടെ മാത്രം പ്രത്യേകതയാണ്. ഇതിൽ നിന്നും ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ശരീരപ്രകൃതിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കണമെന്ന് മാത്രം. മനുഷ്യരെല്ലാം വ്യത്യസ്തരാണെന്ന ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് ലളിതമായ ആസനങ്ങളിൽ തുടങ്ങി നിരന്തരം വാശിയോടെ പരിശീലിച്ചാൽ ആരോഗ്യമുള്ള ശരീരത്തിന്

0: പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
5: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: നമുക്കിനി നരിവേട്ട എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. കൈതപ്രമെഴുതി ജാക്സ് ബിജോയ്, സംഗീതം നൽകിയത് പാടിയത് സിദ് ശ്രീറാമും സിതാര കൃഷ്ണകുമാറും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം കുസൃതിക്കുറിപ്പ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇനി പരിപാടിയിൽ 1991 മുതൽ 2000 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ധനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. രചന പി കെ ഗോപി, സംഗീതം രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655631, 9495655631. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടെ നിന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നിന്ന് എടുത്ത ടിക്കറ്റിനാ.
7: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
8: ഹലോ,
9: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
8: വീണ്ടും
9: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
10: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
8: സർ, ഇത്രയും രൂപ.
10: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
8: 2 ലക്ഷം
11: എന്തു പറ്റി അച്ഛാ?
8: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
9: അയ്യോ,
8: കട്ട് ചെയ്തു.
11: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
8: തട്ടിപ്പോ?
11: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
8: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
11: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
12: നമുക്കിനി അപർണ രാജീവ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം മെയ്ഡ് ഇൻ USA. ഗാനരചന ONV കുറുപ്പ്, സംഗീതം വിദ്യാസാഗർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ജിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: നമുക്കിനി ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രലേഖ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം മേണി ഇഗ്നേഷ്യസ്.

0: പോലീസ്.
1: മിസ് സീമ.
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം അളകനന്ദ. ഗാനരചന PK ഗോപി. സംഗീതം NP പ്രഭാകരൻ.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 1991 മുതൽ 2000 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി വിശാഖപട്ടണത്തെ കിഴക്കൻ നാവിക കമാൻഡിൽ സന്ദർശനം നടത്തി. തന്ത്രപരമായി പ്രധാനപ്പെട്ട നാവിക കമാൻഡിൽ നടത്തിയ പ്രവർത്തന പരിശീലന ഭരണപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങിയ സംഘം വനമേഖലയിൽ അകപ്പെട്ടു. വനംവകുപ്പ് തിരച്ചിൽ ശക്തമാക്കി. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ കെ വി വിനീഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ കെ പി നിതീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ ടി വി സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എ ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജസിക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. പത്തനംതിട്ട ഓമല്ലൂർ പൈവള്ളി ഭാഗത്ത് 4 പേരെ കടിച്ചു പരിക്കേൽപ്പിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് തെരുവുനായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കി. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെള്ളെഴുത്താംപൊറ്റ കോളനിയിലെ എം ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 കിലോഗ്രാം സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് മത്സരങ്ങളിലാകെ 194 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: എത്ര അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും അരികിലാണെന്ന് ഒന്നറിയിക്കാൻ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രിയ കൂട്ടുകാരെ മറന്നിട്ടില്ലെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ. കാലങ്ങളും കാതങ്ങളും ഏറെ കഴിഞ്ഞാലും ഓർമ്മകൾ അത്രമേൽ ഹൃദ്യവും മധുരവും എന്നോതുവാൻ. ഇതാ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങളും പ്രിയഗാനങ്ങളുമായി ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം, വരുന്ന മെയ് 19 എന്റെ സുഹൃത്ത് പേരൂർക്കട സ്വദേശി നിധിൻ ശ്യാമിന്റെ ബർത്ത്ഡേയാണ്. നിധിൻ ഒരു KSRTC വണ്ടി പ്രേമിയും നല്ല ഫോട്ടോഗ്രാഫറുമാണ്. നിധിൻ ഒരു സിനിമ സംവിധാനം ചെയ്യുമെന്നാണ് ഞാനും നിധിന്റെ ഭാര്യ ജാൻവിയും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ നല്ല കണ്ടന്റ് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിധിന്റെ അമ്മ ശ്രീദേവി ആന്റിയും അച്ഛൻ ശ്യാമംഗളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. നിധിനെ വിളിച്ച് ചെറുതായി വട്ടം കറക്കണമെന്നും അവനിഷ്ടമുള്ള പാട്ട് വെച്ചു കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. എന്നെഴുതിയിരിക്കുന്നതാരാ നിധീഷ് കഞ്ഞിപ്പാടം. നിധിൻ കറങ്ങുമെങ്കിൽ വട്ടത്തിൽ തന്നെ നമുക്ക് കറക്കാം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ആനവണ്ടി കാമുകനായിട്ടുള്ള നിധിനാണോ? നിധിൻ ശ്യാമിന് പക്ഷെ KSRTC വണ്ടികളോടുള്ള പ്രേമത്തിനെ കുറിച്ച് ലോകമെങ്ങും പ്രശസ്തമാണല്ലോ. അടുത്ത് തന്നെ സംവിധാനം നിധിൻ ശ്യാം എന്ന് നമ്മളൊരു വലിയ തിരശീലയിലൊക്കെ കാണാനിരിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആരായാലും ഇതൊക്കെ ഉള്ളതല്ലേ, അല്ലെങ്കിൽ സമീപ ഭാവിയിൽ നടക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ? ആ, ഇപ്പോ ഏറ്റവും ലാസ്റ്റ് എവിടെയാണ് കറക്കം കറങ്ങി വന്നിരിക്കുന്നത്?
1: ഇപ്പോ ലാസ്റ്റ് കറങ്ങി വന്നേക്കുന്നത് കോഴിക്കോടാണ്.
0: ജാൻവി ഉണ്ടായിരുന്നോ?
1: ജാൻവി എറണാകുളത്ത് ജോയിൻ ചെയ്തു.
0: ഈ മെയ് 19 എന്താണ് പരിപാടി?
1: മെയ് 19 പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല.
0: ഒരു പരിപാടി വെക്കണ്ടേ, മോശമല്ലെങ്കിൽ
1: പ്രത്യേകിച്ച് പരിപാടിയൊന്നും വെക്കണ്ട എന്നാണ് കമ്മിറ്റി തീരുമാനം.
0: അത് കമ്മിറ്റിയുടെ തീരുമാനം അങ്ങനെ അല്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്.
1: എനിക്കറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയില്ല.
0: കമ്മിറ്റിയുടെ ആഘോഷ പരിപാടികൾ എന്നാൽ ഈ നിമിഷം മുതൽ തുടങ്ങുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓക്കേ, താങ്ക് യു.
0: നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. ഈ ആശംസ വന്നത് കഞ്ഞിപ്പാടത്ത് നിന്നാണ്. അതെ, നിതീഷ് കുമാറിന്റെ വക ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്നാണ് താങ്കൾക്ക് ഈ ആശംസ വന്നിരിക്കുന്നത്. നിതീഷ് താങ്കളെ കുറിച്ച് മാത്രമല്ല, താങ്കളുടെ അമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ വലിയ സന്തോഷമായിട്ട് എഴുതിയിട്ടുണ്ട്.
1: ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനും നിതീഷും ഏകദേശം 2011 മുതലുള്ള ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പം അത്രയും വർഷത്തെ ബന്ധമുണ്ട്.
0: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, ഏത് പാട്ടാണ് ഇന്ന് വെക്കേണ്ടേ?
1: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിതീഷിന് തന്നൊരു പാട്ട് ഡെഡിക്കേറ്റ് ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സോങ്.
0: ഒരു പാട്ട് പറ,
1: മനസ്സിനും അറിയില്ല.
0: വി ആർ ഫ്രണ്ട്സ്. ആ സമയത്തായിരുന്നു നിങ്ങൾ കോളേജിൽ പഠിച്ചത്?
1: ഞങ്ങൾ 2011 മുതൽ 14 വരെ ആണ് ഒരുമിച്ച് പഠിച്ചത്. അതിനുശേഷം നിതീഷ് ഹൈദരാബാദേക്ക് പോയി, ഞാൻ പോണ്ടിച്ചേരിക്ക് പോയി. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്.
0: അതൊരു മൊഴിമാറ്റി വന്ന സിനിമയാണ് എന്നുണ്ടെങ്കിലും മലയാളികൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു അല്ലേ, ഹാപ്പി ഡേയ്സ്?
1: അതെ അതെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ തലയിലേക്ക് ഓടി വരുന്ന വളരെ ചുരുക്കം പാട്ടുകളുള്ള ഒരെണ്ണമാണ്. പിന്നെ ഞാനൊരു വേറെ റോമൻ ഫാൻ ആണെങ്കിൽ മുസ്തഫ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
0: ഞാൻ ആ പാട്ട് പറയുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്തായാലും താങ്കൾ ആദ്യം പറഞ്ഞ ആ പാട്ട് വെക്കാൻ തോന്നുന്നു അല്ലേ. സിജു തുറവൂരിനാണ് മലയാളം വരികൾ എഴുതിയിരിക്കുന്നത്, അജയ് സത്യൻ പാടിയത്. സൗഹൃദം ഇങ്ങനെ ഗംഭീരമായി തുടരട്ടെ. മെയ് 19 നിതീഷ് നിതിന്റെ കൂടെ വന്ന് ജോയിൻ ചെയ്ത് പേരൂർക്കട ഒരു വലിയൊരു ആഘോഷം ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് താങ്കളുടെ സുഹൃത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ.
1: അതെ, ശരി, താങ്ക് യു.

0: പ്രിയപ്പെട്ട ആകാശവാണി, എന്റെ പേര് രാജേശ്വരി. എന്റെ പ്രിയ സുഹൃത്തായ രമ്യയുടെ 41-ാം പിറന്നാളാണ് April 28. ഹലോ സന്ദേശഗാനം പരിപാടിയിലൂടെ അവൾക്ക് പിറന്നാൾ ആശംസകൾ നൽകണം. വൈകിപ്പോയല്ലോ, എന്നാലും നോക്കാം. 8-ാം ക്ലാസ് മുതൽ തുടങ്ങിയ ഞങ്ങളുടെ സുഹൃത് ബന്ധം ഇന്നും അതുപോലെ തന്നെ തുടരുന്നു. രമ്യയെപ്പറ്റി പറയുകയാണെങ്കിൽ അവളൊരു സകലകലാ വല്ലഭയാണ്. പാചകം, പച്ചക്കറി കൃഷി, മുട്ടക്കോഴി വളർത്തൽ എന്നീ മേഖലകളിൽ അവൾ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇന്ന് അരശുപറമ്പ് എന്ന ഗ്രാമത്തിലെ ഒരു കർഷക സ്ത്രീയാണവൾ. സ്വാദിഷ്ടമായ ഹോം മെയ്ഡ് കേക്ക് ബിസിനസ്സും അവൾക്കുണ്ട്. ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലെ 8-9 ക്ലാസ്സുകളിൽ അവളായിരുന്നു ക്ലാസ് ലീഡർ. അതിനാൽ ഇന്നും ഞങ്ങൾ അവളെ ലീഡർ രമ്യ എന്നാണ് വിളിക്കാറ്. ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ ഒരു വിദൂര ഛായയുണ്ട് എന്നൊരു അഹങ്കാരം അവൾക്കുണ്ട്. ഹലോ സന്ദേശഗാനം പരിപാടിയിൽ എന്റെ ഈ സന്ദേശം പരിഗണിക്കും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു രാജേശ്വരി, നെടുമങ്ങാട്. രമ്യയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ രമ്യല്ലേ?
1: അതെ.
0: ലീഡർ രമ്യല്ലേ?
1: ആണല്ലോ.
0: ലീഡർ രമ്യയുടെ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമൊന്നുമില്ല.
0: കൃഷി, കേക്ക് ബിസിനസ്, ഭയങ്കര ഒരു സംരംഭകയായി മാറിയല്ലോ.
1: വിളിക്കുന്ന ആളാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല.
0: ഞാൻ കുറച്ച് വൈകിയാണെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് പിണങ്ങരുത്. ചിലപ്പോ കേട്ട പിണങ്ങും. പിണങ്ങൂലല്ലോ, ഉറപ്പ്. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ആ നമ്പർ കണ്ടാ മനസ്സിലാവൂല. അതും മനസ്സിലാവൂല, കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ സംസാരിക്കുന്നത്. അതൊക്കെ പറയാം. അതെ, ഈ സിത്താര കൃഷ്ണകുമാറിന്റെ ഒരു വിദൂര ഛായയുണ്ട് എന്ന് ആരോ പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ടില്ലേ? അത് അല്ല, അത് തെറ്റിദ്ധാരണ ഒന്നുമല്ല, ശരിയായ ധാരണയാണെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ആ, ഞാനൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചു. ഈ സ്കൂൾ കാലഘട്ടം മുതൽ സകലകല വല്ലഭയായിട്ടുള്ള ആള് ഇപ്പൊ എന്തൊക്കെയാണ് പരിപാടികൾ?
1: ആര്
0: പറഞ്ഞു? പാചകം, ഓക്കെ ഫൈൻ, പൊതുവെ പെൺകുട്ടികളെല്ലാം ചെയ്യുമെന്ന് വിചാരിക്കാം. പച്ചക്കറി കൃഷി, മുട്ടക്കോഴി വളർത്തൽ, പിന്നെ ഹോം മെയ്ഡ് കേക്ക് ബിസിനസ്, പിന്നെ വേറെന്തൊക്കെയുണ്ട്? കൊട്ടേഷൻ, ഞാനത് എന്റെ ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ എന്നെ ഒരു കൊട്ടേഷൻകാരനെ വിളിക്കാൻ എങ്ങനെ മനസ്സ് വന്നു?
1: എല്ലാ വിവരങ്ങളും തന്നിട്ട് പറഞ്ഞാണല്ലോ.
0: അങ്ങനെ ഒരു കൊട്ടേഷൻ തന്നാൽ ആര് തരുമായിരിക്കും?
1: രാജിയാണോ?
0: ഏത് രാജി?
1: രാജേശ്വരി.
0: ഏത് രാജേശ്വരി?
1: എന്റെ ഫ്രണ്ട് രാജി.

0: രാജേശ്വരി ശരി എന്ന് പറയുന്നത് ഭൂമി മലയാളത്തില് വളരെ കോമൺ ആയിട്ടൊരു പേരല്ലേ.
1: എനിക്ക് ഒറ്റ ഫ്രണ്ടേ ഉള്ളു രാജേശ്വരി.
0: ഇതാ ഇപ്പൊ നന്നായത്, രമ്യക്ക് രാജേശ്വരി ഒരു ഫ്രണ്ടേ ഉള്ളൂ, പക്ഷെ എനിക്കറിയാന്നുള്ള രാജേശ്വരിമാരേ ഉള്ളൂ. കേട്ടിട്ടില്ലേ ശരി മേരി രാജേശ്വരി?
1: അവരെയൊന്നും എനിക്കറിയില്ലല്ലോ.
0: ആ അപ്പൊ ഈ പറയുന്ന രാജേശ്വരി നെടുമങ്ങാട്ടുകാരിയാണോ?
1: അതെ.
0: ഈ അരശുപറമ്പില് വേറെ എന്തൊക്കെയാണ് പരിപാടി?
1: വേറെ പരിപാടികളൊന്നുമില്ല.
0: അരശുപറമ്പില്
1: തട്ടിമുട്ടി പോകുന്നു.
0: കർഷക വനിതയായി പ്രഖ്യാപിച്ചു എന്നൊക്കെ അറിഞ്ഞല്ലോ, ഉള്ളതാണോ?
1: അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നെ പോലെ വേറെ വനിതകളുണ്ട് അവിടെ.
0: ആണോ?
1: അതെ.
0: അപ്പോ ഈ ഹോം മെയ്ഡ് കേക്കുകൾ സാധാരണ ഏറ്റവും കൂടുതൽ ഏത് ഫ്ലേവറുകളൊക്കെയാണ് ഉണ്ടാക്കുക?
1: ഞാന് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കും, റെഡ് വെൽവെറ്റ് ഉണ്ടാക്കും, പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കും, അങ്ങനെ എല്ലാം ഉണ്ടാക്കും.
0: സകലതും കൈവശമുണ്ട്. എന്നിട്ടാണ് ഞാൻ നേരത്തെ സകലകല വല്ലഭയ എന്നൊക്കെ പറഞ്ഞപ്പോ ഏയ് ഞാനങ്ങനെയൊന്നുമല്ല, അതായത് ഞാൻ ഇങ്ങനെ അല്ല എന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ ആണ് ആണ് ആണ് എന്ന് പറയണം, അതിനല്ലേ? അയ്യടാ,
1: അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല.
0: പിന്നെ എങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? പിന്നെ ഇതിപ്പോ എന്തെല്ലാം മേഖലയായി. ഓക്കെ, ഒരു ഒരു പാട്ടും കൂടി പാടിയാൽ ആ മേഖലയും കൂടിയായി.
1: ആ മേഖലയിലോട്ട് എനിക്ക് ഒരു കഴിവുമില്ല.
0: പക്ഷെ 8-9 ക്ലാസ്സുകളിൽ ലീഡർ ആയിരുന്നത് ആള് അത്യാവശ്യം ഈ വക കഴിവുകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു എന്നാണല്ലോ കേട്ടത്.
1: 8, 9, 10 പ്ലസ് ടുവിന്
0: ലീഡറായിരുന്നു. ഞാൻ ഇത് മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പൊ ഇപ്പൊ പാട്ട് പാടാൻ പറ്റുമോ, ഇല്ല പാട്ട് പറയാൻ പറ്റുമോ?
1: പാട്ട് പാടാനേ പറ്റില്ല.
0: അപ്പൊ പിന്നെ ഒരു പാട്ട് പാറ.
1: കൊല്ലംകോട്ട്.
0: കൊല്ലംകോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റെങ്കിലും. അതെന്താ അങ്ങനെ ഒരു ഇഷ്ടം?
1: ഇല്ല, അങ്ങനെ പാട്ടിന് പെട്ടെന്ന് ഞാൻ കേട്ടതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ട്.
0: ആഹാ, ബിച്ചു തിരുമലയുടെ പാട്ടാണ്. എന്നിട്ട് കൊല്ലംകോട്ട് തൂക്കം കാണാൻ പോയിട്ടുണ്ടോ?
1: ഇല്ലില്ല, പോയിട്ടില്ല.
0: ഈ കൊല്ലംകോട്ട് എവിടെയാണെന്നെങ്കിലും അറിയാമോ?
1: എനിക്കറിയില്ല.
0: ആ പാട്ടിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ അല്ലേ. എന്നാലും നമ്മളെ മനസ്സിനെ തൊടുന്നൊരു പാട്ട്. അതെ, ഈ കൊട്ടേഷൻ തന്നിരിക്കുന്നത് രാജേശ്വരി തന്നെയാണ് കേട്ടോ.
1: കാര്യം അവളാണ് എപ്പോഴും എന്നെ ലീഡർ ലീഡർ അഭിസംബോധന ചെയ്യണത് അവളാണ്.
0: അപ്പൊ ഈ കൊട്ടേഷൻ ആർക്ക് കൊടുത്തിരിക്കാനാണ് സാധ്യത?
1: ആർക്കായിരിക്കും അത് എനിക്കറിയില്ല.
0: ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടി എന്ന് വിളിച്ചതാണ്.
1: ഓ, ഹലോ സന്ദേശം.
0: ആ, അപ്പോ ഹലോ സന്ദേശ ഗാനം പരിപാടിയിലൂടെ താങ്കൾക്ക് പ്രിയപ്പെട്ട കൊല്ലംകോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി എന്നുള്ള പാട്ട് വെക്കാം. ഉച്ചു തിരുമലയുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. യേശുദാസ് പാടിയത് വെക്കണോ, പി സുശീല പാടിയത് വെക്കണോ? ഓക്കെ, കുടുംബവിശേഷം എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. എന്തോ ഒരു കാര്യം പറയാൻ വന്നു, എന്തായിരുന്നു അത്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട്. രമ്യയുടെ വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്?
1: ഞാന്, ഹസ്ബൻഡ്, 2 കുട്ടികള്.
0: എന്താണ് അവരുടെയൊക്കെ പേരുകൾ പറയൂ?
1: ഹസ്ബൻഡ് മധു, മൂത്ത മോന്റെ പേര് അഭിനവ്, രണ്ടാമത്തെ മോന്റെ പേര് ആരവ്.
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: താങ്ക് യു വെരി മച്ച്.

0: ഹലോ ആകാശവാണി, എന്റെ പേര് രാധിക, ബാലരാമപുരം പുതിച്ചൽ നിന്നാണ്. ഞങ്ങളുടെ 31-ാം വിവാഹവാർഷികം മെയ് 17-നാണ്. എന്റെ ഭർത്താവ് ഗിരീഷ്, പുള്ളിക്കാരൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്തു. ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസുകളും കൃഷിയും ഒക്കെയായി കഴിയുന്നു. അദ്ദേഹത്തെ വിളിച്ച് ആശംസകൾ പറയാമോ? ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഡിഗ്രികളുണ്ട്. MA ഇൻ എഞ്ചിനീയറിംഗ്, MBA, LLB, ഡിപ്ലോമ ഇൻ ജേർണലിസം. വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ഗിരീഷ് സാറാണോ?
1: അതെ.
0: ഗിരീഷ് സാർ ഏതെങ്കിലും ക്ലാസ്സിലാണോ?
1: ഇല്ല ഇല്ല, ഞാനിപ്പോ പറഞ്ഞാ മതി. പ്രിയാണ് വണ്ടി.
0: ഞാന് ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാ. ആരാണെന്നുള്ളതല്ല പ്രശ്നം, ആശംസയാണ് പ്രശ്നം. ഞാനൊരു വെഡിങ് ആനിവേഴ്സറി വിഷ് പറയാൻ വേണ്ടി വിളിച്ചതാ.
1: എന്റെ വെഡിങ് ആനിവേഴ്സറി
0: കുറച്ച് നേരത്തെ ആയിപ്പോയി.
1: അതെ.
0: എന്നാലും ഈ വർഷം ആദ്യം വെഡിങ് ആനിവേഴ്സറി വിഷു പറഞ്ഞ ഞാനല്ലേ. ആ അതാണ്. സാറ് മോട്ടിവേറ്റ് ചെയ്ത് എല്ലായിടത്തും ഒന്നാമതെത്തണം എന്ന വാശിയോടുകൂടി സാറിനെ വിഷ് ചെയ്യുന്നതും ഒന്നാമതാവണമെന്ന നിർബന്ധത്തോടുകൂടി വിഷ് ചെയ്തതാണ്. അടിപൊളിയായില്ലേ?
1: ശരിക്കും അത് ആയിട്ടില്ല. 17-ാം തീയതിയാണ്.
0: അതെ, അതെനിക്കറിയാം. 17-ാം തീയതി എന്ന് മാത്രമല്ല, അത് 3 പതിറ്റാണ്ട് പിന്നിട്ട് 31-ാം വർഷം. ഓ, എന്റെ ഗംഭീരമായ ജീവിതമാണ്. അങ്ങനെ ഇത് ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കാതെ ഒരു സാധ്യതയില്ല. എങ്ങനെ പരിചയമുണ്ട്? ബാലരാമപുരം ഭാഗത്തെ ഞാൻ ഈ ഇടക്കാലത്ത് നിന്ന് വന്നിട്ടില്ല.
1: ഞാൻ ബാലരാമപുരത്തല്ല, ശരിക്കും ബാലരാമപുരം പോയി വന്ന് നിൽക്കുന്നതാണ്. ഞാൻ തിരുവനന്തപുരത്താണ്.
0: ആണോ? അപ്പൊ പുതുച്ചേരി പോവാറല്ലേ? ഇപ്പം
1: പോവാറുണ്ട്.
0: അപ്പൊ രാധിക ചേച്ചി എവിടെ? ഇപ്പം
1: രാധിക ഇപ്പൊ എന്നോടൊപ്പം ഉണ്ട്. ശരിക്കും അവള് തിരുവനന്തപുരത്താണ്. അവളുടെ കുടുംബ വീടാണ് ബാലരാമപുരം. അവിടെ കൃഷിയും
0: അതെ, അങ്ങോട്ട് പോയില്ലെങ്കിൽ കൃഷി കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു.
1: അല്ല, അത് ഇപ്പൊ അവിടുന്ന് വന്നിട്ട് 2-3 ദിവസമായി. ഞാനിപ്പോ ശരിക്കും പറഞ്ഞ
0: ബാംഗ്ലൂരാണ്. മെയ് 17-ാം തീയതി എവിടെ ആയിരിക്കും?
1: ഞാൻ ഒന്നെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ ബാലരാമപുരം, രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും.
0: എവിടെയാണെങ്കിലും രാധിക ചേച്ചിയുടെ കൂടെ ആഘോഷം ഉണ്ടാവുമല്ലേ?
1: ഉണ്ടാവും. തീർച്ചയായിട്ടും.
0: അപ്പൊ ഈ ആഘോഷ നിമിഷങ്ങളിൽ ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നാൽ ഏത് പാട്ടായിരിക്കും ഓർമ്മ വരിക?
1: എനിക്ക് മനസ്സിലായി.
0: എങ്ങനെ മനസ്സിലായി? എന്ത് മനസ്സിലായി?
1: ഓ, എനിക്ക് ഒരിക്കലും അടിച്ചിടാൻ പറ്റില്ല. ഞാനീ ഇത് കേൾക്കുന്ന ഒരു ശ്രോതാവാണ്, പക്ഷെ ഇതെങ്ങനെ പറ്റും എനിക്ക് അറിയത്തില്ല. എനിക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാണ്ട് പോയല്ലോ.
0: ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാണ്. ഞാൻ ആകെ ഒരു പാട്ടല്ലേ ചോദിച്ചോളൂ. പാട്ടെന്ന് പറഞ്ഞാലേ ഉടനെ ആകാശവാണി എന്ന് പറയാണ്. എന്തറിയാം? ഈ അറിയാം അറിയാന്ന് പറയുന്നതല്ലാതെ എന്താണ് അറിയാന്നുള്ളത് പറയുന്നില്ല.
1: പാട്ട് നല്ലവണ്ണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ പെട്ടെന്ന് അത് കത്തിയിലൊന്നേ ഉള്ളൂ. ഞാനും എന്റെ വൈഫ് ഇത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇത് കേട്ട, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയൊന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ശബ്ദം. പെട്ടെന്ന് എനിക്കത് കത്തിയില്ല.
0: ഞാനൊരു ആശംസ പറയാൻ വിളിച്ച് ഒരു പാട്ട് പറയാമോന്ന് ചോദിച്ചതിന് ഇതിനൊക്കെ എന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താ?
1: പാട്ടെന്ന് ആ ഒരു ക്ലൂ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ക്ലിക്കായി.
0: ഉറപ്പിച്ചു.
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ഹലോ.
0: ആ, ഇതിപ്പോ ഞാൻ നിക്കട്ടോ പോട്ടോ?
1: ചന്ദനമണി വാതിൽ, ആ പാട്ടാണ്.
0: ആഹാ, രാധിക ചേച്ചിയാണോ പുറകെ ഇതിൽ നിന്ന് പറഞ്ഞിരുന്നത്?
1: രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്.
0: ആഹാ, മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലെ പാട്ടാണ്. എഴാച്ചേരി രാമചന്ദ്രന്റെ വരികളാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇനി കൂടുതൽ കിടന്ന് വിരകുന്നില്ല. ആ, അത് ഇനി അത്രയെങ്കിലും ഒക്കെ ഞാൻ പറയാതിരിക്കണ്ടേ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്. എന്തായാലും താങ്കളുടെ വിവാഹ വാർഷിക ആഘോഷ നിമിഷങ്ങളിൽ ഞങ്ങൾക്കും പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം.
1: ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഈ പ്രോഗ്രാം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമാണ്. പക്ഷെ എനിക്കൊരു ആനക്കൂടെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല.
0: അതല്ലേ അതിന്റെ ഒരു രസം, പെട്ടെന്ന് തിരിച്ചറിഞ്ഞാ പോയില്ലേ?
1: അല്ല, തിരിച്ചറിയാൻ പറ്റില്ല. പാട്ടെന്ന് പറഞ്ഞപ്പോ കിട്ടിയായിരുന്നു.
0: അതാണ്, ഇനി ഞാൻ ശ്രദ്ധിക്കാം. ഇനി പാട്ടിന്റെ കാര്യമേ ഞാൻ മിണ്ടൂല. അപ്പോ താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ഈ വിവാഹ വാർഷികം വളരെ ഗംഭീരമാവട്ടെ. ഇനി ഇതിന്റെ ഒരു 50 വർഷമൊക്കെ ആഘോഷിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. എഴാച്ചേരി രാമചന്ദ്രൻ എഴുതി, രവീന്ദ്രൻ ഇണ നൽകി, ജി വേണുഗോപാൽ പാടിയ പാട്ടാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 510 രൂപ കുറഞ്ഞ് 14,880 രൂപ നിരക്കിലും പവന് 4,080 രൂപ കുറഞ്ഞ് 1,19,040 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
1: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ഹലോ സന്ദേശഗാനം തുടരുന്നു.
1: പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനം, എന്റെ പേര് വിജി. ഞാൻ ഈ സന്ദേശം അയക്കുന്നത് മെയ് 14 എന്റെ വലിയച്ഛന്റെയും വലിയമ്മയുടെയും 39th വിവാഹവാർഷികമാണ്. വലിയച്ഛൻ 35 വർഷമായി കിടപ്പിലാണ്, വല്യമ്മയാണ് നോക്കുന്നത്. വലിയച്ഛന്റെ പേര് സുന്ദരേശൻ, വല്യമ്മയുടെ പേര് ഗിരിജ. ചക്കര എന്നാണ് അവർ എന്നെ വിളിക്കുന്നത്. വല്യമ്മയെ വിളിച്ച് ഒരാശംസകൾ അറിയിക്കാമോ? രണ്ടുപേരും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുമോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. വിളിക്കുമെന്ന പ്രതീക്ഷയോടെ ബിജി. പിടിക്കുമായിരിക്കും അല്ലേ? വിളിച്ചു നോക്കാം. ഹലോ.
2: ഹലോ,
1: ഗിരിജ വല്യമ്മയാണോ? ഗിരിജ വല്യമ്മ തിരക്കിലാണോ? വലിയച്ഛൻ എന്ത് പറയുന്നു? ആണോ? ഈ മെയ് 14 വിശേഷം ഉണ്ടല്ലോ.
2: വെഡിങ് ആനിവേഴ്സറി.
1: ആ, അത് 39th വെഡിങ് ആനിവേഴ്സറി അല്ലേ?
2: അതെ. അനി മനസ്സിലായി?
1: എന്ത് മനസ്സിലായി?
2: ആകാശവാണി.
1: ഏത് ആകാശവാണി?
2: അനന്തപുരി
1: എഫ്. ഞാൻ വലിയച്ഛന്റെ വല്യമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി വിഷയം വേണ്ടി വിളിച്ചല്ലേ?
2: അതേന്ന്, മോള് ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു എത്രാമത്തെ വാർഷികമാണോന്ന്. അവള് പറഞ്ഞില്ല.
1: ഏത് മോള്?
2: അനിയന്റെ മോള്. തന്റെ അനിയന്റെ മോള്.
1: ആര്? വിജിയോ?
2: വിജി.
1: ആ, ചക്കരയാണോ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്?
2: അതെ.
1: ചക്കര വിളിച്ച് എന്ത് ചോദിച്ചു?
2: വല്യമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എത്രാമത്തെയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു 39 പറഞ്ഞു. ആഘോഷമൊന്നുമില്ല.
1: എന്നാലും ഒരു സന്തോഷമല്ലേ, ചെറിയ കാലയളവല്ലല്ലോ. ഏ, സന്തോഷമല്ല, മനസ്സിലല്ലേ? അപ്പോ ഇത് ആകാശവാണിയിൽ നിന്നാണ്, അനന്തപുരിയിൽ നിന്നാണ് എന്നൊക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ആ ഇഷ്ടപ്പെട്ട പാട്ടും കൂടി പറഞ്ഞാൽ ഞാൻ ആ പാട്ട് വെക്കാം.
2: പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന
1: പുന്തുങ്കളാകുന്നു ഭാര്യ. ആ, ബാക്കിയും കൂടി പറ. രമേശൻ നായരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട്.
2: അതായിരുന്നു മണ്ഡപത്തിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയ പോയിട്ട പാട്ട്.
1: ആഹാ, അങ്ങനെ ഗംഭീര ഓർമ്മകളുള്ള പാട്ടാണ്.
2: അതെ,
1: അത് അന്വർത്ഥമാകുന്ന ഒരാളായി ഗിരിജ വല്യമ്മ. എല്ലാ ആശംസകളും.
2: ഓക്കെ ഓക്കെ,
1: നമുക്ക് പാട്ട് കേൾക്കാം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
9: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: പ്രിയ ആകാശവാണി, എന്റെ വളരെ അടുത്ത ഫ്രണ്ട് ആണ് കവി എന്ന് ഞാൻ വിളിക്കുന്ന KG മനോജ്. മനോജ് കവിതയും കഥയും ഒക്കെ എഴുതുന്ന ആളാണ്. കവിയുടെ പിറന്നാൾ May 14. മനോജ് നന്നായി കവിത ചൊല്ലും. മനോജിന് പിറന്നാൾ ആശംസിക്കാൻ ഒന്ന് വിളിക്കാമോ എന്റെ ആകാശവാണി? പിന്നെന്താ, സ്നേഹപൂർവം ബിന്ദു വിനോദ്, പുലിയന്നൂർ, പാല. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ഇത് KG മനോജാണോ? തിരക്കാണോ? തിരക്കല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ച കാര്യം നടക്കും. അപ്പോ താങ്കളുടെ രണ്ടുപേരി കവിത കേൾക്കാം എന്ന് വിചാരിച്ച് അപ്പൊ തന്നെ അങ്ങ് വിളിച്ചതാണ്. ഒരു കവിയോട് നമ്മൾ വളരെ സ്നേഹപൂർവ്വം രണ്ടുപേരി ചൊല്ലിത്തരുമോ എന്ന് ചോദിക്കുമ്പോ അപ്പൊ തന്നെ ചൊല്ലുന്നതല്ലേ? ഇപ്പൊ ആകെ അറിയേണ്ടത് സ്വന്തം വരികളാണോ വേറെ ആരുടെയെങ്കിലും വരികളാണോ ചൊല്ലുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ചോദ്യം, വേറെ ഒരു ചോദ്യവും ഇല്ല.
12: പറയുമോ?
11: അതൊക്കെ പറയാം. ആദ്യം രണ്ടു വരി
12: ഇപ്പോ എവിടെ നിന്ന് കിട്ടാനാ?
11: ആവശ്യം പോലെ അക്ഷരം കയ്യിലുള്ള ആൾക്കാണോ രണ്ടു വരി കിട്ടാൻ പാട്? പോരട്ടെ, വാക്കുകളുടെ മഹാസാഗരത്തിൽ നിന്നിങ്ങ് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ
12: കിട്ടില്ല.
11: അങ്ങനെ പറഞ്ഞുകൂടെ, അത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല അതിന്റെ കൂടെയും ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ആദ്യം കവിത വന്നതിന് ശേഷം പറയാം, അതങ്ങ് ഈസി ആയി പോ. ഇല്ലെങ്കിൽ മതി, എഴുതുന്ന ആൾക്കാരുടെ ഉള്ളിൽ അത് എന്താണ് ഒരു മന്ത്രണം കേൾക്കും എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ കവിയുടെ ഉള്ളിൽ കേൾക്കുന്ന ആ മന്ത്രണം ഇങ്ങനെ പുറത്തു വന്നാ മതി. ഏതോ വരികൾ ഇങ്ങനെ വരുന്നേ, ഒന്ന് ആലോചിക്കുന്നേ, അതെന്താ വരാത്ത? എത്ര പേരെന്നറിയോ താങ്കളുടെ വരികൾ കാത്തിരിക്കുന്നത്?
12: അത് വായിക്കാനല്ല, പാടാൻ എനിക്ക് ഒട്ടും അറിയില്ല.
11: അതെ, വായിച്ചാലും മതി.
12: നോക്കി വായിക്കാതെ ഒന്നും കാണാപ്പാടെ അറിയത്തില്ല.
11: അതിപ്പോ മൊബൈലിൽ ഏതെങ്കിലും ഒക്കെ കുറിച്ചതുണ്ടാവൂല്ലേ? ഇതാണ് കുഴപ്പം. ഞാനൊരു 100 കാര്യം അങ്ങോട്ട് പറഞ്ഞ് അതെല്ലാം ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്നോട് ആരാണ് ആരാണെന്ന് ചോദിച്ചാൽ അതെങ്ങനെ ശരിയാവും?
12: എവിടെയോ കേട്ട പോലെ തോന്നുന്നുണ്ട്.
11: അതുപോലെയുള്ളൂ, തോന്നുന്നില്ല.
12: അതുപോലെയുള്ളൂ.
11: അത് പറയാം, അത് ഉറപ്പായിട്ട് സമാധാനം ഉണ്ടാക്കും. ഈ ഫോണ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് ആരാ, എന്താ, എവിടെന്നാ എന്നെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടേ
12: പോവുള്ളൂ.
11: എന്റെ പൊന്നെ, അതൊന്നുമല്ല. അപ്പൊ രണ്ടു വരി, ഞാൻ രണ്ടു വരിയല്ലേ ചോദിച്ചുള്ളൂ. ഈ അടുത്ത ഏതോ കവി സമ്മേളനത്തിന് ചൊല്ലിയ.
12: കവി സമ്മേളനത്തിന് ഒന്നും ഞാൻ പോയിട്ടില്ല.
11: അതെന്താ പോവാത്ത?
12: കവി സമ്മേളനത്തിന് പോവാൻ താല്പര്യമില്ല, പബ്ലിക് അങ്ങനെയുള്ള ഒരു വേദികളിലും പോയിട്ടില്ല.
11: ആഹാ, അപ്പൊ പിന്നെ എന്തായാലും രണ്ടു വരി കേട്ടേ പറ്റൂ.
12: എന്താ പറയാ?
11: പറയണ്ട, കവിത ചൊല്ലിയാ മതി. ഈ മറ്റേ ഉടുമ്പൊക്കെ പിടികൂടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ പിടിച്ചിരിക്കുകയാണ്. ഇനി കവിത കിട്ടിയാലേ പിടിവിടുകയുള്ളൂ. അത്താണ്
12: ഒരു കവിത പോലെ എഴുതിയതാ.
11: ആ
12: കവിതയല്ല
11: ഉള്ളത് പോരട്ടെ.
12: ആകാശത്തിന്റെ ചൂട്ടിൽ പെയ്യാൻ നിൽക്കുന്ന വീർപ്പുമുട്ടുന്ന മഴയെ കുറിച്ച് ഒരു കവിതയിൽ, പ്രണയത്താൽ പൊട്ടിപ്പോയ ഒരു ഹൃദയത്തെ കുറിച്ചും എഴുതും. പക്ഷെ അത് നീ പാടുമ്പോൾ ഞാൻ എന്നെയോ നിന്നെയോ കാണുന്നു. മൂടൽ മഞ്ഞിന്റെ ഏകാന്തതയാണ് അകമേയുള്ള തീയിൽ ഞാൻ ഒരുകി വിളിക്കും. പക്ഷിയുടെ ചുണ്ടുപോലെ കടാരത്തുമ്പ് പോലെ എന്തോ ഒന്ന് നീണ്ടുവരുന്നു. അഗ്നിയുടെ ഗർഭത്തിലേക്ക് ഞാൻ തുടരെ പതിക്കുന്നു. തെരുവിന്റെ രാത്രിയിൽ വിളക്കുമരത്തിലൂടെ ചാഞ്ഞു പെയ്യുന്നത് മഴയല്ല, അഗ്നിയുടെ നൂലുകൾ എങ്കിലും എഴുതട്ടെ. മതിയാ?
11: പോരാ, ഇത് കവിതയല്ലെന്ന് ആരാ പറഞ്ഞ? എന്തായാലും ഇത് എഴുതിയ ആൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മെയ് 14 എന്താണ് വിശേഷം? അല്ല, എന്താണ് അവിടെ വിശേഷിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്? വിശേഷം ബർത്ത്ഡേ ആണ്.
12: മെയ് 11 ആണോ?
11: ആ, എന്റെ അടുത്ത് പറഞ്ഞ ആള് പക്ഷെ മെയ് 14 എന്നാണ് പറഞ്ഞത്. ഒരു ബിന്ദു വിനോദ് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചിട്ട് പറഞ്ഞു, KG മനോജ് എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്, കവിയുടെ ബർത്ത്ഡേ ആണ് മെയ് 14, അദ്ദേഹത്തെ വിളിച്ച് ബർത്ത്ഡേ ആശംസകൾ അറിയിക്കണം, കവിത ചൊല്ലിക്കണം എന്നൊക്കെ. അങ്ങനെ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. അപ്പൊ ഗംഭീരമായില്ലേ പിറന്നാൾ ആശംസ? അപ്പോ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്, ഏത് പാട്ടാ വെക്കേണ്ടേ? ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. വയലാറിന്റെ അനശ്വരമായ വരികൾ, ദേവരാജന്റെ സംഗീതവും യേശുദാസിന്റെ ആലാപനവും. നദി എന്ന ചിത്രത്തിലെ പാട്ട് അല്ലേ? അതെ അതെ, മലയാളികൾ ഉള്ളിടത്തോളം കാലം, മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഈ പാട്ട് ആരും മറക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും വീണ്ടും പിറന്നാൾ ആശംസകൾ. താങ്കളുടെ എഴുത്ത് വളരെ ഗംഭീരമായി തുടരട്ടെ. നമുക്ക് പാട്ട്.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423005.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം: 9495964321, 9495655631, 9495569631. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
3: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
4: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
3: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
8: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
7: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
9: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
7: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
11: അതിനിപ്പോ എന്താ സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
12: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 ചോയ്സ്.
13: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
12: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ S. ജാനകി പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
6: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എസികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
9: സാരികൾ, കിഡ്സ് വെയർ,

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഒരു ഗാനം കൂടി. പുറപ്പാട് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദേശീയ ദുരന്ത നിവാരണ സേന 20 വർഷത്തിനുള്ളിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ് കളർ അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. കൃഷി, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ശുദ്ധോർജ്ജം മുതൽ ഉൽപ്പാദന സാങ്കേതിക പങ്കാളിത്തം വരെ ഇന്ത്യ ആഫ്രിക്ക സഹകരണത്തിന്റെ അടുത്ത ഘട്ടം കെട്ടിപ്പടുക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് ഡയലോഗ് ആൻഡ് എക്സിബിഷനും ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിക്കും മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് സിബിഐ അന്വേഷണം ഊർജിതമാക്കി. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട് മംഗിലാൽ ബിവാൽ, ദിനേഷ് ബിവാൽ, യശ് യാദവ്, വികാസ് എന്നീ 4 പ്രതികളെ സിബിഐ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിന് പ്രതികളെ ഡൽഹിയിലേക്ക് മാറ്റി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. ആദ്യ വിമാനം നാളെ രാത്രി 12:20, രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ വൈകിട്ട് 7:00 മത്സരം. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ആകാശവാണി ഇപ്പോൾ ഹരിതം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ഡോക്ടർ വേണുഗോപാൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. നമ്മൾ പ്രധാന വിഷയത്തോട് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, മൃഗസംരക്ഷണ മേഖലയിൽ നമ്മളൊരു സംരംഭകത്വ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചാൽ ഇതിനെക്കുറിച്ച് സാറിന് പറയാനെന്തോ, അതിൻ്റെ സാധ്യതകൾ എത്രയുണ്ട്, സ്കോപ്പ് എത്രയുണ്ട്?
3: തീർച്ചയായിട്ടും അനന്തമായ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. ഇപ്പം അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാലായാലും മുട്ടയായാലും മാംസമായാലും ഇതെല്ലാം തന്നെ കേരളത്തിൽ വളരെയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ പാലിൻ്റെ ഉൽപ്പാദനം, മുട്ട ഉൽപ്പാദനം, മാംസോൽപാദനം, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ സംവിധാനങ്ങൾ, അതായത് സാധ്യതകൾ എന്ന് പറയുകയാണെങ്കിൽ, പാല്, മുട്ട, മാംസം ഇത് ഉൽപ്പാദിപ്പിക്കുക, അത് സംസ്കരിക്കുക, അത് വിപണനം ചെയ്യുക, ബ്രാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുക, ഇതെല്ലാം തന്നെ സംരംഭക സാധ്യതകളാണ്. ഇതിലെല്ലാം തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് കടന്നു വരാനുള്ള നിരവധി സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പശു വളർത്തുന്നു, അപ്പം ആ ഒരു കർഷകന് പാലുൽപ്പാദിപ്പിക്കുന്നു, അതൊരു സംരംഭമാണ്. ഇനി മറ്റൊരാൾ ഈ ദേഹത്തിൽ നിന്നും പാലെടുത്ത് ആ പാലിൽ നിന്നും പനീറുണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നു, അതൊരു സംരംഭമാണ്. ഈ കർഷകന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ലിന് പകരം സൈലേജ് ഉപയോഗിക്കുന്നെങ്കിൽ ആ സൈലേജ് വേറൊരു കർഷകന് ഉൽപ്പാദിപ്പിക്കാം. അദ്ദേഹം ഇപ്പം ചോളം കൃഷി ചെയ്തിട്ട് ആ ചോളം സൈലേജ് ആക്കാനുള്ള സാങ്കേതിക വിദ്യ നേടിയെടുക്കുകയാണെങ്കിൽ സൈലേജ് ഉണ്ടാക്കി അദ്ദേഹത്തിന് ഈ കർഷകന് നൽകാം. അപ്പം പല രീതിയിൽ ഇതിനകത്ത് അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ, ചെറിയ ചെറുകിട യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്.
2: നമ്മൾ ഈ ആൻസിലറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മാതിരി തന്നെ ഒരാളുണ്ടെങ്കിൽ എന്റെ കൂടെ തന്നെ
3: കൂടെ ചേർന്ന് നിരവധി ആൾക്കാർ. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ മാത്രമല്ല, ഈ പാല് നിന്നും ബൈ പ്രോഡക്റ്റിലേക്ക് പോകുന്നു, അത് ബ്രാൻഡ് ചെയ്യുന്നു, അല്ലെ പാല് സംസ്കരിക്കുന്നു, മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറച്ചിക്കോഴികളെ വളർത്തുന്ന ഒരു കർഷകരുണ്ടാവാം. ആ ഇറച്ചിക്കോഴികളെ എടുത്ത് സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന, സെയില് ചെയ്യുന്ന അത്തരത്തിലുള്ള യൂണിറ്റുകളുണ്ടാവും, പൗൾട്രി പ്രോസസ്സിങ് യൂണിറ്റുകളുണ്ടാവാം. ഇതെല്ലാം തന്നെ സംരംഭങ്ങളാണ്. അങ്ങനെ ഉള്ള സംരംഭങ്ങൾ കേരളത്തിൽ പല പ്രദേശത്തും പല സാധ്യതകളായിരിക്കും. അതിനുള്ള പരിമിതികളും സാധ്യതകളും കണ്ടെത്തി അതിന് അതിലൂടെ കടന്നു വരിക എന്നുള്ളതാണ്. തീർച്ചയായും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളത് നോക്കുക, അതിനുള്ള ലൈസൻസുകളും ബാക്കിയെല്ലാം കൈക്കലാക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരിക, അതാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്.
2: അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയവും അത് തന്നെയാണ്. അപ്പം സർ, ഒരു ഇൻഡസ്ട്രി ചെറിയ തോതിൽ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്തായാലും ഒരു ബിൽഡിംഗ് വേണമായിരിക്കുമല്ലോ. അത് പോൾട്രി ആവട്ടെ, അല്ലെങ്കിൽ ഡെയറി ആവട്ടെ, ഗോട്രി ആവട്ടെ, അപ്പം അതിനുവേണ്ടിയുള്ള ചട്ടങ്ങൾ എന്തൊക്കെയാണ്?
3: ഇപ്പം കേരളത്തിൽ ഈ 2024 ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് ഫാം ലൈസൻസ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് അകത്ത് ഏതൊക്കെ തരത്തിലുള്ള കെട്ടിടങ്ങൾക്കാണ് ലൈസൻസ് വേണ്ടതെന്ന് നിർവചിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, 10-ൽ കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10 പശുക്കളിൽ കൂടുതൽ വളർത്തുന്ന സംരംഭമാണെങ്കിൽ, ആടിൻ്റെ കാര്യത്തിലാണെങ്കിൽ 50 ആടുകളിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ അവയ്ക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. ഇപ്പോൾ കോഴി വളർത്തലാണെന്നുണ്ടെങ്കിൽ 250-500 കൂടുതൽ കോഴികളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. പന്നിയെ വളർത്തുന്ന ഒരു സംരംഭമാണെന്നുണ്ടെങ്കിൽ 5 പന്നിയിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വേണം. അപ്പോൾ ഈ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, പഞ്ചായത്തുകളാണ് തീർച്ചയായും. അപ്പോൾ പക്ഷേ ഈ ബിൽഡിംഗ് പെർമിറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ മതിലുമായിട്ടുള്ള, അതായത് കോമ്പൗണ്ട് വാളുമായിട്ടുള്ള മിനിമം സെറ്റ് ബാക്ക് പാലിച്ചിരിക്കണം. അപ്പോൾ അതിൽ കേരളത്തിലെ ഫാമുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 750 സ്ക്വയർ മീറ്ററാണ്. ഇപ്പോൾ കേരളത്തിലെ ഏകദേശം എല്ലാ ഫാമുകളും ഈ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് തന്നെ വരും. 750 സ്ക്വയർ മീറ്ററിനകത്ത് വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഒരു കാറ്റഗറിയാണ്, അതിൽ പ്രത്യേക ഒരു കാറ്റഗറിയാണ്. 750 മുകളിൽ വരുന്നവർക്ക് വേറൊരു കാറ്റഗറിയാണ്. ഇപ്പോൾ രണ്ടായിട്ടാണ് കേരളത്തിൽ, അതിപ്പോൾ ഡയറി ആയാലും ബോട്ട് ഫാം ആണെങ്കിലും പൗൾട്രി ഫാം ആണെങ്കിലും ഈ രണ്ട് ക്ലാസ്സിനകത്ത് വരും. ഈ 750 സ്ക്വയർ മീറ്ററിനകത്ത് വരുന്ന ഒരു ഫാമാണെങ്കിൽ, കെട്ടിടത്തിൻ്റെ വിസ്തീർണമാണ് നമ്മൾ പറയുന്നത് ആണെങ്കിൽ, അതിന് മുൻഭാഗത്ത് വിടേണ്ട സെറ്റ് ബാക്ക് എന്ന് പറയും. സെറ്റ് ബാക്കാണ് ഈ കോമ്പൗണ്ട് വാളും കെട്ടിടവുമായിട്ടുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മുൻഭാഗത്ത് 3 മീറ്റർ മിനിമം സെറ്റ് ബാക്ക് വിടണം, വശങ്ങളിൽ 2 മീറ്റർ വേണം, പിൻഭാഗത്തും 2 മീറ്റർ വേണം. ഇതാണ് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫ്ലോർ സ്പേസ് എത്ര ശതമാനം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 1 ഏക്കർ സ്ഥലം നമ്മൾ ഒരു ഫാമിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയാൽ, അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ ആ 1 ഏക്കറും നിറയെ കെട്ടിടം കൊണ്ട് നിറയ്ക്കാൻ പറ്റില്ല. അവിടെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. 75% സ്ഥലം നമ്മൾ കെട്ടിടത്തിനായിട്ട് ഉപയോഗിക്കാം,
2: 25%
3: ഫ്രീ ആയിട്ട് വിടണം. ആ ഒരു ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഈ ഫാമുകൾക്ക് വേണ്ടിയിട്ട് കുറേ ഇളവ് ചെയ്തതാണ്. നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇളവ് വന്നതാണ് ഈ 2024. അപ്പോൾ ഈ 750 മുകളിലുള്ള കെട്ടിടമാണെങ്കിൽ, ഇപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ഫാമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ ഈ പറയുന്ന സെറ്റ് ബാക്കിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ സെറ്റ് ബാക്ക് നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട്. ഇപ്പം 750 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള ഒരു കെട്ടിടമാണ് നമ്മൾ ബിൽഡിംഗ് ആണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ, മുൻഭാഗത്ത് 5 മീറ്ററും വശങ്ങളിൽ 3 മീറ്ററും പിൻഭാഗത്ത് 5 മീറ്ററും കോമ്പൗണ്ട് വാളിൽ നിന്ന് നമ്മൾ മിനിമം സെറ്റ് ബാക്ക് നമ്മൾ വിട്ടിരിക്കണം. അവിടെ ഈ പറയുന്ന ഫ്ലോർ സ്പേസ് എന്ന് പറയുന്നത് പരമാവധി നമുക്ക് 70% മാത്രമേ, അതായത് 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ 70 സെന്റിൽ കൂടുതൽ കെട്ടിടം കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ അവിടെ കഴിയില്ല. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് കൊണ്ട് മാത്രമേ നമുക്കൊരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ കഴിയും.
2: ഇപ്പം സാറ് സൂചിപ്പിച്ച മാതിരി ഈ കെട്ടിടത്തിന്റെ അകത്ത് നമ്മൾ പോൾട്രി ആവാം, ഗോട്രി ആവാം,
3: അത് കോമൺ ആയിട്ടുള്ളതാണ്.
2: പക്ഷെ നമ്മുടെ ഈ 750 സ്ക്വയർ മീറ്ററിന്റെ കുറവാണെങ്കിൽ ആ ഒരു അതിനുവേണ്ടി ഒരു പ്രത്യേക ചട്ടമുണ്ട്, അതിന് കൂടുതലാണ്.
3: രണ്ട്
2: തരത്തിലെ കെട്ടിടങ്ങൾ.
3: ഇനി ഇതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ വിട്ടു പറയേണ്ടതായിട്ടുള്ളത്, ഇപ്പൊ 10 പശു വരെ നമുക്കൊരു സംരംഭത്തിന് ഈ പറയുന്ന മാനദണ്ഡം ഇല്ല എന്ന് പറഞ്ഞാലും അവിടെ ഒരു ചെറിയ കാര്യം ചേർത്തിട്ടുണ്ട്. അതായത് ഇനി ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും മിനിമം 1.5 മീറ്റർ സെറ്റ് ബാക്ക് പാലിക്കണം.
2: ഓക്കെ.
3: അതായത് ഒരു കാരണവശാലും അടുത്ത വീടിൻ്റെ അടുത്ത വസ്തുവിൻ്റെ മതിലോട് ചേർത്ത് നമ്മൾ ഒരു ഫാം നിർമ്മിക്കാൻ പാടില്ല,
2: ഒരു കൗഷഡ് പോലും
3: ഒന്നും ചെയ്യാൻ പാടില്ല. 1.5 മീറ്റർ സെറ്റ് ബാക്ക്, അതായത് ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലാത്ത ഒരു കാറ്റഗറി ആണെങ്കിൽ പോലും, ഇപ്പോൾ ഒരാൾ 2 പശുവിനെ വളർത്തുന്നുള്ളൂ, അപ്പോൾ അയാൾ ഒരു തൊഴിൽ നിർമ്മിക്കുകയാണ്, ഒരു കാരണവശാലും അടുത്ത വീടിൻ്റെ അടുത്ത കെട്ടിടത്തിൻ്റെ ഈ മതിലോ അല്ലെങ്കിൽ അതിൻ്റെ ചോരോ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. കോമ്പൗണ്ട് വാളിൽ നിന്നും 1.5 മീറ്റർ ഗ്യാപ്പ് അവിടെ നിർബന്ധമായിട്ടും പാലിച്ച് വിട്ടിരിക്കണം. അതാണ് ഈ ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും അത്തരൊരു വ്യത്യാസം വളരെ ഈ ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
2: അപ്പോൾ ഇത് സർ ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സെറ്റ് ബാക്ക് വിടേണ്ടത്, എത്ര ഫ്രീ സ്പേസ് വിടണം, പിന്നെ ബിൽഡിങ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അതിൽ വല്ലതും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അതില്ല, അത് നമ്മുടെ ആവശ്യം മാതിരി
3: ചെയ്യും. പ്രശ്നമില്ല. ഇതിനകത്ത് വേറെ മുൻപ് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു, ആ നിബന്ധനകളെല്ലാം തന്നെ ഒഴിവാക്കി. അത് പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ചെയ്യാനായിട്ടുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള പല നിബന്ധനകളും മുൻപുണ്ടായിരുന്ന ചട്ടത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും
2: സെറ്റ് ബാക്കും
3: അതുപോലെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സുമാണ് നോക്കുന്നത്. പിന്നെ ഇതിനകത്ത് അപേക്ഷിക്കുമ്പോൾ, ഈ കെട്ടിട നിർമ്മാണ ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ കൊടുക്കേണ്ടത് ഈ പറയുന്ന സ്ഥലത്തിൻ്റെ സ്കെച്ച് കൊടുക്കണം, ബിൽഡിങ്ങിൻ്റെ പ്ലാൻ കൊടുക്കേണ്ടതായിട്ട് വരും, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, സാധാരണ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചെയ്യുന്ന പ്രമാണം, അതിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ വഴിച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബിൽഡിങ്ങിനൊരു പെർമിറ്റ് കിട്ടും. ആ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ.
2: അപ്പോൾ ഈ പെർമിറ്റും നമ്മുടെ സാധാരണ നമ്മളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പെർമിറ്റ് ഇതുമായിട്ട് വല്ലതും ഡിഫറൻസ് ഉണ്ടോ? ഇതിന് വല്ലതും ഇളവ് വല്ലതും ഉണ്ടോ ഇതിന് ഫാം ബിൽഡിങ്ങിന് വേണ്ടി? അങ്ങനെ
3: അല്ല, പ്രത്യേകിച്ച് ഇളവുകളൊന്നും തന്നെ ഇല്ല. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ ഇളവുകൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഈ വീടുകൾ നിർമ്മിക്കുന്നതിന് പല ഇതുമുണ്ട്. പക്ഷേ ഇവിടെ ഈ ബിൽഡിംഗ് റൂൾസ്, ഫാം ബിൽഡിംഗ് റൂൾസിനകത്ത് ഈ പറയുന്ന ഇളവുകളെ ഉള്ളൂ, മറ്റ് ഇളവുകളൊന്നും തന്നെ ഇതിനകത്ത്.
2: സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
3: ഓക്കെ,
2: ഹലോ. ഹലോ
4: ഹലോ, ഇടവായിരുന്നു പ്രദീപ്.
2: പറഞ്ഞോളൂ പ്രദീപ് ജി,
3: പറഞ്ഞോളൂ.
4: ഇവിടെ അടുത്തൊരു ഫാം, ഇന്റഗ്രേറ്റഡ് ഫാം ആണ് തുടങ്ങിയിട്ടുണ്ട്.
3: ആയിക്കോട്ടെ.
4: അത് 2 കൊല്ലമായി. 10-12 പശുക്കളുണ്ട്, കുറെ കോഴിയുണ്ട്. അപ്പൊ ഇത് മലിനീകരണം എന്ന് പറഞ്ഞ് പരിസരവാസികൾ എതിർക്കുകയാണ്.
2: നിങ്ങളാണോ തുടങ്ങിയിരിക്കുന്ന ഈ ഫാം? നിങ്ങളുടെയാണോ ഫാം?
4: അല്ല, ഇതിനടുത്ത് മറ്റൊരാളാണ്.
2: ഓക്കെ.
4: അപ്പൊ ഇത് തുടർന്ന് പോകാൻ കഴിയും?
3: ഈ അതായത് 10 പശുവിൽ കൂടുതൽ വളർത്തുന്ന ഒരു ഡയറി ഫാം ആണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുത്തിരിക്കണം. അത് പഞ്ചായത്താണ് ലൈസൻസ് കൊടുക്കേണ്ടത്. 10 മുതിർന്ന പശുക്കൾ, അതായത് കറവയുള്ള 10 പശുക്കളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1.5 വയസ്സ് താഴെയുള്ള മൃഗങ്ങളെ മെച്ചുറായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. അപ്പം 12 പശുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഫാമിന് നിർബന്ധമായിട്ടും ലൈസൻസ് ആവശ്യമാണ്. അപ്പം ഈ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ചട്ടങ്ങളെല്ലാം അവർ പാലിച്ചിട്ടുണ്ടാവും. ഇനി ലൈസൻസ് കിട്ടണമെങ്കിൽ അവിടെ ഒരു ഡയറി ഫാം പ്രവർത്തിക്കുമ്പോൾ അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനം മേൽക്കൂരയുള്ള ഒരു വളക്കുഴി, അതായത് അവിടെ ഉണ്ടാകുന്ന ചാണകവും മറ്റും സംഭരിക്കാനുള്ള മേൽക്കൂരയുള്ള വളക്കുഴി, അതുപോലെ തന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം യൂറിന് സംഭരിക്കാനുള്ള ഒരു സ്ലാറി പിറ്റ്, പിന്നെ ഒരു കമ്പോസ്റ്റ് പിറ്റ്, അതോടൊപ്പം തന്നെ ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് പ്ലാന്റിന്റെ കാര്യത്തിൽ ഇപ്പം നിർബന്ധമില്ല. കാരണം ഇപ്പോൾ ചാണകം ഉണക്കി വിൽക്കുന്ന സംവിധാനങ്ങളാണ് കൂടുതലും ഇപ്പോഴും. അപ്പം പുതിയ ചട്ടത്തിൽ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് നിർബന്ധമാക്കിയിട്ടില്ല. കാരണം ഈ ചാണകം ഉണക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലൈസൻസ് ലഭിക്കാനുള്ള തടസ്സമൊന്നുമില്ല. അപ്പം ഇത്തരത്തിലുള്ള, അതായത് ഒരു ഫാമിലുണ്ടാവുന്ന ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും പരിസര മലിനീകരണം ഉണ്ടാകാതെ സംസ്കരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലൈസൻസ് കിട്ടും. അല്ലാതെ വരികയാകുമ്പോഴാണെങ്കിൽ പഞ്ചായത്ത് അതിനകത്ത് ഇടപെട്ട് ഇത്തരം സംവിധാനം ഏർപ്പെടുത്താനായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരിസരത്ത് പരാതികളും മറ്റും വരും.
2: അപ്പോൾ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണും,
3: തീർച്ചയായിട്ടും കാണും.
2: ഓക്കെ പ്രദീപ് ജി, വിളിച്ചതിന് വളരെ നന്ദി.
3: അതിന് സ്വാഭാവികം.
4: പാമ്പിന്റെ ശല്യമുണ്ട്.
3: ഇപ്പം തീറ്റപ്പുല്ല ശരിക്കും പറഞ്ഞാൽ തീറ്റപ്പുല്ല 45 ദിവസം ആകുമ്പോൾ കട്ട് ചെയ്ത് മാറും. കട്ട് ചെയ്ത് മാറും തന്നെയല്ല, തീറ്റപ്പുല്ല് അതിനിടയ്ക്ക് പാമ്പ് കൃത്യമായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ പാമ്പിൻ്റെ ശല്യം കുറവാണ്. ഇടകളയിലും കളപറിക്കലും ഒക്കെ തീറ്റപ്പുല്ല് കൃഷിയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഈ പാമ്പുകളൊന്നും അധികം അതിനകത്ത് കയറത്തില്ല. മറ്റ് സ്ഥലങ്ങളെ പോലെ അല്ല, തീറ്റപ്പുല്ലിന് ഈ കളപറിക്കലും ഇടകളയിലും വളവെടിയിലും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പാമ്പിൻ്റെ ശല്യം കുറയും. അങ്ങനെ ചെയ്യാതെ കാട് കയറി കിടക്കുകയാണെങ്കിലാണ് പാമ്പിൻ്റെ ശല്യം വരുന്നത്. അപ്പം അത് ഇടപെടേണ്ട ഒരു കാര്യം തന്നെ.
2: അത് പുല്ല് വെട്ടിക്കൊണ്ട്
3: പുല്ല് വെട്ടി മാറ്റുക. പശു ഉണ്ടെങ്കിൽ എന്തായാലും പുല്ല് വെട്ടി മാറ്റുന്നുണ്ട്. 45 ദിവസം ആകുമ്പോഴത്തേക്ക് പുല്ല് കട്ട് ചെയ്യുന്നു. അതിന് ഈ പറഞ്ഞ രീതിയിലുള്ള കൃഷി രീതി കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ പാമ്പിൻ്റെ ശല്യം കുറയും. കാട് കയറി കിടക്കുകയാണെങ്കിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാവും. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.
4: പിന്നെ കിണറ്റിലൊക്കെ വെള്ളം അശുദ്ധമാവുന്നുണ്ടെന്ന് പരാതിയുണ്ട്.
3: കിണറ്റിൽ വെള്ളം അശുദ്ധമാണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൊതുവെ ഫാമിൽ പരിസരത്തുള്ളവർ ആവശ്യപ്പെടുന്നവരാണ്. അപ്പോൾ വെള്ളം എടുത്ത് പരിശോധിക്കണം. വെള്ളം എടുത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങളുണ്ട്. അത് പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയിലുണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ. അവിടെ വെള്ളം പരിശോധിച്ചാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫീക്കൽ കോളിഫോമും ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കയും, അതായത് ഈ രണ്ടിൻ്റെയും അനുപാതം നോക്കിയിട്ടാണ് ഈ കണ്ടാമിനേഷൻ ഏത് തരത്തിലാണ് വന്നതെന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് വെള്ളത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഈ ഫാമിൽ നിന്ന് വന്ന മൃഗങ്ങളിൽ നിന്ന് മാലിന്യമാണോ അതോ തൊട്ടടുത്തുള്ള നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വന്ന മാലിന്യമാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു സംശയമുണ്ടെങ്കിൽ കുടിവെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഫീക്കൽ കോളിഫോം ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൈ അനുപാതം നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അനുപാതത്തിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ 4 മുകളിലാണെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഹ്യൂമൻ സോഴ്സാണ്, അല്ല എങ്കിൽ ആനിമൽ സോഴ്സാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഫാമിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടായത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കിൻ്റെ ലീക്കേജ് കൊണ്ട് വരാം. അപ്പോൾ അത് ഈ രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ വേണം നമ്മൾ ആ ഫാമിൻ്റെ അതിൻ്റെ കാര്യമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ. അതിനുള്ള സംവിധാനം ഇന്ന് നാട്ടിലുണ്ട്.
2: ഓക്കെ, താങ്ക് യു. അപ്പം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിലോട്ടൊക്കെ വരാൻ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ സാർ, നമ്മൾ ബിൽഡിങ്ങിനെ കുറിച്ച് സംസാരിച്ച് ബിൽഡിംഗ് ഫാം ബിൽഡിംഗ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അടുത്ത ഘട്ടം വരുന്നത് ലൈസൻസിങ് ആണല്ലോ.
3: തീർച്ചയായിട്ടും ഫാം ലൈസൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം 2012 കേരളത്തിൽ ആദ്യമായിട്ട് ഫാം ലൈസൻസിങ് ചട്ടങ്ങൾ വന്നത്. ആ ചട്ടങ്ങളിനകത്ത് പല വ്യവസ്ഥകളും വളരെ പ്രയാസമുള്ളതായിരുന്നു. നിരവധി കർഷകരുടെ തന്നെ ആവശ്യമായിരുന്നു ഈ പറയുന്ന ചട്ടങ്ങളെ ലഘൂകരിക്കാൻ. അങ്ങനെ വളരെയധികം കർഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ജനപ്രതിനിധികളുടെയൊക്കെ ഇടപെടൽ കൊണ്ട് 2024 ഇത് ലഘൂകരിച്ച് ഒരു ലളിതമാക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ 2024 വന്നു. അതിലാണ് ഈ പറഞ്ഞ, അതായത് നേരത്തെ 5 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. ഇപ്പോൾ പുതിയ ചട്ടത്തിൽ അത് 10, അത് മുതിർന്ന മൃഗം, അതായത് ഇപ്പോൾ 10 5 പശുക്കുട്ടി ഉണ്ടെങ്കിൽ 10 കൂട്ടുള്ളൂ. അതായത് മുതിർന്ന മൃഗത്തെ മാത്രമേ നമ്മൾ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം 10 മുകളിൽ വളർത്തുന്ന ഒരു സംരംഭം മാത്രം ലൈസൻസ് എടുത്താൽ മതി. ആടിൻ്റെ കാര്യത്തിൽ നേരത്തെ അത് 20 വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണം, 20 മുകളിൽ ലൈസൻസ് വേണമായിരുന്നു. നിലവിൽ അത് 50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിയുടെ കാര്യത്തിൽ ഇപ്പം നിലവിൽ 500 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. കാടയുടെ കാര്യത്തിൽ 1000 കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറെ കൂടെ ഇളവ് ചെയ്തുകൊണ്ടാണ് 2024 ഫാം ലൈസൻസ് ചട്ടങ്ങൾ പുറത്തു വന്നത്. ഇനി അതുകൂടാതെ ഈ ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഫ്ലോർ സ്പേസ് പറയുന്നുണ്ട്. അതായത് 1 എത്ര മൃഗങ്ങളെയും പക്ഷികളെയും വളർത്താൻ കഴിയും, അങ്ങനെ ആ രീതിയിലൊരു ഫ്ലോർ സ്പേസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ നമുക്ക്
2: തിങ്ങിപ്പാർപ്പിക്കാനായിട്ട്
3: പറ്റത്തില്ല. അപ്പം അതിനകത്ത് പറയുന്നത് 1 സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ 3 പശുക്കളെ നമുക്ക് വളർത്താം, അതോടൊപ്പം തന്നെ 10 വളർത്താൻ മിനിമം 1 സ്ഥലം നീക്കി വെക്കണം, 2 വളർത്താനും 1 സ്ഥലം ആവശ്യമാണ്, 250 കോഴികളെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 1 സ്ഥലം അതിനായിട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ 1000 കാടകളെ വളർത്തണമെങ്കിൽ 1 സ്ഥലം വേണം. ഇങ്ങനെ ഈ ഇതും നേരത്തെ ഉള്ള ചട്ടത്തിൽ നിന്നും ലഘൂകരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
2: ഇത് ശാസ്ത്രീയമായിട്ട്
3: ഈ ഫ്ലോർ സ്പേസും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും പലപ്പോഴും ഫാമുകൾക്ക് ലൈസൻസ് കിട്ടുന്നത്. ഇനി ഈ ഫാം ലൈസൻസുമായിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാമുകളെ ലൈസൻസ് നൽകുന്നതിന് വേണ്ടി വിവിധ ക്ലാസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എണ്ണത്തിൻ്റെ ആനുപാതികമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 11 മുതൽ 20 പശുക്കൾ വരെയുള്ള ഒരു ക്ലാസ്, അതാണ് ഡെയറിയുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലുള്ള ഫാമുകളെ 6 ക്ലാസുകളായിട്ട് തരംതിരിച്ചു, എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര മൃഗങ്ങളുണ്ടെന്ന് നോക്കിയിട്ട്, അതുപോലെ ആടിൻ്റെ കാര്യത്തിലാണെങ്കിൽ 51 മുതൽ 100 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് ക്ലാസ് എ എന്ന് പറയും. അതിൻ്റെ ഫീസ് ഇതിനനുപാതികമാണ്. പിന്നെ 2012 ഫീസ് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഫീസിൻ്റെ കാര്യത്തിൽ വർധന വന്നിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം 11 പശു മുതൽ 20 പശുക്കളെ വരെ വളർത്തുന്ന ക്ലാസ് എ വിഭാഗത്തിൽ, ക്ലാസ് 1 വിഭാഗത്തിൽപ്പെട്ട ഒരു ഡയറി യൂണിറ്റിന് വാർഷിക ഫീസ് 100 രൂപയാണ്. 12 ഫീസ് 100 രൂപയാണ്, ഇപ്പോഴും അത് 100 രൂപ തന്നെയാണ്. അതായത് ലൈസൻസിൻ്റെ ഫീസാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്, മുൻപ് ഈ ഫാം ലൈസൻസ് 1 വർഷത്തേക്കാണ് നൽകിയിരുന്നത്, ഇപ്പോഴത് 5 വർഷത്തേക്ക് ഒരുമിച്ചെടുക്കാം. അപ്പൊ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട്
5: 5 വർഷം കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മതി
3: കർഷകന്റെ താല്പര്യം. 5 വർഷത്തേക്ക് നിർബന്ധമായിട്ട് എടുക്കണമെന്നല്ല, ചിലപ്പോൾ 2 വർഷത്തേക്ക് എടുക്കാം. അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ഒരുമിച്ച് 5 വർഷത്തേക്കുള്ള ലൈസൻസ്, ഫാം ലൈസൻസ് കിട്ടും. പക്ഷേ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 രൂപയാണ് ഇപ്പോൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ഒരു ഫാം ലൈസൻസ് ഇല്ലാത്ത പരാതിപ്പെട്ട് ഉണ്ടായി, അതിനെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഫാമിന് 1-time fine ആയിട്ട് 10,000 രൂപയും ഡെയിലി ഓരോ ദിവസവും 200 രൂപ ക്യുമുലേറ്റീവ് ഫൈനും ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, അതെന്ന് പറയുന്നത് ഈ മലിനീകരണ
5: അപ്പൊ സാറ് പറഞ്ഞ അനുസരിച്ച് ഒരു ഫാം തുടങ്ങുമ്പോൾ എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് ഒരു ലൈസൻസ് എടുത്തിരിക്കണം.
3: തീർച്ചയായിട്ടും ഈ എണ്ണം എണ്ണം ഇതിനകത്ത് മുകളിൽ വരുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ലൈസൻസ് ഇല്ലാതെ ഒരു ഫാം നടത്തിക്കൊണ്ടുപോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്.
5: ലൈസൻസും പഞ്ചായത്തുകളാണല്ലോ കൊടുക്കുന്നത്.
3: അപ്പോൾ
5: ലൈസൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം?
3: ഈ ലൈസൻസ് എടുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഈ ലാൻഡിൻ്റെ ഒരു സ്കെച്ച് വേണം, അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വേണം, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, പ്രമാണത്തിൻ്റെ പകർപ്പ്, അതോടൊപ്പം ഇനി പാട്ടത്തിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പാട്ടക്കരാർ, ലീസ് ഡീഡ്, അതിൻ്റെ കോപ്പി വേണം. അതോടൊപ്പം ഇതിനൊരു അപേക്ഷാ ഫോമുണ്ട്, ഫോം നമ്പർ എ എന്ന് പറയുന്ന ഫോമിൽ, ഈ ചട്ടത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ ചട്ടത്തിനകത്ത് പറയുന്ന നിശ്ചിത ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ടും പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് എത്ര ആനിമൽസ് ഉണ്ട്, അവിടെ നമ്മൾ ഏത് ഇനമാണ് ഉദ്ദേശിക്കുന്നത്, അത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സമ്മിശ്ര കൃഷിയാണോ ഇൻ്റഗ്രേറ്റഡ് ഫാമാണോ,
5: അതും ചെയ്യാം,
3: അതും ചെയ്യാം. അപ്പം അതിനനുസരിച്ചുള്ള ഫീസും അടയ്ക്കണം, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ കാണണം. ഇപ്പം ഒരാൾ ഡയറി ഫാമും ഗോട്ട് ഫാമും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറി ഫാമിന് വേണ്ടുന്ന മാലിന്യ സംസ്കരണ സംവിധാനം അവിടെ വേണം, ഗോട്ട് ഫാമിന് വേണ്ടുന്ന സംവിധാനങ്ങൾ അവിടെ വേണം. അപ്പം രണ്ടും അതിനകത്ത് കാണിച്ചിരിക്കണം, ഇന്ന ഇന്ന ഇത്രയും ആനിമൽസ് ഉണ്ട്, പൗൾട്രി ഉണ്ടെങ്കിൽ അതുണ്ട്. ഇതെല്ലാത്തിനുമുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വേസ്റ്റ് മാനേജ്മെൻറ്റിന് ചട്ടത്തിൽ വളരെയധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാവരും ബയോഗ്യാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചാണകം ഉണക്കി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട്. സൂര്യപ്രകാശത്തിൽ സോളാർ ഡ്രൈയിങ് ചെയ്യാം, അല്ലെങ്കിൽ യു വി ഷീറ്റ് ഉപയോഗിച്ചുള്ള ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവാട്ടറിങ് മെഷീൻ ഉപയോഗിച്ച് ചാണകം ഉണക്കിയെടുക്കാം. അപ്പം ഈ ചാണകം ഉണക്കുന്നത് തന്നെ വിവിധ സംവിധാനങ്ങളുണ്ട്.
5: അപ്പം ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഈ മാലിന്യ സംസ്കരണം ഒരു പ്രധാന ഘടകമാണ്.
3: തീർച്ചയായിട്ടും, കാരണം ഈ ചട്ടത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിന് ലൈസൻസ് കിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഈ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും ഫാമിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരു ഫാമിനും ഒരിക്കലും ലൈസൻസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് പഞ്ചായത്തിന് അപേക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഇത്തരത്തിലൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 14 ദിവസത്തിനകത്ത് ഇത് അന്വേഷിച്ചിട്ട് ഇവർക്ക് ഇവർ എലിജിബിൾ ആണോ ഈ ലൈസൻസിനെന്ന് നോക്കും. അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ ആ ലൈസൻസ് കൊടുക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാരണം പറഞ്ഞ് ലൈസൻസ് നിരസിക്കുകയും ഇവർക്ക് ആ സംവിധാനങ്ങൾ കാരണത്തിൽ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യാം, അങ്ങനെയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടെ പലപ്പോഴും പഞ്ചായത്തുകൾ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ
5: മാലിന്യ സംസ്കരണം എല്ലാം ശരിയാണോ ഇല്ല,
3: കാരണം ഈ ചട്ടത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ആവശ്യത്തിനുള്ള മാലിന്യത്തെ സംസ്കരിക്കാനുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നതെന്ന് പലപ്പോഴും പഞ്ചായത്തിന് നോക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഉദാഹരണം, ഇപ്പോൾ ഒരു 10 ബസിൻ്റെ ഒരു ഡയറി യൂണിറ്റാണ്. അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് റൺ ചെയ്തിട്ടുണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഉണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനുള്ള വലിപ്പമുണ്ടോ, ഇത്ര ക്യൂബിക് മീറ്റർ, അതായത് ഇപ്പോൾ 10 പശുള്ള ഒരു ഡയറി ഫാമാണെങ്കിൽ 5 MCUBE ഒരു പ്ലാന്റ് വേണം. ഈ 5 MCUBE പ്ലാന്റ് തന്നെയാണോ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായി നടക്കുമോ എന്ന്
5: എക്സ്പെർട്ടൈസ്
3: ചിലപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇല്ല. പ്രത്യേകിച്ച് ഒരു വലിയ ഫാമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യം വരത്തില്ല. വലിയൊരു ഫാമിലോട്ട് പോകുമ്പോൾ അവിടെ ഈ സ്ലറിയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നു, അത്തരം സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അഡിക്വേറ്റ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ പലപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്ലിയറൻസ് കൂടി പലപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അതുകൂടെ വാങ്ങിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. പക്ഷെ ലൈസൻസ് അൾട്ടിമേറ്റ് ആയിട്ട് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഫാമിന് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവുമില്ല. കാരണം പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഈ പറയുന്ന സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അനിമൽസിനുള്ള സ്പേസും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
5: അപ്പം നമുക്ക് ഇതിനുവേണ്ടി കർഷകർ അല്ലെങ്കിൽ ഒരു സംരംഭകൻ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ളവർ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും നല്ലതായിരിക്കും.
3: അത് തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് വേറെ കുറച്ച് അധികം നിയമാവലികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള ദൂരം, ആ ദൂരം അവർ പ്രധാന ഒരു ഫോക്കസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് അടുത്ത ജനവാസമുള്ള പ്രദേശങ്ങളാണല്ലോ, കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി അത്രയധികം ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്നോ ഉള്ള ഡിസ്റ്റൻസ് ആണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. സെറ്റ് ബാക്ക് മാത്രമല്ല,
5: ഇത് ഫാമിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കും അതോ മാലിന്യ സംസ്കരണം ചെയ്യുന്ന യൂണിറ്റിന്റെ?
3: ഫാമിന്റെ ഡിസ്റ്റൻസ് ആണ്, തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഉള്ള ഡിസ്റ്റൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് എന്നല്ല അതിന് പറയുന്നത്, ക്ലിയറൻസ് ആണ്. PCBയുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫീസ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈനാണ്. അപ്പം PCBയുടെ ഒരു പരിശോധന കാണും, പരിശോധിച്ചതിന് ശേഷമാണ് ഈ PCBയുടെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അടുത്ത വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ലൈസൻസ് എടുക്കേണ്ട ഒരു ഫാം, ഉദാഹരണത്തിന് ഒരു 20 പശുള്ള ഒരു ഫാമാണെങ്കിൽ 10 മീറ്റർ അടുത്ത വീട്ടിൽ നിന്നും ഉള്ള ക്ലിയറൻസ് അവിടെ വേണം. 10 മീറ്ററാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ആട് വളർത്തുന്ന ഒരു യൂണിറ്റ്, 20 മുതൽ 50 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് 25 മീറ്റർ അടുത്ത വീട്ടിൽ നിന്ന് ക്ലിയറൻസ് വേണം. ഈ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ, സോറി, ആടിൻ്റെ കാര്യത്തിൽ 20 മുതൽ 50 വരെയുള്ള ആടുകൾക്ക് 10 മീറ്റർ മതി. പശുവിൻ്റെ കാര്യത്തിൽ 15 മുതൽ 20 പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 10 മീറ്റർ ക്ലിയറൻസ് വേണം. പശുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ, 21 മുതൽ 50 പശുക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 25 മീറ്ററാണ് അടുത്ത വീട്ടിൽ നിന്നുള്ള ക്ലിയറൻസ് ഡിസ്റ്റൻസ്. അപ്പോൾ അത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ അവിടെയുണ്ട്. ആ ഗൈഡ് ലൈൻസും കൂടെ പാലിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് നമ്മളൊരു ഫാം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ആ ഡിസ്റ്റൻസ് ഇതെല്ലാം തന്നെ നമ്മൾ
5: നോക്കണം,
3: പാലിക്കേണ്ടതായിട്ട്.
5: ഒരു ഫാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോക്കണം, നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വിടാൻ പറ്റുമോ
3: വേണം. പിന്നെ നമ്മുടെ ഒരു ഫാം നിർമ്മിച്ചതിന് ശേഷം അപ്പുറത്ത് വന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം ഏതാണോ ആദ്യം വന്നതെന്നുള്ളതാണ് അവിടെ ഒരു വിഷയം. കാരണം ഫാമിന്റെ ഫാമാണ് ആദ്യം നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. മറിച്ച് ഫാം നിർമ്മിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് ദൂരപരിധി നമ്മൾ പാലിക്കണം. അതിപ്പോൾ പൗൾട്രി യൂണിറ്റ് ആണെങ്കിലും എല്ലാം തന്നെ ഈ പറയുന്ന, ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പിഗ്ഗിൻ്റെ കാര്യത്തിലാണ്. പന്നി വളർത്തുന്ന മേഖലയിൽ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിഗ് ഫാമുകൾക്കെതിരെ പൊതുവെ ഉണ്ട്. കാരണം അവിടെ മാലിന്യം, പ്രത്യേകിച്ച് ഈ കോഴി അറവ് മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് പന്നികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന സ്ഥലത്ത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട പരിസര മാലിന്യീകരണം നടക്കുന്നുണ്ട്. അപ്പം അത് കാരണം 5 പന്നിയെ വരെ വളർത്തുന്നതിന് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് യാതൊരു ദൂരപരിധിയും
5: വെച്ചിട്ടില്ല.
3: പക്ഷേ 5, 6 മുതൽ 15 പന്നികളെ വരെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നും കുറഞ്ഞത് 50 മീറ്റർ വേണം. 6 മുതൽ 15 പന്നികളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് അടുത്ത വീട്ടിൽ നിന്നും 50 മീറ്റർ ഡിസ്റ്റൻസാണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇനി 16 മുതൽ 50 പന്നികളെ വരെ വളർത്തുകയാണെങ്കിൽ 75 മീറ്റർ ഡിസ്റ്റൻസ് വേണം. 50ന് മുകളിലാണെങ്കിൽ 100 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇത് പിഗ് ഫാമുകൾക്ക് ഈ പറയുന്ന ദൂരപരിധി കുറച്ചുകൂടെ കൂടുതലാണ്.
5: കൂടുതലാണ്
3: മറ്റ് ഡയറി ഫാമായാലും അതുപോലെ തന്നെ ഗോട്ട് ഫാമായാലും പൗൾട്രി ഫാമായാലും ഒക്കെ ഇത്രയ്ക്കുള്ള ഇതല്ല. കാരണം ഈ കോഴി അറവും മാലിന്യവും മറ്റും ഫീഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഈ പറയുന്ന.
5: അപ്പൊ ഇവിടെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഇതിൽ വെച്ചിട്ട് നമുക്ക് അത് പിഗ് ഫാമാണോ ഡെയറി ആണോ ഗോട്രി ആണോ ഇതനുസരിച്ച് അതിന്റെ ഒരു ആ ഡിസ്റ്റൻസ് വാരി ചെയ്യും.
3: പിഗ് ഫാം ആണെങ്കിൽ കുറെ കൂടെ ഇതിനകത്ത് കാര്യങ്ങൾ കർക്കശമാണ്. ഞാൻ പറയാൻ കാര്യം വെച്ചാൽ പിഗ് ഫാമിൽ നമ്മൾ പലപ്പോഴും പന്നികൾക്ക് ഫീഡ് ചെയ്യുന്നത് ഈ പറയുന്ന കോഴി അറവ് മാലിന്യങ്ങളാണ്, പൗൾട്രി വേസ്റ്റ് ആണ്.
5: അതും ഒരു മാലിന്യം തന്നെയാണ്.
3: അപ്പൊ അത് സംസ്കരിക്കാനായിട്ട് പ്രത്യേകം തന്നെ ചട്ടങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ അടച്ചു മൂടിയ പാത്രങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ അടഞ്ഞ വണ്ടികളിലോ മാത്രമേ ഈ കോഴി അറവ് മാലിന്യങ്ങൾ ഫാമിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അതുപോലെ ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന പൗൾട്രി വേസ്റ്റ് മാത്രമേ ഫാമിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. കൂടുതൽ ദിവസം അതിവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പാടില്ല. കൊണ്ടുവരുന്ന ഇറക്കുന്ന സ്ഥലം തറ കോൺക്രീറ്റ് ചെയ്തിരിക്കണം. അതിന്റെ ഈ സീപ്പേജ് ഉണ്ടാവരുത്. അത് സീപ്പേജ് കുടിവെള്ളത്തിലും മറ്റും വരരുത്. അവിടെ ഉണ്ടാകുന്ന സീപ്പേജ് ഉണ്ടെങ്കിൽ അത് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ വേണം. പിന്നെ അത് നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കണം. അതായത് കാക്ക ഈ പക്ഷികളൊന്നും വരാൻ പാടില്ല, നായ്ക്കൾ തെരുവ് നായ്ക്കൾ വരാൻ പാടില്ല, ഇങ്ങനെയുള്ള പ്രാണികളും അതുപോലെ തന്നെ ഈച്ച ശല്യം ഇതൊന്നും വരാതിരിക്കാനായിട്ട് ഈ കോഴി അറവ് മാലിന്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്ത് ഫെൻസ് ചെയ്തൊരു പ്രദേശത്തിടണം. തറ കോൺക്രീറ്റ് ചെയ്തിരിക്കണം. അത് 12 മണിക്ക്

0: ൂറിന് അപ്പുറത്തേക്ക് കൊണ്ടിരുന്ന് ഇവിടെ സൂക്ഷിച്ചേക്കാൻ പാടില്ല, അത് അന്നും തന്നെ ഉപയോഗിച്ചു പോകണം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ,
1: നിരവധി ഉപാധികളുണ്ട്
0: ഈ പൗൾട്രി ഫാമുകളിൽ. ഈ കോഴി അറവ് മാലിന്യം ഉപയോഗിക്കുന്നെങ്കിൽ അവർ പ്രത്യേകിച്ച് പാലിക്കണം. പിന്നെ ഇത് കുക്ക് ചെയ്തേ കൊടുക്കാൻ പാടുള്ളൂ. പിഗിന് ഇത് ഫീഡ് ചെയ്യുമ്പോൾ ഇതിനകത്തു നിന്ന് ഉള്ള അണുബാധയും മറ്റോ, ഇതിനൊരു ഒരു ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ SOP തന്നെ ഈ കോഴി അറവ് മാലിന്യം കൊടുക്കുന്നതിന് ബന്ധപ്പെട്ടുണ്ട്. അതായത് അത് വേവിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. തൂവൽ എന്തായാലും പന്നികൾ കഴിക്കില്ല. അപ്പൊ അതിനെ നമ്മൾ മാറ്റിയതിന് ശേഷം ഇത് കുക്ക് ചെയ്ത് തന്നെ കൊടുക്കണം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉത്തരവുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ പിഗ് ഫാമുകൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും മറ്റും പിഗ് ഫാമുകൾ നേരിടേണ്ടി വരുന്നു. അപ്പൊ അവര്
1: ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ
0: ശ്രദ്ധിക്കണം.
1: അപ്പോൾ ഡോക്ടർ വേണുഗോപാൽ, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു സംരംഭകൻ ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ പോകുവാണ്, അപ്പം അതിന് എത്ര ഡിസ്റ്റൻസ് വേണം, ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസിന് വേണ്ടി, ഇപ്പം ഇതൊക്കെ എവിടെയെങ്കിലും ഓൺലൈനായിട്ടോ എങ്ങനെയും എല്ലാം അറിവ് കിട്ടാൻ സാധ്യതയുണ്ട്?
0: തീർച്ചയായിട്ടും. ഇതിനകത്ത് ഈ പറഞ്ഞ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ ചട്ടങ്ങളും അവരുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ അപേക്ഷകളും മറ്റും പൂരിപ്പിക്കുന്ന സമയത്ത് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അപേക്ഷ കൊടുക്കുമ്പോൾ അതിന്റെ ഫീസ് നിർണ്ണയിക്കുന്നത് നമ്മുടെ ഈ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ ഇപ്പൊ 10 ലക്ഷം രൂപയുടെ സംരംഭമാണെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഫീസാണ് അടയ്ക്കേണ്ടത്. അത് അതിനൊരു കാൽക്കുലേറ്റർ തന്നെ അതിനകത്തുണ്ട്. അപ്പൊ അതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ചട്ടങ്ങളും മറ്റും ഓൺലൈനായിട്ട് ലഭിക്കുകയും ചെയ്യും. മറിച്ച് അത് കൂടാതെ ഈ വകുപ്പുകൾ, വിവിധ വകുപ്പുകൾ, ഇപ്പൊ മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഒക്കെ തന്നെ ഈ സംരംഭക പരിശീലന പരിപാടികൾ അല്ലെങ്കിൽ ശില്പശാലകളൊക്കെ നടത്തുന്നുണ്ട്, എല്ലാ വർഷവും നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കുന്നവർക്ക് അതിനകത്ത് ഈ താല്പര്യമുള്ളവരെ പ്രത്യേകിച്ച് ക്ഷണിച്ച് കൊണ്ടുവന്ന് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു ഒരു ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം, സ്ഥിരമായിട്ടൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ല, ആ സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന വായ്പകൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ, ഈ ഈ നിയമങ്ങൾ, ഏതൊക്കെ ലൈസൻസുകൾ എവിടെ നിന്നെല്ലാം എടുക്കണം, അങ്ങനെ ഒരു ഇത് അറിവ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വ്യവസായ വകുപ്പിലൊക്കെ കേസിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഉണ്ട്. അതേപോലുള്ള ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം കൂടെ നമുക്ക് ആവശ്യമാണ്.
1: ഇവിടെ വന്നാൽ
0: നല്ലതായിരിക്കും തീർച്ചയായിട്ടും. കാരണം ഒരു സംരംഭകന് അയാൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അനുമതികളും ഒരൊറ്റ വിൻഡോയിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഈ മേഖലയിലൂടെ വരണം.
1: ഇപ്പോൾ ഡോക്ടർ വേണുഗോപാൽ, ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, സാർ ആദ്യം ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഏരിയയെ അനുസരിച്ചാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞ് ലൈസൻസിന് എണ്ണം അനുസരിച്ചാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. മൂന്ന് ക്യാപിറ്റൽ
0: മൂന്ന് രീതിയിലാണ് ഫാമുകളുടെ കാര്യത്തിൽ
1: വരുന്നത്. സാർ ഇത് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരാൾ നമ്മുടെ പാലുൽപാദനം ചെയ്യുന്നു, സാർ പറഞ്ഞ മാതിരി ചിലപ്പോൾ അത് പ്രസംസ്കരിക്കും അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെൻ്റ് തരത്തിലായിരിക്കും. അപ്പം അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട്.
0: തീർച്ചയായിട്ടും. അതായത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ ഒരു അനുമതി, പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSA രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ വരെ വാർഷിക വിറ്റുവരവ്, ടേൺ ഓവർ ഉള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 12 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവ് വരവ് വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് FSSA ലൈസൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പോൾ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പോൾ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം FSSA രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം പാല് ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണന ഒന്നുമില്ല,
1: ഡയറക്റ്റായിട്ട് നമ്മൾ ആർക്കും
0: കൊടുക്കുന്നില്ല. ഇവിടെ അതല്ലാതെ പാലിപ്പോൾ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്നും തൈരുണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു, ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസ്സിംഗ് യൂണിറ്റ്, അപ്പോൾ 50 കോഴികളെ വരെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50 കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ രണ്ട് മൃഗങ്ങളെ, വലിയ പശുവിനെ അല്ലെങ്കിൽ കാളയൊക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാലയാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. രണ്ടിൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ, അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷനോ ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും. അതിന് വെരിഫിക്കേഷനും എല്ലാവരും നടത്തുന്നുണ്ട്. എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. നമ്മുടെ യൂണിറ്റിൽ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അതും
1: മാൻഡേറ്ററി ആണ്. ഇപ്പോൾ സാർ സൂചിപ്പിച്ച് നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ FSSI ഇത് ലൈസൻസ് രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവർ പാക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പം ആ സ്ഥിതിയിലും
0: തീർച്ചയായിട്ടും നമ്മളിപ്പം നമ്മളിവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് FSSI രജിസ്ട്രേഷൻ അടങ്ങിയ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
1: സാർ, ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ സാർ, നമസ്കാരം. ഇത് ആലപ്പുഴ വിളിക്കുന്ന പരിപാടി സംബന്ധിച്ച സാറിന് എന്റെ 1000 നമസ്കാരം.
0: നമസ്കാരം.
2: പിന്നെ ഒരു സംശയം ചോദിക്കാനാ വിളിച്ചത്. ഒരു ഈ സാർ, നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ പിന്നെ 60% വെച്ചാൽ കിട്ടുമോ? പിന്നെ രണ്ടാമത് എങ്ങനെയാണ് അത് നിയമങ്ങൾ ഒന്ന് തരാൻ പറ്റുമോ?
0: അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്? ഡയറി ഫാമാണോ, ഗോട്ട് ഫാമാണോ? ആടുവളത്തിലാണ്. അപ്പോൾ ആടുവളത്തിൽ സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആടിൻ്റെ ഒരു യൂണിറ്റാണ്. ഒരു തുടക്കക്കാരനായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ആടിൻ്റെ ഒരു യൂണിറ്റാണ്. അപ്പോൾ അതിനകത്ത് 19 പെണ്ണാടും ഒരു മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 300,000 രൂപ അതിന് മുടക്ക് വരും. അതോടൊപ്പം തന്നെ 300,000 രൂപ അതിൻ്റെ ആടിൻ്റെ വിലയും അതിൻ്റെ കൂട് നിർമ്മാണത്തിനും എല്ലാം കൂടെ ഒരു 300,000 രൂപ നമുക്ക് മുടക്കു വരും. അതിൻ്റെ പറയട്ടെ. അപ്പോൾ അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30 സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാടക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം 300,000 രൂപ മുതൽ മുടക്കും. ഒരു 30 സെൻറ്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആടുവളത്തൽ. അപ്പോൾ ഈ ആടുവളത്തലിന് പ്രത്യേകിച്ച് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ വെക്കുന്ന പ്രോജക്റ്റിലൂടെയാണ് ഇപ്പം ലഭിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 ആടിൻ്റെ യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 100,000 രൂപ സബ്സിഡിയോടുകൂടി 20 ആടിൻ്റെ യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന് പ്രോജക്റ്റ് എടുക്കാം. ഏതിന്
1: ലോൺ എടുക്കാൻ വേണ്ടി
0: ഞാൻ പറയട്ടെ. പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത്, അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 500,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല. വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ ഈ ചെറുകിട ആടുവളത്തിൽ യൂണിറ്റ്, അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും, അത് പഞ്ചായത്തിന് പ്രോജക്റ്റ് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. അപ്പം നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ വായ്പയോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ് കൂടൊക്കെ ഉണ്ടെങ്കിൽ അതിന്, അതായത് ആവർത്തന ചെലവ്, റെക്കറിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിങ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും, ബാങ്കിൻ്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 200,000 രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി, അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാകും. അപ്പോൾ കെ സി സിയുടെ സഹായം തേടാം. പിന്നെ ഈ അതല്ല ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നുണ്ട്. അതിനെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലും മുദ്രാ ലോണിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കി അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
1: ഓക്കെ, സംശയങ്ങൾ സാർ, നമ്മൾ ഈ എഫ് എസ് എസ് ഐ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നതെന്ന് വെച്ചാൽ ഈ പാല് പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രദേശം, അത് ആ അവിടെ അതായത് പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട് സംവിധാനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പാല് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാക്കിംഗ് മെഷീൻ വെച്ചേക്കുന്ന ആ ഏരിയയും അവിടെയും വളരെ ശുചിത്വത്തോടുകൂടി ചെയ്യണം. അതോടൊപ്പം തന്നെ ഇനി മറ്റു ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ പനീറോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മിൽക്ക് പ്രോസസ്സ് ചെയ്യുന്ന ഏരിയ വളരെ ക്ലീൻ ആയിരിക്കണം. അതോടൊപ്പം ഈ നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. അവിടെ നമ്മൾ ഈ പറയുന്ന ടൈലൊക്കെ ഒട്ടിച്ച് വളരെ ഗൈഡ്ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാലവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, എന്നെ എത്ര ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ വെരിഫിക്കേഷൻ സമയത്ത് ഈ പറയുന്ന പ്രോസസ്സിങ് യൂണിറ്റിൽ ആവശ്യമായിട്ടുള്ള ക്ലീൻനെസ് ഉണ്ടോ, അവിടെ ഉണ്ടാകുന്ന മറ്റ് ബൈ പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവിടെ ക്ലീൻ ഈ പറയുന്ന ഡ്രെയിനേജും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടോ, ആ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം യുട്ടൻസിൽസ് ക്ലീൻ ചെയ്യുന്നുണ്ടോ, അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്, ആ പ്രോട്ടോകോൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കും.
1: ആ പ്രോട്ടോകോൾ എന്തുവാണ് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി,
0: അതെ പാലാണ് അങ്ങനെങ്കിൽ അതല്ല, ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു പൗൾട്രി ഡ്രസ്സിംഗ് യൂണിറ്റ് അവിടെ പാലിക്കേണ്ടുന്ന ക്ലീൻനെസ് അവിടെ ഉണ്ടാവും എന്നുള്ളത് തുറന്നിപ്പോൾ ഇപ്പം റോഡിൽ തെരുവിൻ്റെ സൈഡിൽ ഇപ്പം ഇട്ട് ഡ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഈ പറയുന്ന എഫ് എസ് ഐയുടെ രജിസ്ട്രേഷൻ കിട്ടത്തില്ല. അപ്പോൾ അവിടെ ഒരു പൗൾട്രി ഡ്രസ്സിങ് യൂണിറ്റിൽ പാലിക്കേണ്ടുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്, അതവിടെ പാലിച്ചു കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ
1: പറ്റും. മുട്ട മാത്രം നമ്മൾ വിൽക്കുവാണെങ്കിൽ അവിടെ എഫ് എസ് എസ് ഐയുടെ
0: വരുന്നില്ല, പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് മതിയാവും.
1: പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മിൽക്കിന്റെ
0: മിൽക്കിന്റെ പാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്ത് നടത്തും മതിയാവും.
1: സാർ, ഇപ്പം നമ്മൾ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: തീർച്ചയായിട്ടും, അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിൻ്റെ യൂണിറ്റ്, 5 പശുവിൻ്റെ യൂണിറ്റ്, 10 പശുവിൻ്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽകൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ, പ്രത്യേകിച്ച് ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വ്യക്തിഗത സബ്സിഡികൾ നൽകുന്നത് ക്ഷീരവികസന വകുപ്പാണ്. അത് ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക. ക്ഷീരശ്രീ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ട് അപേക്ഷ സമർപ്പിച്ച് ആ എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. ആ പോർട്ടൽ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പുൽകൃഷി ഇപ്പോൾ ഒരാളൊരു ഡയറി ഫാം തുടങ്ങി, അതിന് പുൽകൃഷിക്കാണ് സബ്സിഡി വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അതല്ല കറവേന്ദ്രം വാങ്ങാനാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ബയോഗ്യാസ് അങ്ങനെയുള്ള സംവിധാനം, ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങളൊക്കെ അനുസരിച്ചുള്ള പദ്ധതികളുണ്ട്.
1: ആവശ്യം എന്തുവാണെന്ന് വെച്ചാൽ
0: അതനുസരിച്ചുള്ള, അപ്പം അത് ഏറ്റവും കൂടുതൽ ക്ഷീരവികസന വകുപ്പ് വഴിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നതെന്ന് വെച്ചാൽ ഉൽപ്പാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപ്പാദന മേഖല, അതുപോലെ തന്നെ മുട്ട ഉൽപ്പാദനം മാംസോൽപാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. അതിലേറ്റവും കൂടുതൽ പദ്ധതി വരുന്നത് ഈ പറയുന്ന ഡയറിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ആടുവളത്തിൽ നേരത്തെ പറഞ്ഞ ആടുവളത്തിൽ യൂണിറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ മുട്ടക്കോഴി വളത്തിൽ, ഇറച്ചിക്കോഴി വളത്തിൽ, ഇപ്പോൾ ഇറച്ചിക്കോഴിയുടെ ഇപ്പം പഞ്ചായത്തുകൾക്ക് ഏറ്റെടുക്കാവുന്ന പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇറച്ചിക്കോഴി വളത്തിൽ യൂണിറ്റ് 1000 കോഴിയുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിൻ്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഇത്തരത്തിലുള്ള അതിപ്പോൾ ബയോഗ്യാസ് യൂണിറ്റ് ബയോഗ്യാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. അപ്പം ഈ പഞ്ചായത്തുകൾക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് മൃഗസംരക്ഷണമോ ക്ഷീരവികസന മേഖലയിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പം ഓരോ സ്ഥലത്തിൻ്റെയും പ്രാദേശിക സാധ്യതകൾ നോക്കി, ഇപ്പോൾ ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പോൾ അവിടെ പദ്ധതികൾ കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചില പഞ്ചായത്തുകൾ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
1: കർഷകരുടെ ആവശ്യമനുസരിച്ച്
0: കൊണ്ടുവരാം. അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
1: പിന്നെ അടുത്ത് വരുന്ന സാറ് സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ലോണൊക്കെയാണ്,
0: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ച് പദ്ധതികളുണ്ടായിരുന്നു, അതിപ്പോഴ് വീണ്ടും അത് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതായത് മറ്റേ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ NLM എന്ന് പറയും, NLMൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വലിയ വൻകിട പദ്ധതികൾ, അതായത് ആടുവളർത്തൽ പദ്ധതികൾ, പന്നിവളർത്തൽ, അതുപോലെ തന്നെ കോഴിവളർത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, ദേശീയ കന്നുകാലി മിഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ പോർട്ടൽ നിർത്തിവെച്ചിരിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്ര ലോൺ പോലെയുള്ളത് കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതിൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. അപ്പോൾ മുദ്രാ ലോണ് അവൈൽ ചെയ്യുന്ന കർഷകരുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് പലതരത്തിലുള്ള KCC എന്തായാലും വലിയൊരു പ്രയോജനമാണ്.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ്,
0: ഇപ്പോൾ ആവർത്തന ചെലവുകൾ,
1: ഇത് മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ടും ഉണ്ടല്ലേ?
0: അതായത് കൂടുതലും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇപ്പോഴും മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പശുവളത്തിലോ ആടുവളത്തിലൊക്കെ വരുന്ന കർഷകന് റെക്കറിങ് എക്സ്പെൻഡിച്ചർ, ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന KCC ഉപയോഗിക്കുന്നത്. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്, 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും, 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പോൾ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിലത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
1: അപ്പോൾ അത് നമ്മൾ പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം,
0: വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. ഇത് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത് ഇത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്, കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് മറ്റ് നമ്മുടെ മറ്റ് സോഴ്സിന് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
1: പിന്നെ സാർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭമെടുക്കാൻ സാധിക്കും?
0: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കാർഷിക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴിൽ നിർമ്മിക്കുന്നു, അപ്പം അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ
1: കർഷകൻ
0: വഹിച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ അസോള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ തീറ്റപ്പുൽ പുരയിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്, കാരണം വെച്ചാൽ അതിൻ്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. അപ്പം ഈ കൃഷിസ്ഥലം ഒരുക്കുന്നത് ഈ തൊഴിലുറപ്പിൽ തൊഴിലായിട്ട് നമുക്കത്
1: ലേബർ കോസ്റ്റ്
0: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അപ്പോൾ അതിന് അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള തൊഴിലുറപ്പിൻ്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം, ഇപ്പോൾ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ല് കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ അംഗങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപ്പാദനം കൂടുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും, പശുവിൻ്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു, മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചാൽ
1: ഇതൊരു കർഷകൻ ഇങ്ങനെ ഇത് ഈ ഒരു സ്കീമിൽ ലാഭം എടുക്കണമെങ്കിൽ ഇത് പഞ്ചായത്തുകളെ
0: അതായത് ആ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചാർജ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരേക്കർ സ്ഥലമുണ്ട്, അവിടെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണം ആവശ്യമുണ്ട്, അപ്പോൾ അതിന് ഇദ്ദേഹം അപേക്ഷ കൊടുക്കുക, അപ്പോൾ അത് പരിഗണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഇത്ര കൃഷി ചെയ്യുന്നതിന് ഇത്ര തൊഴിൽ ദിനം വരും, അവിടേക്ക് ആ പഞ്ചായത്തിലെ ആ വാർഡിലെ തൊഴിലുറപ്പിലെ ജോബ് കാർഡുള്ളവരെ അങ്ങോട്ട് തൊഴിലിന് വിടുന്നു. അതിനടിസ്ഥാനമായിട്ട് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നടീൽ വസ്തുക്കളും വളവും മറ്റുമൊക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. തീറ്റപ്പോലെ അവർ കൃഷി ചെയ്തിട്ട് പോകുന്നു.
1: നല്ലൊരു
0: അവർക്ക് തൊഴിൽ ദിനങ്ങൾ
1: സൃഷ്ടിക്കാൻ സാധിക്കുന്നു. പ്രൊഡക്റ്റീവ് യൂസ് ആവുന്നു.
0: അതെ അതെ അതെ.

0: പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യമില്ല. പത്തിൽ കൂടുകയാണെങ്കിൽ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടി വരുന്നില്ല, ബിൽഡിംഗ് പെർമിറ്റും വേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ വിലയിരിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
1: ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ആ പ്രക്രിയ എല്ലാം
0: ചെയ്ത് തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. കെ സി സി ആയിട്ട് ബന്ധപ്പെട്ടിയൊക്കെ
1: റിവോൾവിംഗ്
0: ഫണ്ട്, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട തീറ്റപ്പുൽ കൃഷി, ഇതിൽ ഈ ഡയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപ്പാദന ചെലവിൻ്റെ 70%
1: തീറ്റയാണ്.
0: അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നുകിൽ ഇവിടെ ഒരേക്കർ സ്ഥലത്ത് നമുക്ക് തീറ്റപ്പുല് കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആ സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം. അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്.
1: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല പോഷക മൂലകളും
0: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന ചെലവാണ്. ഏകദേശം 1 ലിറ്റർ പാലിന് 55 രൂപ വരെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ ഫീഡിങ് കോസ്റ്റ് കുറയ്ക്കണം. ഫീഡിങ് കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാരണം ഇപ്പോൾ നമുക്കറിയാം വൈക്കോലിന് തന്നെ കിലോയ്ക്ക് 10 രൂപ വരെ വില വരുന്നു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തീറ്റപ്പുല് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനം അതുകൂടെ നമ്മൾ കൊണ്ടുവരണം.
1: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ് അതിനുവേണ്ടിയാണ്
0: നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ്
1: ചോദിച്ചു.
0: അപ്പോൾ ചെറിയ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിൻ്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിൻ്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
1: ആവശ്യമില്ല.
0: ഒരു 3 ലക്ഷം രൂപ മുടക്കും മതി. കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റാണ്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുക. നല്ല ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ പേരൻറ് സ്റ്റോക്ക്, നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരൻറ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ്ഗ ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത ഇൻബ്രീഡിംഗ് വരാതിരിക്കാൻ ആ ഒരു ഇതും കൂടെ നമ്മൾ കട മനസ്സിൽ
1: കാണണം.
0: ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുക്കണം. അവയ്ക്കാവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷനും ഡിവോമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒരു 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയ്റ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയ്റ്റും നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പം നല്ലതിനും ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഒരു 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. അത് ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു
0: വരുമാനം. ഇതിൻ്റെ ആട്ടുകുട്ടികളെ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരു നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയ്റ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ളൊരു സംസ്ഥാനമാണ്. ആട്ടുകുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. ഒരു അല്പം കെയർ, കാരണം പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താനും. കാരണം ഇതിനെ എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെന്നും കഴുകേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ട് ഒരു 1-1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യവും ഉള്ളവർക്ക് അത്
1: പറ്റുള്ളൂ.
0: അത് അതാദ്യം കണ്ടെത്തണം.
1: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
0: തീർച്ചയായും. അതായത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ. കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും, ഇത് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്ന ഇന്ന പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൂടെ തേടണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിശീലനം, അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. പശു വളർത്തലും ആട് വളർത്തലും ഏത് സംരംഭമാണെങ്കിലും പരിശീലനത്തിന് പോകുമ്പോൾ നമുക്ക് കുറെ കൂടെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.

0: സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുമായിരുന്നു. നമ്മുടെ പരിപാടിയുടെ സമയവും തീരാറായി. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച്, ലൈസൻസിങ് ബിൽഡിങ് രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച്, അപ്പോൾ ഇതെല്ലാം കേട്ട് ഒരു സംരംഭകൻ മുന്നോട്ട് വരാൻ താല്പര്യപ്പെടുന്നു, അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് സാർ ഇപ്പം പറഞ്ഞ ഒരു പരിശീലനം എന്തായാലും വേണം, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൽ വെക്കേണ്ടത്?
1: തീർച്ചയായിട്ടും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഈ പരിശീലനത്തിന് തന്നെയാണ്. കാരണം അദ്ദേഹം ആദ്യം വേണ്ടുന്നത് ഇപ്പം ഒരു സംരംഭം, ഇപ്പോൾ ഏത് സംരംഭം ആയിക്കോട്ടെ, ഇപ്പോൾ കോഴിവളർത്തൽ, ഇറച്ചി കോഴിവളർത്തൽ ആരംഭിക്കാൻ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പൊതുക്കുട്ടിയെ വളർത്തി ഇറച്ചിക്ക് വേണ്ടി വിൽക്കുന്നു, നമ്മൾ പറയാത്ത പുതിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മുരിക്കുട്ടി വളർത്തൽ പദ്ധതിയാണ്, അപ്പം ഡിമാൻഡുള്ളൊരു സ്കീമാണ്, അല്ലെങ്കിൽ മുട്ടക്കോഴി വളർത്താൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ ഏത് സംരംഭവും ആയിക്കോട്ടെ, ആദ്യം അതുമായി ബന്ധപ്പെട്ട ഒരു പരിശീലന പരിപാടി, വിവിധ പരിശീലന കേന്ദ്രങ്ങൾ, ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പരിശീലന കേന്ദ്രങ്ങളുണ്ട്, ക്ഷീരവികസന വകുപ്പിൻ്റെ ഉണ്ട്, യൂണിവേഴ്സിറ്റിയുണ്ട്, അവിടെ അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ അധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറേ കോൺടാക്റ്റും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതിൽ നിന്ന് കിട്ടും. അധ്യാപകരായിട്ട് വരുന്നവരുടെ കോൺടാക്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് യൂണിറ്റുകളൊന്ന് പോയി കാണാൻ ശ്രമിക്കുക, നടത്തി നന്നായിട്ടൊരു ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾ കാണാൻ ശ്രമിക്കുക, അതിൻ്റെ നടത്തുന്നവരുമായിട്ടൊന്ന് സംസാരിക്കുക, അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്കൊരു വിലയിരുത്തൽ സാധിക്കും. നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് ഈ പറയുന്ന ഒരു ഡയറി പൗഡർ യൂണിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗോട്ട് യൂണിറ്റോ നടത്തിയാൽ എന്തായിരിക്കും, സമീപത്ത് നടത്തുന്നവരുടെ സാഹചര്യം എന്താണ്, ഇത് നടത്തിയിട്ട് പലരും പൂട്ടിപ്പോയിട്ടുണ്ടാവും, നിർത്തിപ്പോയിട്ടുണ്ടാവും, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്,
0: അത് നമ്മളെങ്ങനെ
1: സ്വാഭാവികമായിട്ട് ഒരു വിലയിരുത്തൽ വേണം, നമുക്കിത് സാധിക്കും. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടേതായ സാഹചര്യങ്ങളും സാമ്പത്തിക ചുറ്റുപാടും മറ്റെല്ലാം ഉണ്ട്. ആ എൻ്റെ സാമ്പത്തിക ചുറ്റുപാടിൽ ഇത്രയും വലിയൊരു സംരംഭം ഏറ്റെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം കിട്ടുമോ, ഇത്തരം കാര്യങ്ങളോട് വിലയിരുത്തി കൊണ്ടൊരു തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് അടുത്തൊരു ഘട്ടത്തിലാണ് ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുക, ഇതിനാവശ്യമായ പണം കണ്ടെത്തുക. അപ്പോൾ അതിന് നേരത്തെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, സ്ഥലം കണ്ടെത്തുക, അപ്പം സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തവർ പാട്ടത്തിനെടുക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ ഒരാൾ നടത്തി നിർത്തിപ്പോയ ഒരു ഫാം ഇപ്പോൾ ലീസിനെടുക്കുന്നു, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഡയറി ഫാമൊക്കെ പലതും നിർത്തിപ്പോയവർ ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്,
0: ബിൽഡിങ്ങൊക്കെ ഓൾറെഡി
1: ഓൾറെഡി എല്ലാം ഉണ്ട്, അതിന് ഒരു മാസം വാടക കൊടുത്തിട്ട് സ്വന്തമായിട്ട് സ്ഥലമൊന്നും വേണമെന്നില്ല, ലീസിനെടുത്തിട്ട് അവിടെ നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഒരു കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
0: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം.
1: തീർച്ചയായിട്ടും
0: ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച്, താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
1: താങ്ക് യു.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. ഇന്നീ പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നത് ഷിബു ജോർജ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര, ഒപ്പം അനുപമ ആർ കെ, എം നിസാമുദ്ദീൻ.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ.
3: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ രാവിലെ ന്യൂഡൽഹിയിൽ ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോനോയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതിയും ആസിയാൻ കൂട്ടായ്മ സഹകരണവും ഇരു നേതാക്കളും അവലോകനം ചെയ്തതായി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ആഗോള സമാധാനം, സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയ്ക്ക് നയതന്ത്ര ചർച്ചകൾ അത്യന്താപേക്ഷിതമാണെന്നും ഭീകരവാദത്തിനെതിരെ സഹകരണം ശക്തിപ്പെടുത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. കോഴിക്കോട് പെരുവണ്ണാമുഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേക്ക് പുറപ്പെട്ട് വനമേഖലയിലകപ്പെട്ട സംഘത്തെ കണ്ടെത്തി. 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വനത്തിൽ തങ്ങേണ്ടി വന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 240 രൂപ കൂടി 119,040 രൂപയായി. ഗ്രാമിന് 14,880 രൂപ. പാലക്കാട് ജില്ലയിൽ ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ 6.8 കോടി നേടി. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകളുൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. കോഴിക്കോട് വെസ്റ്റ്ഹില്ലിലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഈ അധ്യയന വർഷത്തെ ബാച്ചിൽ പ്രവേശനം തുടരുന്നു. ഡിഗ്രി യോഗ്യത നേടിയവർക്കും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം.

0: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: എന്താണ് ഒരു ഇലക്ട്രിക് വാഹനം? ആന്തരിക ദഹന എഞ്ചിൻ അഥവാ ഇന്റേണൽ കമ്പഷൻ എഞ്ചിന് പകരം വീണ്ടും വീണ്ടും ചാർജ് ചെയ്യാവുന്ന ബാറ്ററികളാൽ ഊർജം നൽകുന്ന ഇലക്ട്രിക് മോട്ടോറുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ എന്ന് ഒറ്റവാചകത്തിൽ പറയാം. ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. പൊതുനിരത്തുകളിലൂടെ പായുന്ന BMW i3 കാർ, ഉലകം ചുറ്റിയെത്തിയ സോളാർ ഇമ്പൾസ് 2 എന്ന ഇലക്ട്രിക് എയർക്രാഫ്റ്റ്, ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വച്ച് ഏറ്റവും വലിപ്പമേറിയ ഇലക്ട്രിക് വാഹനമായ ചൈന സോറില്ല എന്ന ഇലക്ട്രിക് ബോട്ട്, ജപ്പാനിലെ അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ N700 സീരീസ് ഷിങ്കാസൻ, സ്വീഡനിലെ പ്രശസ്തമായ BYD ബാറ്ററി ഇലക്ട്രിക് ബസ്, ഇറ്റൽ കാർ ആക്ടിവ C2S4 എന്ന ഇലക്ട്രിക് കാർട്ട്, കാലിഫോർണിയയിലെ ടെസ്ല സെമി, ക്ലാസ് H ഇലക്ട്രിക് ട്രക്ക്, ഗീറോ ഇ ബൈക്ക് എന്നിവ ലോക പ്രശസ്തമായ ഏതാനും ഇലക്ട്രിക് വാഹന മോഡലുകളാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. 19th century അവസാന ദശകങ്ങളിലാണ് ഇലക്ട്രിക് വെഹിക്കിൾ ഉദയം ചെയ്തത്. പ്രവർത്തിപ്പിക്കാൻ സൗകര്യവും ശാന്തവുമായ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സായി വൈദ്യുതിയെയാണ് ആദ്യകാലങ്ങളിൽ ആശ്രയിച്ചിരുന്നത്. ഒറ്റ ചാർജിങ്ങിൽ കിട്ടാവുന്ന യാത്രാദൂരത്തിൻ്റെ പരിധി അഥവാ റേഞ്ചിലെ കുറവ് ഇലക്ട്രിക് വെഹിക്കിളിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ലോകം വിമുഖത കാട്ടാനിടവരുത്തി. IC എഞ്ചിനുകളുടെ ആവിർഭാവം ആ ന്യൂനതയെ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിച്ചു. 20th century മറ്റൊരു പ്രധാന സാങ്കേതിക വികാസം ലിഥിയം ബാറ്ററികളുടെ കടന്നുവഴവാണ്. നിലവിലെ ലെഡ് ആസിഡ് ബാറ്ററികളെ അവ ബഹുദൂരം പിന്നോട്ടടിച്ചു. സീറോ എമിഷൻ വാഹനങ്ങൾ എന്ന സംജ്ഞ കൂടുതൽ പ്രചാരത്തിൽ വന്നു തുടങ്ങി. ഹൈബ്രിഡ് മോഡലുകളിലേക്ക് തുടർന്ന് ട്രെൻഡ് മാറിത്തുടങ്ങി. IC എഞ്ചിനുകൾ പ്രധാന ഊർജ്ജ സ്രോതസ്സായും ദ്വിതീയ സ്രോതസ്സായി മോട്ടോർ ജനറേറ്റർ സെറ്റും ക്രമീകരിച്ചിട്ടുള്ള വാഹനങ്ങൾ, റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന പുതിയ സാങ്കേതിക വിദ്യ ഇത്തരം വാഹനങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങി. നല്ല വേഗതയിൽ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ വേഗതയിൽ സംഭവിക്കുന്ന കുറവിന് തത്തുല്യമായി ലഭ്യമാകുന്ന ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി ബാറ്ററിയെ ചാർജ് ചെയ്യാൻ വിനിയോഗിക്കപ്പെടുന്നു. ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ പൂർണ്ണമായും വൈദ്യുതിയെ ആശ്രയിക്കുമ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ബാറ്ററിയെയും IC എഞ്ചിനെയും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്നു. വൈദ്യുതി ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യാമെന്നുള്ള സവിശേഷതയോടൊപ്പം

ഐസി എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് മോട്ടോറുകൾ ഇവിടെ ഒരു പ്രധാന സ്രോതസ്സായി മാറുന്നു. ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിന് ശേഷമാണ് ഈ മോഡലിലുള്ള വാഹനങ്ങൾ വൻതോതിൽ നിർമ്മിക്കപ്പെട്ടു തുടങ്ങിയത്. ടാറ്റ പഞ്ച് EV, ടെസ്ല മോഡൽ Y, ഹ്യുണ്ടായി അയോണിക് 5 എന്നിവ ചില ജനപ്രീതിയേറിയ മോഡലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ബാറ്ററി ഇലക്ട്രിക് കാറുകൾ ഉപഭോക്തൃ വിപണിയെ പ്രായോഗികമായി ചലിപ്പിച്ചത് 2010കളിലേക്ക് എത്തിയപ്പോഴാണ്. എന്നാൽ 1960കൾ മുതൽ തന്നെ സ്പേസ് ക്രാഫ്റ്റുകൾ വൈദ്യുതിയുടെ സഹായത്തോടെ ഗഗനചാരികളായി മാറിയിരുന്നു. ഇലക്ട്രിക് വാഹന ബാറ്ററികളിലും ഇലക്ട്രിക് ട്രാക്ഷൻ മോട്ടോറുകളിലും ഓട്ടോമൊബൈൽ ഇലക്ട്രോണിക് നിയന്ത്രണ സർക്യൂട്ടുകളിലും ഉണ്ടായ സാങ്കേതിക വികാസം ഇലക്ട്രിക് കാറുകളെ ഐസി എഞ്ചിൻ വാഹനങ്ങളെ അപേക്ഷിച്ച് ഏറെ ഗതാഗതത്തിന് അനുയോജ്യമാക്കി മാറ്റി. ചൈനയിൽ വിൽക്കപ്പെടുന്ന പുതിയ കാറുകളിൽ പകുതിയോളവും ഇലക്ട്രിക് വാഹനങ്ങളാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ വർഷം പൂർത്തിയാകുമ്പോൾ ആഗോള വൈദ്യുത വാഹന ഉൽപ്പാദനത്തിൽ ചൈന ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളുടെയും സംയോജിത ഉൽപ്പാദന ശേഷിയേക്കാളും മുകളിലാകുമെന്ന് ഈ കണക്കുകളുടെ ഗതിവേഗം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ധന ഉപയോഗത്തെ അടിസ്ഥാനമാക്കി വാഹനങ്ങളെ പൊതുവെ 6 തരംതിരിക്കാം. 1, ഐസി എഞ്ചിൻ അടിസ്ഥാനമാക്കിയവ. ഇതിൽ പെട്രോളിയമോ സമാന ഇന്ധനങ്ങളോ ഉപയോഗിക്കുന്നു. 2, മൈക്രോ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ. ഐസി എഞ്ചിനുകളും ഇലക്ട്രിക് മോട്ടോറുകളും ഇതിലുൾപ്പെടുന്നു. വാഹനം ഓടാതിരിക്കുമ്പോൾ ഐസി എഞ്ചിൻ ഓഫാവുകയും പിന്നീട് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണായി ഓടിത്തുടങ്ങുന്നു. ഇന്ധന ലാഭം അങ്ങനെ സാധ്യമാക്കാം. 3, മൈൽഡ് ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ. പെട്രോളിയം അധിഷ്ഠിത ഇന്ധനങ്ങളോടൊപ്പം രണ്ടാം തരമായി ഇലക്ട്രിക് ബാറ്ററിയും പ്രയോജനപ്പെടുത്തുന്നു. 4, പ്ലഗിൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ. പെട്രോളിയം അധിഷ്ഠിത ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന ഐസി എഞ്ചിനുകളും പവർ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി ഉപയോഗപ്പെടുത്തുന്ന മോട്ടോറുകളും തുല്യ പ്രാധാന്യത്തോടെ ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നു. 5, ഓൾ ഇലക്ട്രിക് വാഹനങ്ങൾ അഥവാ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ. പൂർണ്ണമായും പവർ ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതിയെ ആശ്രയിച്ച് ഓടുന്ന വാഹനങ്ങളാണിവ. 6, ഫ്യുവൽ സെൽ വാഹനങ്ങൾ അഥവാ FCV. വൈദ്യുതോൽപാദനത്തിനായി ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ മേന്മകൾ? ഐസി എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയുള്ളതാണ്. നേരിട്ടുള്ള പുകമലിനീകരണം ഇല്ല എന്നത് മറ്റൊരു നേട്ടമാണ്. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ കൂടുതൽ കാര്യക്ഷമത ആർജിക്കാൻ കഴിയും. കുറഞ്ഞ ശബ്ദമലിനീകരണവും തുടക്കത്തിൽ ചെലവേറിയതെങ്കിലും ലൈഫ് ടൈം കോസ്റ്റിൽ ഉണ്ടാകുന്ന കുറവും ടാക്സ് ഒഴിവാക്കിയും സബ്സിഡികൾ നൽകിയും ഗവൺമെൻറ് ഇൻസെൻറ്റീവുകൾ ഉപഭോക്താക്കൾക്കിടയിൽ EV വ്യവസായത്തെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ജനറേറ്റർ പ്ലാന്റുകളുമായി ഇലക്ട്രിക് വാഹനങ്ങൾ സമ്പർക്കമുണ്ടാകുന്നത് 2 രീതിയിലാണ്: നേരിട്ടും ഓൺലൈനായും. ഇലക്ട്രിക് ട്രെയിനുകൾ, ട്രാമുകൾ, ട്രോളി ബസ്സുകൾ, ട്രോളി ട്രക്കുകൾ എന്നിവ ഇലക്ട്രിക് ഗ്രിഡുമായി നേരിട്ട് ബന്ധപ്പെടുന്നു. റോഡിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഇലക്ട്രിക് പവർ സ്ട്രിപ്പുകളിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഓൺലൈൻ ആയി ഇലക്ട്രിക് വാഹനങ്ങൾ പവർ സ്വീകരിക്കുന്നു. സബ്മറൈനുകളിൽ ആണവോർജം പ്രൊപ്പൽഷനായി ഉപയോഗിക്കുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന ചൂട് ആവിയന്ത്രത്തെ കറക്കി ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ച് വൈദ്യുതോൽപാദനം സാധ്യമാക്കുന്നു. ഫുൾ ഇലക്ട്രിക് വെഹിക്കിളിൽ ഓൺബോർഡ് സ്റ്റോറേജ് സംവിധാനം കാര്യക്ഷമമാണ്. ലിഥിയം അയൺ ബാറ്ററികളിൽ രാസോർജവും ഫ്ലൈ വീലിൽ ഗതികോർജവും ഇലക്ട്രിക് ഡബിൾ ലെയർ കപ്പാസിറ്ററുകളിൽ സ്റ്റാറ്റിക് എനർജിയും സംരക്ഷിക്കപ്പെടുന്നു. ഇനി എന്തൊക്കെയാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിളിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നോക്കാം. ഊർജം സംഭരിക്കുന്ന ട്രാക്ഷൻ ബാറ്ററി പാക്ക്, ചക്രങ്ങളിലേക്ക് പവർ എത്തിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ, ബാറ്ററിയിലെ DC പവറിനെ മോട്ടറിന് ആവശ്യമായ AC പവർ ആക്കി മാറ്റുന്ന ഇൻവെർട്ടർ എന്നിവയാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ. ഇതിൽ ആദ്യം പറഞ്ഞ 2 ഘടകങ്ങളെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് നോക്കാം. ബാറ്ററി. ട്രാക്ഷൻ ബാറ്ററികൾക്ക് പുറമേ ദ്വിതീയ ബാറ്ററികളായി വീണ്ടും ചാർജ് ചെയ്യാവുന്ന തരത്തിലുള്ള ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കുന്നു. കുറഞ്ഞ വോൾട്ടേജ്, അതായത് 12 വോൾട്ട് ഉള്ള ആക്സിലറി ബാറ്ററി പ്രൊപ്പൾഷൻ ഇതര ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നു. ഒരു DC to DC കൺവെർട്ടറിൻ്റെ സഹായത്തോടെ ട്രാക്ഷൻ ബാറ്ററികളിൽ നിന്ന് ആവശ്യമായ ഊർജം ഓക്സിലറി ബാറ്ററികൾക്ക് ലഭിക്കുന്നു. ഓക്സിലറി ബാറ്ററി ചാർജിങ്ങിൽ സംഭവിക്കുന്ന അപാകതകൾ ചിലപ്പോൾ ട്രാക്ഷൻ ബാറ്ററിയുടെ പ്രവർത്തനത്തെയും

0: അതുവഴി വാഹനത്തിന്റെ പ്രയാണത്തെയും തടസ്സപ്പെടുത്തിയേക്കാം. അത്തരം സാഹചര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതായത് 2024 ഹ്യുണ്ടായി, കിയ എന്നീ വാഹന മോഡലുകളിൽ അത്തരമൊരു സാഹചര്യം സംഭവിച്ചിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2010 മുതൽ ക്രമാനുഗതമായ വിലക്കുറവ് ഇലക്ട്രിക് ബാറ്ററി വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2020കൾക്ക് ശേഷം വർദ്ധിച്ച പണപ്പെരുപ്പവും റോ മെറ്റീരിയൽസ്, ഉദാഹരണം ലിഥിയം, അതിനുണ്ടായ വില വർധനവും ഇലക്ട്രിക് ബാറ്ററികളുടെ വിലയെ സ്ഥിരമാക്കി നിർത്തി. 1990കളുടെ തുടക്കം മുതൽ ലിഥിയം അയോൺ ബാറ്ററികളുടെ രംഗപ്രവേശം കാർബൺ രഹിത ഗതാഗത മാർഗങ്ങൾക്ക് മാർഗദീപമായി. ഉയർന്ന ഊർജ സാന്ദ്രതയും നീണ്ട ആയുസ്സും ഉയർന്ന പവർ സാന്ദ്രതയും വിപണിയിൽ അതിൻ്റെ മേൽക്കോയ്മയ്ക്ക് ആക്കം കൂട്ടി. പക്ഷേ സുരക്ഷിതത്വം, താപവിസ്ഫോടനം, പരിസ്ഥിതി സൗഹൃദമില്ലായ്മ, വില തുടങ്ങിയ ഘടകങ്ങൾ അതിന് അനുരോധമായി നിലനിൽക്കുന്നു. നിശ്ചിതമായ താപനിലയിലും വോൾട്ടതയിലും പ്രവർത്തിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ വിപരീത ഘടകങ്ങളെ വലിയൊരു പരിധിവരെ പ്രതിരോധിക്കാനാകും. നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററികൾ ജനറൽ മോട്ടോഴ്സ് കമ്പനി നിർമ്മിച്ച ഇലക്ട്രിക് കാറുകളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഉയർന്ന താപനിലകളിൽ സ്വയം ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പ്രവണത ഇതിൻ്റെ വ്യാപനത്തിന് തടയിട്ടു. പേറ്റന്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ഉയർന്ന വിലയും ബാറ്ററിയുടെ പ്രചാരത്തെ വീണ്ടും ബാധിച്ചു. അതേസമയം ലിഥിയം അയോൺ ബാറ്ററികൾക്ക് 2010കളിൽ സംഭവിച്ച ക്രമാനുഗതമായ വിലക്കുറവിൻ്റെ ഉയർന്ന തോത് പകരം മറ്റെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഇലക്ട്രിക് മോട്ടോറാണ്. ഇലക്ട്രിക് മോട്ടോറിൻ്റെ ശേഷി കിലോ വാട്ടിലാണ് രേഖപ്പെടുത്തുന്നത്. എഞ്ചിൻ വേഗതയുടെ ചെറിയ പരിധിക്കുള്ളിൽ മാത്രമേ ഉയർന്ന ടോർക്ക് നിലനിർത്താൻ IC എഞ്ചിൻ വാഹനങ്ങൾക്ക് കഴിയൂ. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഈ ഉയർന്ന ടോർക്ക് മോട്ടോറിൻ്റെ കൂടിയ വേഗതാ പരിധിയിലും നിലനിർത്താനാകും. ചാർജറിൻ്റെ തരമനുസരിച്ച് ചാർജിങ്ങിൻ്റെ കാര്യക്ഷമത വ്യത്യാസപ്പെടുന്നു. ഊർജ രൂപങ്ങളുടെ പരസ്പര മാറ്റത്തിനിടയിലാണല്ലോ ഊർജം നഷ്ടപ്പെടുന്നത്. ഒരു 3-phase AC മോട്ടോർ ഇൻവേർട്ടറിൻ്റെ സഹായത്തോടെയാണ് സംഭരിക്കപ്പെട്ട നേർധാര വൈദ്യുതിയെ പ്രത്യാവർത്തിധാര രൂപത്തിലുള്ള വൈദ്യുതി ആയി സംശീകരിക്കുന്നത്. ഇലക്ട്രിക് ട്രെയിനുകളിലും ഫോർക്ക് ലിഫ്റ്റ് ട്രക്കുകളിലും ചില ഇലക്ട്രിക് കാറുകളിലും DC മോട്ടോറുകൾ ഉപയോഗിക്കുമ്പോൾ AC DC ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള യൂണിവേഴ്സൽ മോട്ടോറുകളും ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. സമീപകാലത്ത് ടെസ്ല വാഹനങ്ങളിൽ ഇൻഡക്ഷൻ മോട്ടോറുകൾ, നിസാൻ ലീഫ്, ഷെവർലെറ്റ് ബോൾട്ട് എന്നിവയുടെ വാഹനങ്ങളിൽ പെർമനന്റ് മാഗ്നറ്റ് മോട്ടോറുകളും ഉപയോഗിച്ചു വരുന്നു. വലിയ വേഗതാ പരിധിയിൽ 90% വരെ ഊർജ രൂപാന്തരണ കാര്യക്ഷമത നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് പൊതുവെ മോട്ടോറുകളുടെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. ഇലക്ട്രിക് മോട്ടോറുകളുടെ കറക്കം അഥവാ റോളിംഗ് ആണല്ലോ ചലനത്തിന് നിദാനം. എന്നാൽ മാഗ്ലേവ് ട്രെയിനുകളിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന തത്വം വഴി തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന റെയിൽ ട്രാക്കുകൾക്ക് മുകളിലൂടെ തെന്നി നീങ്ങുന്ന പ്രതിഭാസമാണ് കാണാനാകുക. യാന്ത്രിക ഘടകങ്ങളുടെ തേയ്മാനം ഇതുവഴി പരിപൂർണമായി കുറയ്ക്കാനാകും. ചാർജിങ്ങിനെ പറ്റി അല്പം ഒന്ന് പരിശോധിക്കാം. വീടുകളിൽ കൂടാതെ പൊതുസ്ഥലങ്ങളിൽ ചാർജിങ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ ചാർജിങ്ങിന് ഇന്ത്യയിൽ 6,000-ൽ പബ്ലിക് സ്റ്റേഷനുകൾ ലഭ്യമാണ്. ഉയർന്ന റേഞ്ചുള്ള മോഡലുകൾ, ഉദാഹരണമായി കിയ EV6, ഹ്യുണ്ടായ് അയോണിക് 5 എന്നിവ വളരെ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കിയ EV6 സംബന്ധിച്ച് 708 km റേഞ്ചും ഹ്യുണ്ടായ് അയോണിക് 5 631 km റേഞ്ചും ഉള്ള മോഡലുകളാണ്. ഗ്രിഡിലേക്ക് പവർ തിരിച്ചു നൽകുന്ന രീതിയിലുള്ള വെഹിക്കിൾ ടു ഗ്രിഡ് അഥവാ V2G സാങ്കേതികവിദ്യ ഇലക്ട്രിക് വാഹനങ്ങളെ കൂടുതൽ ജനകീയമാക്കുന്നു. ഇന്ത്യൻ നിരത്തുകളിലെ പ്രധാന മോഡലുകളാണ് മാരുതി EVITARA, ടാറ്റ ഹരിയർ EV, മഹീന്ദ്ര XEV90, MG കോമറ്റ് EV എന്നിവ. നിസാൻ വാഹന നിർമ്മാണ കമ്പനി 2030 EV വിൽപ്പന 100% ആക്കാനായി യത്നിക്കുന്നുണ്ട്. ഈ വർഷം ടൊയോട്ടോ ലക്ഷ്യമിട്ടിരിക്കുന്നത് 20% EV ഉൽപ്പാദനമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക് വാഹനങ്ങളെപ്പറ്റി പൊതുവെ പറയാനുള്ളത്. ഭാവിയിൽ, പ്രത്യേകിച്ചും അടുത്ത ദശകങ്ങളിൽ, ഇന്ത്യൻ വിപണിയെ എന്നല്ല ലോക വിപണിയെ തന്നെ പൂർണ്ണമായും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാഹനങ്ങളായി ഇലക്ട്രിക് വാഹനങ്ങൾ മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്.
1: ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
7: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
6: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
8: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
9: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിയിൽ എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിനാ.
11: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തുനിന്ന്. ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
12: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
13: അതിനിപ്പോ എന്താ എത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
14: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
15: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
14: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
16: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
17: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
16: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
18: പോലീസ്?
19: മിസ് സീമ?
18: അതെ.
19: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
18: എന്തിന്? പക്ഷെ ഞാൻ
19: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
18: ഡിജിറ്റൽ അറസ്റ്റ്?
19: 100,000 തന്നാൽ വിട്ടേക്കാം.
18: ഇത്രയും പൈസയോ?
19: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
18: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
19: അയ്യോ,
18: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
20: ഹലോ മമ്മ.
18: ഹായ്.
20: RBI പറയുന്നു,
12: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
21: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
13: അതിനിപ്പോ എന്താ എത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
14: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
15: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
14: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
22: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇനി 12:40 വരെ ചലച്ചിത്ര ഗാനങ്ങൾ.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, കണ്ണൂർ രാജൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വധു ഡോക്ടറാണ്.

0: സുധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
1: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീത സംവിധാനം ശ്യാം. 20th Century എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: ഏകലവ്യൻ എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. വരികൾ എഴുതിയത് രാജാമണിയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 കേൾക്കാം.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപുര.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം നാളെ രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.
1: ഒരു ദിവസം നിങ്ങൾ എത്ര സമയം സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ സിസ്റ്റം, ടെലിവിഷൻ എല്ലാം ഉൾപ്പെടും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മണിക്കൂറുകളോളം സ്ക്രീൻ യൂസ് ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ്സസ്, ഒഫീഷ്യൽ വർക്ക്, സോഷ്യൽ മീഡിയ, സിനിമ, ഗെയിംസ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, ഇങ്ങനെ പോകുന്നു നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്. ജോബിന്റെ ഭാഗമായി 10 മുതൽ 12 മണിക്കൂർ വരെ സ്ക്രീൻ നോക്കേണ്ടി വരുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. സ്ക്രീൻ ടൈം മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഡിജിറ്റലൈസ്ഡ് സ്ട്രെയിൻ അഥവാ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ഡ്രൈ ഐസ് അഥവാ കണ്ണ് വരണ്ടു പോകൽ, കൺകുരു വരാം, കണ്ണിലെ ചൊറിച്ചിൽ, ഇടയ്ക്കിടയ്ക്കുള്ള ചുവപ്പ്, പിന്നെ കണ്ണെരിയുന്നത് പോലെ ചിലർക്ക് തോന്നും, തലവേദന വരാം, കണ്ണുവേദന, ചിലർക്ക് കണ്ണിന് ചുറ്റും ഭാരമുള്ളതുപോലെ ആയിരിക്കും തോന്നുക, ലൈറ്റിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ചമങ്ങൽ, ഇവയെല്ലാം ഡിജിറ്റൽ ഐ സ്ട്രെയിൻ മൂലം

0: കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിന്റെ കാരണങ്ങൾ ഒന്നൊന്നായി നമുക്ക് നോക്കാം. സാധാരണയായി ഒരു മിനിറ്റിൽ നമ്മൾ അറിയാതെ തന്നെ 15 മുതൽ 20 തവണ വരെ കണ്ണ് ചിമ്മും. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതിലൂടെ കണ്ണുനീർ ഐ സർഫസിൽ യൂണിഫോമായി സ്പ്രെഡാകും. അങ്ങനെ കണ്ണുനീർ പാളിയുടെ സ്ട്രെങ്ത് നിലനിർത്തുകയും കണ്ണിലെ നനവ് വറ്റാതെ നോക്കുകയും ചെയ്യുന്നു. പക്ഷെ സ്ക്രീനിൽ തുടർച്ചയായി നോക്കുമ്പോൾ കണ്ണ് ചിമ്മുവാൻ നമ്മൾ മറന്നുപോകും. മിനിറ്റിൽ ഏകദേശം 5 തവണ മാത്രം ബ്ലിങ്ക് ചെയ്യും. ഇത് കണ്ണിന്റെ വരൾച്ച അഥവാ ഡ്രൈ ഐസ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇതെങ്ങനെ പരിഹരിക്കാം? സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു 20-20-20 റൂൾ ഉണ്ട്. എന്താണത്? 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച ശേഷം 20 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കണം. എങ്ങനെയായിരിക്കും നമുക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റുക? 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച ശേഷം 20 സെക്കൻഡ് 20 അടി ദൂരത്തിലുള്ള ഏതെങ്കിലും വസ്തുവിലേക്ക് നോക്കുക. അത് വിൻഡോയിലൂടെ പുറത്തു നോക്കാം, അല്ലെങ്കിൽ മുറിയിൽ തന്നെ പല സ്ഥലത്തായി നോക്കാം. അടുത്തതായി നന്നായി വെള്ളം കുടിക്കുക. സ്ക്രീൻ യൂസ് ടൈമിൽ ഡീഹൈഡ്രേഷൻ വരാതെ നോക്കണം. റൂമിലെ പ്രകാശം കമ്പ്യൂട്ടറിലേക്കോ കണ്ണിലേക്കോ നേരിട്ട് വരാതെ ശ്രദ്ധിക്കുക. സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് ക്രമീകരിക്കണം. സ്ക്രീൻ ബ്രൈറ്റ്നസ് റൂം ബ്രൈറ്റ്നസിനോട് മാച്ച് ചെയ്യണം. വളരെ ബ്രൈറ്റോ അല്ലെങ്കിൽ വളരെ ഡിമ്മോ ആകരുത്. സ്ക്രീൻ കണ്ണിന്റെ ലെവലിന് അല്പം താഴെ ആയിരിക്കണം. അപ്പോൾ കൺപോള കുറച്ചുകൂടി അടഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ കണ്ണുനീരിന്റെ ബാഷ്പീകരണം അഥവാ ഇവാപറേഷന്റെ അളവ് കുറയുകയും ഡ്രൈനെസ് പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ കണ്ണിൽ നിന്ന് ഏകദേശം 50 മുതൽ 60 സെന്റിമീറ്റർ അകലം സ്ക്രീനിന് വേണം. ഇവയെല്ലാം ശ്രദ്ധിച്ചിട്ടും ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ കണ്ണുനീരിനു പകരമുള്ള ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഐ ഡ്രോപ്സ്, ഈ തുള്ളിമരുന്ന് ഡോക്ടറിനെ കാണിച്ച് പരിശോധിച്ച ശേഷം ഉപയോഗിക്കാം. അടുത്തതായി കാഴ്ചമങ്ങലിനെ കുറിച്ച് പറയാം. ഈ കാലഘട്ടത്തിൽ ദൂരെ കാഴ്ചക്കുറവ് അഥവാ മയോപിയയുടെ ഇൻസിഡൻസ് കൂടിക്കൂടി വരുന്നുണ്ട്. ഒരു പഠനത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അഥവാ പുറത്തു നിന്നുള്ള ഗെയിംസ്, ഗ്രൗണ്ടിലും മുറ്റത്തുമുള്ള കളികൾ എന്നിവ കൂടുതലുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പും, ഇൻഡോർ ആക്ടിവിറ്റീസ് അഥവാ വീട്ടിനകത്തിരുന്നുള്ള സ്ക്രീൻ യൂസ്, ഗെയിംസ്, ആക്ടിവിറ്റീസ്, റീഡിംഗ് തുടങ്ങി വീട്ടിലെ ചുവരുകളുടെ അകത്ത് മാത്രം ചിലവഴിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പും. ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും കമ്പാരിസൺ സ്റ്റഡി നടന്നിട്ടുണ്ട്. ആ പഠനത്തിന്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അതായത് പുറത്ത് കളിക്കുന്ന കുട്ടികളിൽ കാഴ്ചക്കുറവിന്റെ ഇൻസിഡൻസ് കുറവാണ്. കണ്ണാടിയുള്ള കുട്ടികളുടെ പവറിന്റെ പ്രോഗ്രഷനും കുറവാണ്. അതായത് എല്ലാ ഏജിലുള്ളവരും പ്രത്യേകിച്ച് കുട്ടികൾ മുഴുവൻ സമയവും വീടുകൾക്കുള്ളിൽ ചിലവഴിക്കാൻ പാടില്ല. വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങണം, കളിക്കണം, അവർ കളിച്ചു വളരട്ടെ. ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിൽ ഇരുന്ന് ദൂരെ മരങ്ങളും ആകാശവും കാണട്ടെ. ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ കളിക്കട്ടെ. കാഴ്ചക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ കണ്ണു പരിശോധിച്ച് കണ്ണടയുടെ ആവശ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കണം. മാതാപിതാക്കളോടുള്ള പ്രത്യേക അഡ്വൈസസ് ഇവയാണ്. 1-2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കാതിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുക. മുതിർന്ന കുട്ടികൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തോടെ കൃത്യമായ ഇടവേളകളിൽ മാത്രം സ്ക്രീൻ കൊടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗം ഒഴിവാക്കണം. രാത്രി ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ഓഫ് ചെയ്യണം. നമുക്ക് നാച്ചുറലായിട്ട് ബ്രെയിനിൽ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഉണ്ട്. അതായത് ബ്രെയിനിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ഉറക്കം വരാനും ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ക്ലോക്കാണ്. അതായത് രാത്രിയിൽ ഇരുട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉറക്കത്തിലേക്ക് ഉള്ള ഹോർമോൺസ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്. പക്ഷേ സ്ക്രീൻ നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ബ്ലൂ ലൈറ്റ് പകൽ പോലെ ബ്രെയിനെ തെറ്റിദ്ധരിക്കുകയും ഉറക്കം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും. ഇതോടൊപ്പം കണ്ണിന്റെ ആരോഗ്യത്തിന് സമീകൃതമായ ഭക്ഷണം വേണം, ഇലക്കറികൾ വേണം, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് വേണം, ദിവസവും 3 മുതൽ 4 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കണം, നന്നായി ഉറങ്ങണം. ഇതെല്ലാം കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. എന്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും സ്വയം ചികിത്സിക്കാതെ കണ്ണുരോഗ വിദഗ്ധരെ കാണിച്ച് കൃത്യമായ ടെസ്റ്റുകൾ ചെയ്യണം. ഡോക്ടറിന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുക. കാഴ്ചക്കുറവുണ്ടെങ്കിൽ കണ്ണട സ്ഥിരമായി ഉപയോഗിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറിനെ കാണിക്കുകയും ചെയ്യണം. കാഴ്ചമങ്ങലിന്റെ കാര്യം പറഞ്ഞില്ലേ? കാഴ്ചക്കുറവ് കുട്ടികളിൽ പ്രധാനമായും 3 തരത്തിലാണ്. ഷോർട്ട് സൈറ്റ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപിയ, ലോങ് സൈറ്റ് ദീർഘദൃഷ്ടി, പിന്നെ അസ്റ്റിഗ്മാറ്റിസം. ഒപിയിലെ വിശദമായ പരിശോധനയിലൂടെ ഇപ്പറഞ്ഞവ ഉണ്ടോ എന്നും കണ്ണടയുടെ പവർ എത്രയാണെന്നും മനസ്സിലാക്കുവാൻ പറ്റും. കാഴ്ചക്കുറവുള്ളവർ സ്ഥിരമായി അഥവാ മുഴുവൻ സമയവും സ്ക്രീൻ ടൈം ഉൾപ്പെടെ കണ്ണട ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? തലവേദനയുണ്ടാവും, കണ്ണുവേദന വരും, കാഴ്ച ക്രമേണ കുറഞ്ഞു വരും, അഥവാ കണ്ണടയുടെ പവർ കൂട്ടേണ്ടി വരും. യഥാർത്ഥത്തിൽ നമ്മൾ കറക്റ്റായ പവറിൽ കണ്ണട ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാഴ്ച പൂർണ്ണമായും കിട്ടണം. പക്ഷേ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കാത്ത ആൾക്കാരിൽ ഈ കാഴ്ചയുടെ അളവ് കുറയും. കണ്ണിന്റെ റെറ്റിനയുടെ ഡെവലപ്മെന്റ് കുറഞ്ഞ് കണ്ണുകൾ ലേസിയാവും. അതുകൊണ്ട് കാഴ്ചക്കുറവുള്ളവർ മുഴുവൻ സമയവും കണ്ണട ഉപയോഗിക്കേണ്ടതാണ്. മുതിർന്നവരിൽ 40 വയസ്സിന് ശേഷം വരുന്ന വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപിയയ്ക്ക് കണ്ണട ഉപയോഗിക്കണം. വായിക്കുമ്പോൾ മാത്രമല്ല, സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കൂടി ഇവർ കണ്ണട ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിനായി പ്രോഗ്രസീവ് ഗ്ലാസുകളാണ് നല്ലത്. പ്രോഗ്രസീവ് ഗ്ലാസുകളിൽ നമുക്ക് 3-in-1 അതായത് 3 കാഴ്ചകൾ കിട്ടും. നമ്മൾക്ക് വായിക്കാൻ പറ്റും. ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസിലാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ടർ ഡിസ്റ്റൻസും വരുന്നത്. അത് ഉപയോഗിക്കാൻ പറ്റും. ദൂരക്കാഴ്ചയും കിട്ടും. അതുകൊണ്ട് വെള്ളെഴുത്തുള്ളവർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഗ്രസീവ് ഗ്ലാസുകളായിരിക്കും കൂടുതൽ അനുയോജ്യം. ഈ കണ്ണടകളിൽ സ്ക്രീനിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആന്റി റിഫ്ലക്റ്റീവ് അതായത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കോട്ടിങ്ങുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ണട ഉപയോഗിക്കുന്നവർ 6 മാസം കൂടുമ്പോൾ വിശദമായ കണ്ണു പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ സ്ക്രീൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ സ്ക്രീൻ യൂസ് നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ കൊണ്ടുവരാം. കൃത്യമായി സ്ക്രീൻ ടൈമിന്റെ ഇടയ്ക്ക് ഇടവേളകൾ എടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ കണ്ണുകളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാം.
1: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

വൈകിട്ട് 4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഒ എൻ വി കുറുപ്പ് രചിച്ച് എം കെ അർജുനൻ ഈണം പകർന്ന് വേണുഗോപാൽ പാടിയത് ചിത്രം ഊഴം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരുവട്ടം കൂടിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കോൺഗ്രസ് ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്നും അതിനോട് പൂർണ്ണമായി നീതി പുലർത്തുമെന്നും നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശൻ. ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി പ്രാവർത്തികമാക്കുമെന്നും സതീശൻ അറിയിച്ചു. ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരുടെയും നേതാക്കളുടെയും കഠിനാധ്വാനമാണ് മുന്നണിയെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും സതീശൻ. പുതിയ കേരള സൃഷ്ടിക്കായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭാംഗങ്ങളെ പാർട്ടി നിശ്ചയിക്കുമെന്നും V.D. സതീശൻ. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടുത്ത സുഹൃത്തുക്കളും നേതാക്കളുമാണെന്നും സതീശൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ 11 ദിവസം നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഹൈക്കമാൻഡ് തീരുമാനം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചത്. V.D. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് റിപ്പോർട്ട്. പൊതുഭരണ വകുപ്പ് ഇതിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് സൂചന. V.D. സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നതായി KC വേണുഗോപാൽ. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഗവൺമെന്റ് കേരളത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വേണുഗോപാൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന രമേശ് ചെന്നിത്തല ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം വസതിയിലില്ലെന്ന് കോൺഗ്രസ് നേതാവും നിയുക്ത MLA യുമായ ജ്യോതികുമാർ ചാമക്കാല അറിയിച്ചു. തപസ്യ കലാസാഹിത്യവേദിയുടെ 50ാം വാർഷികോത്സവത്തിന്റെ മുന്നോടിയായി ആദ്യകാല പ്രവർത്തകരുടെ സംഗമം ചാലപ്പുറത്തെ കേസരി ഭവനിൽ ആരംഭിച്ചു. പ്രമുഖ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്തു.

ഒരു വട്ടം കൂടിയിലെ അടുത്ത ഗാനം ആഗതൻ എന്ന ചിത്രത്തിൽ ശ്വേത പാടിയത്. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ എം ആർ ടി ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, മെയ് 15 മുതൽ ജൂൺ 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ നിന്ന് വാങ്ങാം.
2: എം ആർ ടി ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
9: ഇനി കേൾക്കാം അനന്തനും അപ്പുക്കുട്ടനും ആനയുണ്ട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രമാണ വരികൾ എഴുതിയത് ജോൺസന്റെ ഈണം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്,
3: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം. 4246977

0: വന്നായി.
1: എഴുന്നള്ളത്ത് എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ ഈണം.

ഇനി കേൾക്കാം യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം തുഷാരം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
2: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
5: ഒരു വട്ടം കൂടിയാണ് ശ്രോതാക്കൾ കേൾക്കുന്നത് 1980 മുതൽ 2010 വരെയുള്ള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ഇനി കേൾക്കാം തസ്കര വീരൻ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയത്, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം?
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക്
6: തോന്നുന്നു.
4: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ? ഫോൺ എടുക്കുക, 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ഒരു വട്ടം കൂടിയിൽ അടുത്ത ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയതാണ് ചിത്രം ഗീതാഞ്ജലി. മണി അന്തിക്കാടിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം നാളെ രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് രവി ബോംബെ. പാഥേയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

ഒരു ഗാനം കൂടി കേൾക്കാം. കള്ളൻ കപ്പലിൽ തന്നെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ആർ കെ ദാമോദരനാണ് വരികൾ എഴുതിയത്. മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഇതുവരെ കേട്ടത് ഒരു വട്ടം കൂടി. 1980 മുതൽ 2010 വരെയുള്ള ഏതാനും ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിലെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞാ തീയതി ഗവർണറെ കണ്ട ശേഷം തീരുമാനിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം UDF ഘടകകക്ഷി MLA മാരുടെ യോഗം ചേരുമെന്ന് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൈനിക ശേഷിയിലും ഏകോപനത്തിലും ഇന്ത്യയുടെ കഴിവ് തെളിയിച്ച വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്. സൈബർ ലോകത്തും ബഹിരാകാശത്തും വെല്ലുവിളികൾ ഉയരുന്ന കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെ മികവും സൈന്യത്തിന്റെ ശേഷിയും സംയോജിപ്പിച്ച് വിജയം കണ്ടെത്താൻ ഇന്ത്യയ്ക്കാവുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യൻ കരസേനയും നാവികസേനയും സഹകരണം ശക്തമാക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവച്ചു. സേനാ വിഭാഗങ്ങൾക്കിടയിൽ മികച്ച ഏകോപനവും പ്രൊഫഷണൽ സൌഹൃദവും വളർത്തുന്നതിനും ഭാവിയിലെ സംയുക്ത പ്രവർത്തനങ്ങൾക്കായി മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിനുമാണ് കരാർ ലക്ഷ്യമിടുന്നത്. 11 പേരുടെ മരണത്തിനിടയാക്കിയ ചുവപ്പുകോട്ട സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി 7500 പേജ് കുറ്റപത്രം സമർപ്പിച്ചു. ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 10 പേർക്കെതിരെയാണ് കുറ്റപത്രം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാറ്റി ന്യൂഡൽഹിയിലെത്തി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ആഗോള വെല്ലുവിളികളും ചർച്ചയാകുന്ന യോഗത്തിൽ അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനും ചെലവ് ചുരുക്കുന്നതിനുമായി ത്രിപുര ഗവൺമെന്റ് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. പുതിയ നിർദ്ദേശപ്രകാരം ഗ്രൂപ്പ് CD വിഭാഗങ്ങളിലെ 50% ജീവനക്കാർ മാത്രം ഓഫീസിൽ ഹാജരായാൽ മതിയാകും. എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ഉടമയും മുഖ്യ പത്രാധിപരുമായിരുന്ന K.ബാലകൃഷ്ണൻ തൃശൂരിൽ അന്തരിച്ചു. ഭൗതികദേഹം ഷൊണ്ണൂർ റോഡ് കൊരണ്ടാട്ടിൽ ലൈനിലെ മുരുകനിവാസിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് പൂങ്കുന്നം ബ്രാഹ്മണസഭ ശ്മശാനത്തിൽ സംസ്കരിക്കും. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റണിൽ PV സിന്ധുവും സ്വാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ക്വാർട്ടർ ഫൈനലിൽ. സിന്ധു ക്വാർട്ടറിൽ ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിടും. മലേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ പുരുഷ ജോഡി പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചത്.

0: ഔറംഗസീബ്, എസ് ശോഭ എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ ശ്രീ കെ സി ബാബു, മുടവൻ മുഗൾ കൃഷ്ണൻകുട്ടി, അലക്സ് പോൾ, കുന്നിക്കോട് ഗുരുപ്രസാദ്, ശ്രീമതി ചന്ദ്രികാ വിജയൻ. ഔറംഗസീബ്.
1: ഓരോ രാത്രിയും എനിക്ക് ആവേശമാണ്. പുതിയതോരോന്നും ഞാൻ ആസൂത്രണം ചെയ്യുന്നത് ഉറങ്ങാത്ത രാത്രികളിലാണ്. എന്റെ നാമം ഔറംഗസീബ് എന്നാണെങ്കിൽ ഞാൻ ചക്രവർത്തിയാകണം. മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് ചക്രവർത്തി പദമാണ്. ചക്രവർത്തി എന്ന ആശയം മറ്റെല്ലാത്തിനേക്കാളും മഹത്തരമാണ്, ഗംഭീരമാണ്. ചക്രവർത്തിയാകണം. വെറും ചക്രവർത്തിയല്ല, രാജ്യങ്ങളായ രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചെടുത്ത മഹാസമ്രാട്ട്. നല്ല തണുത്ത കാറ്റ്. ആ, ഇതൊരു നല്ല നിമിത്തമാണ്. ഈ കാറ്റ് കൊടുങ്കാറ്റായി തീരട്ടെ, എന്റെ ശക്തിയും ഭാവവും കൊടുങ്കാറ്റിനും കൈവരട്ടെ. ആരാണോ വരുന്നത് ഈ രാത്രിയിൽ? വിജനമായ ഈ സ്ഥലത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ യുദ്ധത്തിന്റെ ചരട് പിടിക്കുന്ന എന്നെ തിരക്കി ആരാണ് വരുന്നത്? ആരാണ്? ശത്രുവോ മിത്രമോ ആരാണ്? ആരെയും സൂക്ഷിക്കണം. മിത്രത്തിന്റെ വേഷം കെട്ടി ശത്രുവും വന്നേക്കാം. എന്റെ മനസ്സിൽ മാത്രമല്ല ചക്രവർത്തി പദം, ഓരോ പടയാളിയും ചക്രവർത്തി പദം സ്വപ്നം കാണുന്നുണ്ട്. എനിക്കതറിയാം. അതുകൊണ്ട് കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകണം. ഓരോ അടിയും സൂക്ഷിക്കണം. നിഴലിനെ പോലും, സ്വന്തം നിഴല് പോലും ശത്രുവായേക്കും സൂക്ഷിക്കണം. ആഹാ, ആ കുതിരപ്പുറത്തിരിക്കുന്നത് എന്റെ ഇളയ സഹോദരൻ തന്നെയല്ലേ, മൊറാദ്. എന്നെ പോലെ അവൻ കടുത്ത സ്വപ്നമൊന്നും കാണാനിടയില്ല. പക്ഷേ എന്റെ രക്തം തന്നെ അല്ലേ അവനും. സൂക്ഷിക്കാം, അവനെയും സൂക്ഷിക്കാം. എന്താണ് അവന്റെ മനോഭാവമെന്ന് എങ്ങനെ അറിയും?
2: ജ്യേഷ്ഠ
1: മൊറാദ്, പറയൂ, എന്തു പറ്റി?
2: ഞാൻ അങ്ങയെ തിരക്കുകയായിരുന്നു.
1: കാര്യം പറയൂ മൊറാദ്.
2: പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. അവസാനം എന്താകുമെന്ന് ഒരു നിശ്ചയവുമില്ല.
1: എനിക്ക് നല്ല നിശ്ചയമുണ്ട് രജ. ഒടുവിൽ വിജയം ഈ ഔറംഗസീബിന് തന്നെ. ഒരു പിതാവിന്റെ മക്കൾ പരസ്പരം പോരാടുന്നത് ചരിത്രത്തിന്റെ നിയോഗമായിരിക്കാം. പക്ഷേ പോരാടാതെ വയ്യ. യുദ്ധം അനിവാര്യമായതുകൊണ്ടാണ് ജ്യേഷ്ഠൻ ദാറായ്ക്കെതിരെ ഞാൻ ആയുധമെടുത്തത്.
2: നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ ദാറ ശത്രുവായത് പിതാവിന് കടുത്ത വേദന ഉണ്ടാക്കിയിട്ടുണ്ട്.
1: അദ്ദേഹം പഴയയാളാണ്. പഴഞ്ചൻ പ്രമാണങ്ങളാണ് നടപ്പാക്കുന്നത്. നമ്മുടെ ജനങ്ങൾ പഴയതുപോലെ ഷാജഹാൻ ചക്രവർത്തിയെ സ്നേഹിക്കുന്നില്ല.
2: പക്ഷേ പിതാവ് പിതാവ് തന്നെയല്ലേ. അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനവും മാനവും നാം നൽകേണ്ടതില്ലേ?
1: തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കൊല്ലാത്തത്.
2: ജ്യേഷ്ഠ,
1: ജനങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെക്കുവാൻ ആരോഗ്യമുള്ള ഭരണാധിപന്മാർ വേണം. നമ്മുടെ പിതാവിന് ഇനി അതിനുള്ള കഴിവില്ല. സ്വന്തം ശരീരം തന്നെ ഒരു ഭാരമായി അനുഭവപ്പെടുന്ന വയസ്സായ കുതിരയാണ് ഷാജഹാൻ ചക്രവർത്തി. ആ പഴയ പ്രതാപം പ്രജകളുടെ മനസ്സിൽ നിലനിർത്തണമെങ്കിൽ അദ്ദേഹം അവരെ കാണാതിരിക്കുന്നതാണ് നന്ന്. ഷാജഹാൻ പടുവൃദ്ധനും രോഗിയുമാണെന്ന് ജനം മനസ്സിലാക്കിയാൽ നമ്മോടുള്ള ആദരവിന് പോലും കുറവ് സംഭവിച്ചേക്കും.
2: അയ്യോ, നമ്മുടെ പിതാവിനെ കുറിച്ച് അങ്ങനെ പറയാമോ?
1: മൊറാദ്, നീ ഒരു ഭീരുവും വിഡ്ഢിയുമാണ്. മുഗൾ വംശത്തിന്റെ രക്തം തന്നെയാണോ നിനക്കുമുള്ളത്? പിതാവ് പിതാവ് മാത്രമാണ്. ജനങ്ങളെ നിയന്ത്രിക്കാനും അവരെ ഉൾക്കൊള്ളാനും ഒരു ഭരണാധിപന് കഴിയണം. ഭാര്യയോടുള്ള പ്രണയം മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന ഒരാൾ ഒരു സാധാരണക്കാരന്റെ സങ്കടങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കില്ല.
2: പിതാവിന്റെ പ്രണയം നാം ഇവിടെ ഇപ്പോൾ ചർച്ചാവിഷയമാക്കേണ്ടതില്ല.
1: ശരിയാണ്. യുദ്ധത്തിന്റെ നടുവിലാണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. ശത്രു രാജ്യത്തിന് മാത്രമല്ല ഭീഷണി, രാജ്യത്തിനകത്തുനിന്നും കുടുംബത്തിനകത്തുനിന്നും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. എല്ലാ യുദ്ധങ്ങളും ഈ ഔറംഗസീബിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും. നിന്നെ ചക്രവർത്തിയാക്കാനാണ് ഞാൻ യുദ്ധത്തിനൊരുങ്ങിയത്. എനിക്ക് വേണ്ടിയല്ല. നീ എന്നോടൊപ്പമില്ലേ?
2: ഞാൻ ജ്യേഷ്ഠനോടൊത്ത് തന്നെയാണല്ലോ.
1: അത് നിനക്ക് നല്ലത്. ജ്യേഷ്ഠൻ ദാറ നമ്മുടെ ശത്രുപക്ഷത്തായതിൽ നിനക്ക് ദുഃഖമുണ്ടോ?
2: യുദ്ധത്തിൽ രക്തബന്ധത്തിന് സ്ഥാനമുണ്ടോ?
3: ഞാൻ വിശ്വസിക്കുന്നില്ല.
1: ഇപ്പോഴാണ് നീ ചക്രവർത്തിയുടെ ബുദ്ധി പ്രയോഗിച്ചു തുടങ്ങുന്നത്. നേരായ ബുദ്ധി കൊണ്ട് മാത്രം അധികാരം നിലനിർത്താൻ കഴിയില്ല. ചക്രവർത്തിയായി നീ സ്വയം പ്രഖ്യാപിക്കണം. യുദ്ധവിജയത്തിനാവശ്യം ശത്രുപക്ഷത്തേക്ക് ചാരന്മാരെ അയക്കുകയാണ്. പുരോഹിതന്റെ കുപ്പായം ധരിച്ചു ചെന്ന് അവരുടെ യുദ്ധതന്ത്രം നമുക്ക് പിടിച്ചെടുക്കണം. ഈ രാത്രി തന്നെ നമുക്ക് സൈന്യസമേതം ആഗ്രയിലേക്ക് കടക്കാം.
2: ഈ രാത്രി?
1: എന്താ പേടിയാണോ? ചക്രവർത്തിയാകാൻ പോകുന്നവൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഈ ജ്യേഷ്ഠനില്ലേ കൂടെ? സിംഹാസനം വേണമെന്നുണ്ടെങ്കിൽ ശത്രുവിനെ തുരത്തുകയാണ് ആദ്യം വേണ്ടത്. അതേത് രീതിയിലുമാവാം, നേരിട്ടും ചതിച്ചും ചാർന്മാർ ഉപയോഗിച്ചും. അധികാരമാണ് വലുത്. സൈന്യങ്ങൾക്ക് കൽപ്പന കൊടുക്ക്. ആ കൽപ്പനയ്ക്ക് ആജ്ഞാശക്തി ഉണ്ടാവട്ടെ. ഇടിമുഴക്കത്തിന്റെ ശക്തി.

0: തറ. എന്റെ മക്കൾ പരസ്പരം യുദ്ധം ചെയ്ത് മരിച്ചു വീഴുന്നത് ഈ ഷാജഹാന് കാണേണ്ടി വരുമോ?
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അധികാരത്തിന് വേണ്ടിയുള്ള കൊതിമൂത്ത് രാജ്യം നശിപ്പിക്കാൻ ഒരുങ്ങുന്നവരെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ്?
0: പാവം എന്റെ മുംതാസ്, അവൾ ഇതൊന്നും കാണാതെ പോയത് എത്ര നന്നായി. അല്ലെങ്കിൽ മക്കൾ തമ്മിൽ തല്ലുന്നത് കണ്ട് അവൾ ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു.
1: എവിടെയും അശുഭകരമായ വാർത്തകളാണ്. അനുജൻ ഷൂജ വംഗദേശത്തിലാണ് നമുക്കെതിരെ വിപ്ലവം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ചക്രവർത്തി എന്ന നാമം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും ഇളയ അനുജൻ മൊറാദ് പടിഞ്ഞാറ് സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഔറംഗസീബാണ് ഈ കുബുദ്ധികൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്.
0: എന്നും എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഔറംഗസീബ്. അവനിതൊക്കെ എങ്ങനെ കഴിയുന്നു?
1: ഷൂജായെ അമർച്ച ചെയ്യുവാൻ ഉടനെ സൈന്യസമേതം പുറപ്പെടാൻ എന്റെ പുത്രൻ സുലൈമാനെ അറിയിച്ചിട്ടുണ്ട്. പിതാവേ, അവിടുന്ന് അശേഷം ആകുലപ്പെടണ്ട. ഈ കലാപത്തെ അമർത്തുവാൻ എനിക്കറിയാം.
0: അക്കാര്യത്തിൽ എനിക്ക് അശേഷം ശങ്കയില്ല. പക്ഷേ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലാണല്ലോ യുദ്ധം. ഒരു പിതാവിന് അത് സഹിക്കാവുന്നതിനപ്പുറമാണ്. മക്കൾ യുദ്ധം ചെയ്യുന്നത് ഭീതിയോട് മാത്രമേ കാണാനും കേൾക്കാനും കഴിയൂ. എന്റെ മക്കളോട് ഞാൻ പറയാം, ഞാനവരെ പറഞ്ഞ് സമാധാനപ്പെടുത്താം. യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യണ്ട. എല്ലാവരെയും വിളിക്കൂ, വിളിക്കൂ.
2: ഒരിക്കലും പാടില്ല പിതാവേ, അതൊരിക്കലും പാടില്ല.
0: ജഹനാര മകളെ, എന്തുകൊണ്ട് എന്റെ മകളിത് കാണുന്നില്ലേ? മക്കൾ യുദ്ധക്കളത്തിൽ ശത്രുക്കളെ പോലെ പോരാടുന്നത് ഒരു പിതാവിന് കണ്ടു നിൽക്കാൻ കഴിയുമോ?
2: കഴിയണം. തെറ്റിയും തെറിച്ചും പോയ മക്കൾ ഇനി ഒന്നിച്ചു വന്നാലും കൂടുതൽ ആപത്താണ്. ഓരോരുത്തരും അവരുടെ സ്ഥാനം സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ കൊട്ടാരം വിട്ട് ഇറങ്ങിയത്.
0: മോളെ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അവരെന്റെ പുത്രന്മാരല്ലേ.
2: ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് എന്ത്? പുത്രന്മാരെ സ്നേഹിക്കുവാനുള്ള അവകാശം മാത്രമേ പിതാവിനുള്ളൂവോ? അവരെ ശാസിക്കുവാനും കൂടി പിതാവിന് കഴിയണ്ടേ?
0: എന്റെ ഹൃദയത്തിന് ഒരു തരത്തിലുള്ള ശാസനം മാത്രമേ വശമുള്ളൂ. അതിന്റെ പേര് സ്നേഹമെന്നാണ്. നിങ്ങൾ അമ്മയില്ലാതെ വളർന്നവരാണ്. ഒരമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എനിക്കതറിയാം. എന്റെ മക്കളെ ശിക്ഷിക്കുവാൻ എനിക്ക് കഴിയില്ല.
2: എന്തുകൊണ്ട്?
0: ഞാൻ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട്.
2: തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണ്ടേ?
0: ശിക്ഷിക്കണം. പക്ഷേ എനിക്ക് അവരെ മാത്രമല്ല എല്ലാവരെയും സ്നേഹം കൊണ്ട് ശിക്ഷിക്കാനേ കഴിയൂ. അതാ അങ്ങോട്ട് നോക്കൂ.

0: വെണ്ണക്കല്ലിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ആ ദീർഘനിശ്വാസത്തിന്റെ നേരെ, ആ താജ്മഹലിന്റെ നേരെ ഒന്ന് നോക്കൂ, നോക്കൂ മകളെ, എന്നിട്ട് പറയൂ അവരെ ശിക്ഷിക്കുവാൻ.
1: പിതാവേ, ഇതാണോ അവിടത്തേക്ക് യോജിച്ച വാക്കുകൾ? ഈ ദൗർബല്യൻ ഭാരത ചക്രവർത്തിയായ ഷാജഹാന് ചേർന്നതാണോ? ദാറാ, എവിടെ പോയി നിന്റെ വീറും വാശിയും സാമർഥ്യവും? ഇങ്ങനെയാണോ നീ വൃദ്ധനായ പിതാവിന്റെ പ്രതിപുരുഷനായി രാജ്യം ഭരിക്കുന്നത്? നമ്മുടെ പിതാവ് ദുർബലനായതുകൊണ്ടാണ് രാജ്യഭരണം നിന്റെ കൈകളിൽ വന്നു ചേർന്നത്.
2: പിതാവേ, സഹോദരി പറയുന്നതിൽ കാര്യമുണ്ട്. അങ്ങ് കൽപ്പിക്കണം, എങ്കിലേ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയൂ.
0: യുദ്ധം വേണം അല്ലേ? എല്ലാവർക്കും സർവനാശം വിതയ്ക്കുവാൻ ഇനിയും യുദ്ധമുണ്ടാകണം അല്ലേ?
2: പിതാവേ, യുദ്ധമുണ്ടാവാൻ ആരും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ യുദ്ധമുണ്ടാകുന്നു. ഞാൻ ഈ സിംഹാസനം കൊതിക്കുന്നവനാണെന്ന് അങ്ങ് വിചാരിക്കരുത്. ഈ യുദ്ധം അതിനുവേണ്ടിയല്ല. എനിക്ക് സാമ്രാജ്യമോഹമേയില്ല, അങ്ങയുടെ സിംഹാസനം രക്ഷിക്കാനാണ് എന്റെ ഉദ്യമം.
1: അതെ, ദാറയുടെ ശ്രമം അങ്ങയുടെ സിംഹാസനം രക്ഷിക്കാനാണ്, അക്രമത്തെ അടിച്ചമർത്താനാണ്. നിരപരാധികളായ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഭീകരമായ കാട്ടാളത്തത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുവാനാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ അക്രമത്തെ തടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം അൽപായുസായി തീരും.
2: പിതാവേ, ഞാൻ ഇതാ സത്യം ചെയ്യാം, സഹോദരന്മാരിൽ ആരെയും ഞാൻ ഉപദ്രവിക്കുകയോ വധിക്കുകയോ ഇല്ല. രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഞാൻ പിടികൂടി അങ്ങയുടെ മുന്നിൽ കൊണ്ടു നിർത്തും. അങ്ങേക്ക് ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യാം.
0: എന്നാൽ അങ്ങനെ തന്നെയാകട്ടെ. ഷാജഹാൻ പിതാവ് മാത്രമല്ല, ചക്രവർത്തി കൂടിയാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. താറാ, എന്നാൽ പൊയ്ക്കോളൂ. എനിക്കുള്ള അധികാരം നിനക്ക് കൂടിയാണ്. നീ അത് വേണ്ടതുപോലെ മനുഷ്യ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുക.

0: മക്കളെ ജഗനാരാ, ഔറംഗസീബ് വന്നുവോ? എനിക്കവനെ കാണണം. എന്റെ പുത്രനല്ലേ അവൻ? സമർത്ഥനും ബുദ്ധിമാനുമായ അവൻ എനിക്ക് അഭിമാനം തന്നെ.
1: അഭിമാനമോ? എന്തഭിമാനം? ഇത്ര വഞ്ചകനും നീചനുമായ അവൻ പിതാവിന് അഭിമാനമാണെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു? മനസ്സിൽ കൊടിയ വിഷം വെച്ച് തന്ത്രപൂർവം കാര്യങ്ങൾ ഓരോന്നും മെനഞ്ഞെടുത്ത് മധുരമൂറുന്ന വാക്കുകളിലൂടെ ആരെയും വശീകരിച്ച് ദ്രോഹിക്കുന്ന മഹാപാപിയല്ലേ അവൻ? സഹോദരന്മാരായ ദാറയെയും മുറാദിനെയും തമ്മിൽ അകറ്റി പരസ്പരം യുദ്ധം ചെയ്യിച്ച് രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നത് ഔറംഗസീബിന്റെ വക്രബുദ്ധിയല്ലേ?
0: ഇല്ല മകളെ, പാവം ഔറംഗസീബിനെ കുറിച്ച് ഇങ്ങനെ ഒന്നും പറയരുത്. ഈ പിതാവിനെ ഒരുപാട് സ്നേഹിക്കുന്ന മകനാണ് അവൻ.
1: സ്നേഹം? ഈ സ്നേഹം മുഴുവൻ കാപട്യമാണ്. ചതിയനാണവൻ.
0: മകളെ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അവൻ എന്റെ പുത്രനും നിന്റെ സഹോദരനുമല്ലേ?
1: അങ്ങയുടെ പുത്രനും എന്റെ സഹോദരനും തന്നെയാണ് ഔറംഗസീബ്. പക്ഷേ പിതൃ സ്നേഹമോ സഹോദര സ്നേഹമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ചതിയനാണ് ആ മനുഷ്യൻ.
0: മക്കളെ, എനിക്കാരുമില്ലെന്ന തോന്നൽ കൂടുതൽ എന്നെ ദുഃഖിപ്പിക്കുകയാണ്. പാവം മുംതാസ് മുകളിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ

0: എന്റെ പിതാവ് കാരാഗ്രഹത്തിലാണ്, സഹോദരന്മാർ കാരാഗ്രഹത്തിലായിക്കൊണ്ടുമിരിക്കുന്നു. ഇളയ സഹോദരൻ മൊറാദിന്റെ ധാരണ, ഞാൻ അവന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്നാണ്. ഔറംഗസീബിനല്ലാതെ മറ്റാർക്കും വേണ്ടി യുദ്ധം ചെയ്യാറില്ല, എനിക്ക് ഞാൻ മാത്രം. മൊറാദ് വിജയ സ്ത്രീലാളിതനായി മടങ്ങി വരികയാണ്. ചക്രവർത്തി പദം ഒരു പക്ഷേ മനസ്സിൽ സ്വപ്നം കണ്ടിരിക്കും. ഞാൻ എന്നും കൂടെ ഉണ്ടെന്നാണ് അവന്റെ ധാരണ. ഔറംഗസീബ് ഒരു മണ്ടനാണെന്നായിരിക്കും അവൻ വിചാരിച്ചിരിക്കുന്നത്. മൊറാദ്, നിന്റെയും സ്വാതന്ത്ര്യം ആ കുതിര എന്റെ അടുത്ത് വരുന്നത് വരെ മാത്രം.
1: ജ്യേഷ്ഠ
0: പറയൂ. മൊറാദ്,

0: യുദ്ധത്തിൽ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടങ്ങുകയാണ്. ജ്യേഷ്ഠനാണ് എന്റെ കരുത്ത്. ഞാൻ ജ്യേഷ്ഠനോട് എന്നേക്കും കടപ്പെട്ടവനാണ്. പിതാവ് കാരാഗ്രഹത്തിലായതും സഹോദരന്മാർ തോറ്റോടിയതുമൊക്കെ ജ്യേഷ്ഠന്റെ ബുദ്ധിസാമർഥ്യം കൊണ്ട് മാത്രമാണ്.
1: നീ എന്നെ പുകഴ്ത്തുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പിതാവിനെയും സഹോദരന്മാരെയും കീഴ്പ്പെടുത്തിയതിലും ബന്ധനസ്ഥരാക്കിയതിലും നീ കണക്കിലേറെ സന്തോഷിക്കുന്നു, അതിലേറെ അഭിമാനിക്കുന്നു.
0: ജ്യേഷ്ഠൻ എന്താണ് ഈ പറയുന്നത്?
1: ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലേ? അങ്ങനെയേ വരൂ. എന്തെന്നാൽ അധികാര കൊതി മൂത്ത് നിനക്ക് മത്ത് പിടിച്ചിരിക്കുകയാണ്. നിനക്കാരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല.
0: ജ്യേഷ്ഠൻ അങ്ങനെ തോന്നാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു?
1: തെറ്റുകൾ ചെയ്യുമ്പോ ശരികളാണെന്നേ ചെയ്യുന്നവർക്ക് തോന്നൂ. തെറ്റും ശരിയും ചരിത്രത്തിന്റെ ഭാഗമാണ്.
0: ജ്യേഷ്ഠന് എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്?
1: പുലമ്പലോ? നീ എന്താ പറഞ്ഞത്? രാജ്യങ്ങൾ ഒന്നൊന്നായി പിടിച്ചടക്കി പിതാവിനെയും ബന്ധുക്കളെയും കൽത്തുറങ്കിൽ അടച്ചപ്പോഴേക്കും നീ അങ്ങ് ചക്രവർത്തിയായി പോയി അല്ലേ? അഹംഭാവി.
0: ജ്യേഷ്ഠ, ഞാൻ മറ്റൊന്നും വിചാരിച്ചിട്ടില്ല.
1: നീ വിചാരിക്കുന്നതും വിചാരിക്കാൻ പോകുന്നതും ഈ ഔറംഗസീബ് മണത്തറിയും. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല.
0: ജ്യേഷ്ഠ, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: ഉദ്ദേശിക്കുന്നത് നിന്നെ പിടിച്ചു കെട്ടുവാൻ തന്നെ.
0: ഇത് ചതിയല്ലേ?
1: എല്ലാം ചതിയാണ്. ചതിയല്ലാത്തതായി നമുക്കിടയിൽ എന്താണുള്ളത്?
0: ഞാൻ സ്വന്തം സഹോദരനല്ലേ?
1: സ്വന്തം പിതാവ് തടവറയിലായി കഴിഞ്ഞു. മൊറാദ്, നീയും തടവറയിലാവുകയാണ്.
0: ജ്യേഷ്ഠ,
1: ഞാൻ നിന്റെ ജ്യേഷ്ഠനല്ല, നീ എന്റെ ശത്രുവാണ്.
0: ചതി, ചതി, ഇത് കൊടും ചതിയാണ്.
1: ഇവരെ പിടിച്ചു കെട്ട്.

0: പിതാവേ, ഔറംഗസീബ് സ്വയം ചക്രവർത്തിയായി പ്രഖ്യാപിച്ച് സിംഹാസനാരോഹണം ചെയ്തിരിക്കുന്നു.
1: എന്ത്? ഔറംഗസീബ് എന്ത് ചെയ്തു?
0: മുഗൾ രാജവംശത്തിന്റെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു.
1: ഔറംഗസീബ് സിംഹാസനത്തിൽ ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ഔറംഗസീബ് നല്ലവനാണ്, നല്ലവനാണ്.
0: വൃദ്ധനായ പിതാവിനെ ചതിച്ച് ബന്ധനസ്ഥനാക്കിയ ഔറംഗസീബ് ഇനി ചെയ്യാൻ ബാക്കി എന്താണുള്ളത്?
1: ശരിയായിരിക്കാം, പക്ഷേ ഒന്നും എനിക്കിപ്പോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. മകളെ, നിന്നോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പുറത്തെന്തൊക്കെയാണ് വർത്തമാനങ്ങൾ? എന്നെപ്പറ്റി, എനിക്ക് വന്ന ദുരിതത്തെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ?
0: പിതാവേ, ഈ ലോകം പഴയതുപോലെ തന്നെ. കാരാഗ്രഹത്തിലായ ഷാജഹാൻ ചക്രവർത്തിയെ പറ്റി ആരും ഒന്നും പറയുന്നില്ല.
1: ഞാൻ തടവറയിലായതിൽ ലോകത്താർക്കും ദുഃഖമില്ലേ?
0: ഇല്ല പിതാവേ, ഇല്ല. ലോകം പതിവ് പോലെ ഉറങ്ങുന്നു, ഉണരുന്നു. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തടവറയിലായ വാർത്ത ഒരു വാർത്തയല്ലാതായിരിക്കുന്നു.
1: ആ പോട്ടെ, പക്ഷേ ഒരു തവണ എനിക്ക് ഈ കോട്ടയ്ക്ക് പുറത്തു പോകണം, ജനങ്ങളെ കാണണം, എനിക്ക് വെളിച്ചം കാണണം. ആരും കാണാതെ നിനക്കെന്നെ ഈ കോട്ടയ്ക്ക് വഴിയിൽ കൊണ്ടുപോകാൻ കഴിയില്ലേ? പറയൂ മോളെ, പറയൂ, നിനക്കെന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? കഴിയില്ലേ മോളെ?
0: ഇല്ല പിതാവേ, ഇല്ല, എനിക്കല്ല, ആർക്കും കഴിയില്ല.

0: പാതുഷ,
1: ജഹനാരാ,
0: വൃദ്ധനായ പിതാവിനെ കാരാഗ്രഹത്തിലാക്കി. അദ്ദേഹം ഭ്രാന്തനായി മാറിയിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ശത്രുക്കളെയും മിത്രങ്ങളെയും ബന്ധുക്കളെയും കൊല്ലുകയോ തടവിലാക്കുകയോ ചെയ്തു. ഇത്ര വലിയ മഹാപാപങ്ങൾ അങ്ങനെ തന്നെ മാഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ?
1: ഞാൻ ആരെയും ശിക്ഷിച്ചിട്ടില്ല. ഖാസിമാർ വിധിച്ച ശിക്ഷകളാണ് ഓരോന്ന്.
0: ശിക്ഷകൾ? ഇതാണോ ശിക്ഷ? ഇങ്ങനെയാണോ ശിക്ഷ? ഖാസിമാർ ഔറംഗസീബ് ചക്രവർത്തിയെയും കൊല്ലാൻ വിധിച്ചാൽ താങ്കളും കൊല്ലപ്പെടുവോ?
1: ഞാൻ

0: മോളെ ജഗനാരെ, ഞാൻ ഭ്രാന്തനായി തീർന്നിട്ടില്ല. എനിക്കിപ്പോഴും ഓർമ്മശക്തിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഓർത്തു പറയുവാൻ എനിക്ക് കഴിയും മോളെ. ഞാൻ ഭ്രാന്തനല്ല. ഷാജഹാൻ ചക്രവർത്തിക്ക് ഭ്രാന്തില്ല, ഭ്രാന്തില്ല മോളെ. എൻ്റെ മകൻ ഔറംഗസീബ് എന്നേക്കാൾ വലിയ ചക്രവർത്തി തന്നെയാണ്. പക്ഷേ അവൻ്റെ പിതാവ് ഭ്രാന്തനല്ല, ഭ്രാന്തനല്ല.
1: എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങക്ക് എന്തു പറ്റി?
0: എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ രാജ്യത്തിനൊന്നും പറ്റാതെ നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു നിമിഷം എന്റെ കണ്ണടഞ്ഞു പോയാൽ രാജ്യം ശത്രുക്കൾ ആക്രമിക്കും, എന്റെ പ്രജകൾ അനാഥരാകും, അവർ കഷ്ടപ്പെടും. താജ്മഹലിൽ എന്റെ റാണി അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവളുടെ കണ്ണുകൾ നിറയാൻ പാടില്ല. നോക്കുമോളെ, നോക്കൂ. കൊള്ളാമോ, കൊള്ളാമോ എന്റെ വേഷം? കൊള്ളാമെന്ന് പറയുമോളെ?
1: കൊള്ളാം പിതാവേ.
0: ഈ രത്നങ്ങളെല്ലാം ഔറംഗസീബ് തട്ടിപ്പറിച്ചുകൊണ്ട് പൊയ്ക്കളഞ്ഞെങ്കിലോ എന്ന് പേടിച്ചാണ് ഞാനിതൊക്കെ എന്റെ ദേഹത്ത് തന്നെ അണിഞ്ഞിരിക്കുന്നത്. മക്കൾ എല്ലാം തട്ടിപ്പറിക്കുന്നവരാണ്. പിതാവിനെയും മാതാവിനെയും അവരുടെ മനസ്സിനെയും തട്ടിപ്പറിച്ചെടുത്തു കളയും. സൂക്ഷിക്കണം. വളരെ കരുതലോടെ വേണം മാതാപിതാക്കൾ മക്കളോടൊപ്പം ജീവിക്കേണ്ടത്. മക്കൾ അപകടകാരികളാണ്. സൂക്ഷിക്കണം, സൂക്ഷിക്കണ്ടേ? ശരിയല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ?
1: ശരിയാണ്.
0: ഓരോ നിമിഷവും ജാഗ്രത വേണം, ജാഗ്രത. എപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മെ കൊല്ലാൻ വരുന്നതെന്നറിയില്ല. ഔറംഗസീബ് എപ്പോഴാണ് വരുന്നത്? വരുന്നത് എപ്പോഴാണ്?
1: അറിയില്ല പിതാവേ.
0: മോളെ, നിന്നോട് ഈ പിതാവിനൊരു കാര്യം പറയാനുണ്ട്. വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്, ജീവിതത്തെ സംബന്ധിച്ച്. മോളെ, നീ വിവാഹം കഴിക്കരുത്. പുത്രൻ ഉണ്ടായാൽ അവൻ നിന്നെ കാരാഗ്രഹത്തിലാക്കും, നിന്റെ ആഭരണങ്ങളെല്ലാം തട്ടിപ്പറിക്കും. നീ ഒരിക്കലും വിവാഹം കഴിക്കരുത് മോളെ. പിതാവ് പറയുന്നത് നീ കേൾക്കണം. കേൾക്കില്ലേ? നീ
1: കേൾക്കും.
0: നീ എന്തിനാണ് കരയുന്നത്? ഷാജഹാൻ ചക്രവർത്തിയുടെ മുൻപിൽ മകൾ കരയുന്നു. കരയാതെ മോളെ, കരയാതെ. ഞാൻ ഭ്രാന്ത് പിടിച്ചാണ് ഓരോന്ന് പുലമ്പുന്നതെന്ന് നീ വിചാരിക്കരുത്. എന്റെ ഹൃദയം തകർന്നു പോയി. ഒരുപാട് വേദനകൾ ഞാൻ കണ്ടു, അനുഭവിച്ചു. മതിയായി, ജീവിതം മതിയായി. എന്റെ പൊന്നുമക്കളെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ദാറ, ഷൂജ, മൊറാദ്, എല്ലാവരെയും കൊന്നുകളഞ്ഞു. സകലരെയും അവൻ ഔറംഗസീബ് കൊന്നുകളഞ്ഞു, കൊന്നുകളഞ്ഞു. ഞാൻ എന്തിനാണ് കരയുന്നത്? ചിരിക്കുകയല്ലേ വേണ്ടത്? അതാ ആരോ വരുന്നു. ആരുടെയോ കാലടി ശബ്ദം, കാലടി ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ആരാണ്, ആരാണത്? ആരാണത്?
2: ഞാൻ തന്നെ.
0: ഏ, ഇതാര്? ഇത് ചക്രവർത്തിയാണല്ലോ.
3: ഓ, ഔറംഗസീബ് ചക്രവർത്തി. സ്വന്തം പിതാവിന്റെ ദുരിതം കാണാൻ വന്നതാണല്ലേ.
2: ക്ഷമിക്കൂ, എല്ലാവരും എന്നോട് ക്ഷമിക്കൂ.
0: ഇനി എന്തിന് ക്ഷമിക്കണം? കൊല്ലാൻ വന്നിരിക്കുന്നവരോട് ക്ഷമിക്കാനോ? മോനെ ഔറംഗസീബേ, നീ എന്നെ കൊന്നോളൂ.
2: പിതാവേ, എന്നെ ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷിക്കരുതേ. ഞാൻ പാപിയാണ്, മഹാപാപം ചെയ്തു കൂട്ടിയവനാണ്. ആ പാപത്തിന്റെ തീജ്വാലയിൽ ഞാൻ ഇന്ന് വെന്തുരുകയാണ്.

0: സീവ് ചക്രവർത്തി അഭിനയിക്കണ്ട.
1: അഭിനയിക്കുന്നതല്ല, പാപങ്ങൾ ഒന്നൊന്നായി അനുഭവിക്കുകയാണ്. എനിക്കെല്ലാം ഒന്ന് ഏറ്റുപറയണം.
0: ഇവിടെ എന്താണ് നിനക്ക് പറയാനുള്ളത്? നിനക്ക് എന്താണ് ആവശ്യം?
1: മാപ്പ്.
0: മാപ്പ്?
1: എനിക്ക് സിംഹാസനം മതിയായി. അതിന്റെ സുഖം ദുഃഖമാണ്. എനിക്ക് മെക്കയിൽ പോയി പ്രാർത്ഥിക്കണം. എല്ലാം മറന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ ഏറെയാണ്. മാപ്പ് ചോദിക്കാൻ അർഹതയില്ല, എങ്കിലും മാപ്പ് ചോദിക്കുന്നു. മാപ്പ്, മാപ്പ്, മാപ്പ്.

ഔറംഗസീബ് നാടകം സമാപിക്കുന്നു. രചന എസ് ശോഭ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഔറംഗസീബ് കെ സി ബാബു, ഷാജഹാൻ മുടവൻ മുഗൾ കൃഷ്ണൻകുട്ടി, ദാറ അലക്സ് പോൾ, മൊറാദ് കുന്നിക്കോട് ഗുരുപ്രസാദ്, ജഹ്നാര ചന്ദ്രിക വിജയൻ. സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

6 5 4 3 2 1 0 1.9

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം വയലാർ എഴുതി ദേവരാജൻ ഈണം നൽകി ജയചന്ദ്രൻ പാടിയത്. ചിത്രം അനാച്ഛാദനം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം ദേവരാജൻ, യേശുദാസ് പാടിയത് ചിത്രം അയൽക്കാരി.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ത്രിവേണി എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയത്. വയലാറിന്റെ രചന, ദേവരാജന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്കുള്ള ഹലോ പ്രിയഗീതത്തിൽ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനം പരിപാടി തിരയിപ്പൂക്കൾ. ഹരിഹരനും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ബോംബെ.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഇന്ദുലക്ഷ്മി 10 വർഷത്തോളം ഇൻഫോസിസിൽ ജോലി ചെയ്ത ശേഷമാണ് പൂർണ്ണ സമയ എഴുത്തിലേക്കും സിനിമയിലേക്കും കടന്നുവന്നത്. നിള, അപ്പുറം എന്നീ സിനിമകൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഇവർ ദായം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയാണ്. വൈകാരികമായ യാഥാർത്ഥ്യങ്ങളും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളും പ്രമേയമാക്കുന്നവയാണ് ഇന്ദുവിന്റെ രചനകൾ. സിനിമകൾക്ക് പുറമെ 3 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇന്ദുലക്ഷ്മി മികച്ച ഹ്രസ്വചിത്രങ്ങൾക്കും അവാർഡ്

0: ഹലോ, ഞാൻ ഇന്ദുലക്ഷ്മി. കഴിഞ്ഞ ആഴ്ച ഒരുപാട് ശ്രോതാക്കളുമായി സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുന്നു പുതിയ ആളുകളുമായിട്ട് സംസാരിക്കാൻ, പുതിയ പാട്ടുകൾ കേൾക്കാനായിട്ട്. അപ്പോ നമുക്ക് വിളിക്കാം, സംസാരിക്കാം. ഹലോ
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: സതീഷ് ഫ്രം നെടുമങ്ങാട്.
0: നെടുമങ്ങാടുന്ന്, ഓക്കെ. ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ശാസ്ത്രം ജയിച്ച മനുഷ്യൻ ചന്ദനത്തിൽ കടഞ്ഞിരുന്നുള്ളത്.
0: ഓക്കെ സാറിന് പഴയ പാട്ടുകളാണോ ഇഷ്ടം?
1: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
0: സാർ എന്താ ചെയ്യുന്നേ?
1: ഞാൻ കോടതിയിൽ ജോലിയായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പോ നെടുമങ്ങാട് ദർശനം എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, അവിടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ ഓക്കെ.
1: മാഡം എവിടെയാണ് സ്ഥലം?
0: എന്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്. ഫാമിലിയൊക്കെ പുറത്താണ്, ജർമ്മനിയിലാണ്. ഞാനിപ്പോ വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടില് വന്നിരിക്കുകയാണ്. അതെ, പുറത്താണ്, കുട്ടികളും ഒക്കെ പുറത്താണ്. എല്ലാരും ഇല്ല, ഞാൻ മാത്രം. എനിക്കൊരു ചർച്ച ഉണ്ടായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് നാട്ടിലേക്ക് വന്നതാണ്. ഞാൻ രണ്ട് സിനിമയാണ് ചെയ്തിട്ടുള്ളത്, നീള എന്ന് പറയുന്ന ഒരു സിനിമയും അപ്പുറം എന്ന് പറയുന്ന സിനിമയും. അപ്പുറം എന്ന് പറയുന്നത് ഇപ്പോ മനോരമ മാക്സിലുണ്ട്.
1: അതെ.
0: കുട്ടികള് സ്കൂൾ ടൈം ആണ്, 14 വയസ്സും 12 വയസ്സും കൊച്ചുകുട്ടികള്. അതെ.
1: ആൺകുട്ടികളാണോ?
0: അല്ല, മൂത്ത ആളാണും രണ്ടാമത്തെ ആള് പെൺകുട്ടിയും. ജർമ്മനിയിൽ തന്നെയാണ് അവർ സ്കൂളിംഗ് ഒക്കെ. അവിടെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതെ, അവിടെ വർക്ക് ചെയ്യുന്നു. അല്ല, ഇപ്പോ സമ്മർ വെക്കേഷൻ അല്ല, ഇപ്പൊ അവിടെ സ്പ്രിംഗ് ടൈം ആണ്. അവിടെ സമ്മർ വെക്കേഷൻ ഒരു ജൂലൈ ഒക്കെ ആവുമ്പോഴാണ് തുടങ്ങുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയത്താണ് അവരുടെ സമ്മർ വെക്കേഷൻ. അവിടെ സമ്മർ അപ്പോഴാണ് വരുന്നത്. അപ്പോ വിളിച്ചാൽ സന്തോഷം. താങ്ക് യു സോ മച്ച്.
1: സന്തോഷം വളരെ.

0: ഹലോ.
1: ആ ഹലോ, നമസ്കാരം മാഡം.
0: ഹായ്, ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് വിജയമ്മ, ഞാൻ കുഴപ്പമില്ലായിരുന്നു. മാവേലിക്കര കുഴപ്പമില്ലായിരുന്നു.
0: ഓക്കെ, ഹലോ. അമ്മയ്ക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: എന്നമ്മ എന്ന സിനിമയില് എന്നമ്മ എന്ന് കാണുന്ന പാട്ട് ഇന്റർനെറ്റ് 14 വർഷമായി.
0: അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്.
1: അതെ അതെ.
0: ഓക്കെ, അമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എന്റെ വീട്ടിലെ ഭർത്താവും 2 മക്കളും.
0: അമ്മ എപ്പോഴും പാട്ട് കേൾക്കാറുണ്ടോ?
1: ആ, എനിക്ക് പാട്ട് ഇഷ്ടമാണ്. റേഡിയോ ഞാൻ രാവിലെ റേഡിയോ വെച്ച് റേഡിയോ പരിപാടി കേൾക്കുന്നത്. ഈ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റേഡിയോ കാര്യം അടുക്കളയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ എല്ലാം റേഡിയോ പരിപാടി കേട്ടോണ്ട് ഞാൻ ചെയ്യുന്നത്.
0: അതെയോ? ആഹാ. അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചുതരാം അമ്മ, എല്ലാവർക്കും വേണ്ടി. ശരി അമ്മ, വിളിച്ചാലും സന്തോഷം.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ
2: ഹലോ, ഞാൻ നൂർജഹാൻ മയ്യനാടെന്ന് വിളിക്കുന്നത്.
1: ആ ഹലോ, ഹായ് നൂർജഹാൻ.
2: ഹായ് മാഡത്തിന്, സുഖം തന്നെ?
1: സുഖമായിട്ടിരിക്കുന്നു. അവിടെ ആരൊക്കെയുണ്ട്?
2: എന്റെ വീട്ടിലെ ഹസ്ബൻഡും മോനും ഞാനും. മോന് പിന്നെ റിട്ടയർഡ് എൽഐസി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: അതെയോ? ഓക്കെ.
2: ഹസ്ബൻഡ് ഒരു പ്രവാസി മലയാളിയാണ്.
1: ഓക്കെ ഓക്കെ.
2: എനിക്ക് വേണ്ടുന്ന ഗാനം കാക്കക്കുയിൽ എന്ന സിനിമയില് ആരാരും കണ്ടില്ലല്ലോ, ആരാരും കേട്ടില്ലോ എന്ന് പാട്ട് മറന്നുപോയി. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ദിവസം ഇങ്ങനെ ഒത്തിരി ഗാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. മാഡം എവിടെ താമസിക്കുന്നത്?
1: ഹോം ടൗൺ ട്രിവാൻഡ്രം ആണ്.
2: ആണല്ലേ, ഇനി ഒത്തിരി വിവരങ്ങൾ എത്തട്ടെ.
1: താങ്ക് യു, താങ്ക് യു. അവിടെ പാട്ടുകൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ?
2: പിന്നെ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ആകാശവാണി ശ്രോതാവാണ്. ഞാൻ പിന്നെ കുറച്ച് ഈ മയ്യനാട് ഹസ്ബൻഡിന്റെ വീടാണ്. ഇവിടെ വന്നിടം തൊട്ട് എനിക്ക് ഈ ആകാശവാണി കിട്ടത്തില്ലായിരുന്നു. അനന്തപുരിയാണ് കൂടുതലും കേട്ടോണ്ടിരിക്കുന്നത്.
1: അപ്പം ജോലിയൊക്കെ ചെയ്യുമ്പം റേഡിയോ വെച്ചിട്ട് ചെയ്യുമല്ലേ? ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. വിളിച്ചതിനും വലിയ സന്തോഷം. പാട്ട് എന്തായാലും വെച്ചുതരാം കേട്ടോ.
2: ഓക്കെ ഓക്കെ, താങ്ക് യു.
3: ആരാരും കണ്ടില്ലെന്നോ ആകാശം.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: മലയടി വലിയ കളം സത്യഭാമയാണ്.
2: സത്യഭാമ, ഹലോ, എന്ത് ചെയ്യുന്നു സത്യഭാമ?
1: സത്യഭാമ ഇപ്പം തൊള്ളറപ്പിലിരിക്കുകയാണ്.
2: അതെയോ? ആഹാ, നല്ല ചൂടൊക്കെ അല്ലേ?
1: നല്ല ചൂടുണ്ട്, എല്ലാരും വേർപ്പിരിക്കുകയാണ്. 40 പേരുണ്ട് ഞങ്ങൾ.
2: അതെയോ? ഓക്കെ.
1: എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് വെച്ചേരണം ഞങ്ങൾക്ക്.
2: വെച്ചേരല്ലോ. ഏത് പാട്ടാ അമ്മയ്ക്ക് വേണ്ടത്?
1: നിന്നിഷ്ടം എന്നിഷ്ടത്തില്.
2: ആഹാ.
1: ഇള മഞ്ഞിൽ കുളിരുമായൊരു
2: ഉറപ്പായിട്ടും വെച്ചേരാം. 41 പേർക്കും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ശരി അമ്മ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
3: ഹലോ,
4: എന്റെ പേര് സൽമ ബീവി.
3: ഹലോ സൽമ ബീവി, പറഞ്ഞോളൂ.
4: എനിക്കൊരു പാട്ടാണ്.
3: ഓക്കെ, ഏത് പാട്ടാ ഉമ്മയ്ക്ക് വേണ്ടേ?
4: എനിക്ക് വേണ്ടത് പറന്നു പൂങ്കുയിൽ. എന്റെ എല്ലാവർക്കും വേണ്ടി ഓർമ്മയ്ക്കായിട്ട് പാട്ട് കേൾക്കാനാ.
3: ഓക്കെ, ഉമ്മ എവിടുന്നാ വിളിക്കുന്നേ?
4: ഞാൻ കരിങ്ങന്നൂര്.
3: കൊല്ലത്തിനടുത്തല്ലേ?
4: കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഓയൂര്, ഓയൂരിന്ന് അഞ്ചലോട്ട് പോകുന്ന റൂട്ടാണ് കരിങ്ങന്നൂർ.
3: ഓക്കെ, ഉമ്മയുടെ വീട്ടിലാരൊക്കെയുണ്ട്?
4: ഇപ്പൊ ഞാൻ തനിക്കേ ഉള്ളു. എന്റെ ഭർത്താവ് മരിച്ചുപോയി, 2 മക്കളുണ്ട്. മക്കൾ രണ്ടുപേരും 2 സ്ഥലത്താണ്. എന്റെ സഹോദരങ്ങളും അമ്മായും അത്തായും എല്ലാരും മരിച്ചുപോയി. എല്ലാവർക്കുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ ചോദിച്ചത്. കുറെ നാളായി കേട്ടിട്ട്.
3: അതെയോ? അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്. ആ, സുഖമായിട്ടിരിക്കണു ഉമ്മ. ഉമ്മ സുഖമല്ലേ?
4: ആ, കുഴപ്പമില്ല.
3: എല്ലാവർക്കും വേണ്ടിയിട്ട് ഉമ്മക്ക് ഈ പാട്ട് വെച്ചേരാട്ടോ.
4: ആ ശരി
3: ശരി ഉമ്മ.

0: ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: ചാന്തിവിളശീലൻ.
0: ഓക്കെ, പേരെനിക്ക് കിട്ടിയില്ല.
1: ഗുണശീലൻ.
0: ഓക്കെ.
1: ചാന്തിവിള ലോട്ടറി കടയിട്ടാണ്.
0: അതെയോ? ഓക്കെ.
1: പാട്ട് മകനെ നിനക്ക് വേണ്ടിയില്ലേ മാലാക്കാൻ മാറുമെന്ന് പൂവിലൊരുക്കുന്ന ആ പാട്ട്.
0: എന്താ ഈ പാട്ടിനോട് എന്താ ഇഷ്ടം?
1: ആ നല്ല പാട്ടല്ലേ. പതിനാറ് രാവിലെ.
0: അതെ. അപ്പം ഈ പാട്ടുകൾ കേൾക്കുമ്പോ ലിറിസിസ്റ്റിന്റെയും മ്യൂസിക് ഡയറക്ടറിന്റെയും ഒക്കെ പേരുകൾ ശ്രദ്ധിക്കാറുണ്ടോ? അതെ അല്ലേ. ഓക്കെ. ആ സുഖമായിട്ടിരിക്കുന്നു. അടുത്ത ചർച്ചയിലാണ്, ആയിട്ടില്ല. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ വലിയ സന്തോഷം. ഈ പാട്ട് വെച്ചുതരാം. ഓക്കെ, താങ്ക്സ്.

0: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ.
2: ആ ഹലോ,
1: ആരാണ്?
2: വഞ്ചിയിൽ നിന്ന് ബേബി സരോജമാണ്.
1: ആ ഹലോ അമ്മ, എന്ത് ചെയ്യുന്നു?
2: ഞാനൊരു വീട്ടമ്മയാണ്.
1: അതെയോ, ഓക്കെ. അമ്മയ്ക്ക് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് ഗുരു സിനിമയുടെ ഏതെങ്കിലും ഒരു പാട്ട് വേണം.
1: അമ്മയ്ക്ക് ആ സിനിമ ഇഷ്ടമാണോ ഒത്തിരി?
2: സിനിമ ഇഷ്ടമാണ്.
1: അമ്മയ്ക്ക് ദേവസംഗീതം നീയല്ലേ, ആ പാട്ട് മതിയോ ഗുരുവിലെ?
2: ഓ മതി മതി. എനിക്ക് രണ്ട് പെൺമക്കളാണ്. രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചു. മൂത്ത മോള് ദിവ്യ, മക്കള് ദൃശ്യ, അച്ഛന് മരുമകൻ രഞ്ജിത്ത്, ഇളയ മകള് രമ്യ, അവളെ മക്കള് സ്നേഹ, സ്വാതി, മരുമൻ, ഷാജി.
1: അവരൊക്കെ അടുത്ത് തന്നെയാണോ അവിടെ?
2: അല്ല അല്ല, അടുത്തല്ല. മൂത്ത മോള് കടക്കത്, ഇളയ ആള് ആറ്റിങ്ങൽ കല്ലുംകുടങ്ങ് പറയും. പാൽ സൊസൈറ്റി ജോലിയുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് മെമ്പറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു.
1: ഓ അതെയോ.
2: രമ്യ.
1: ഓക്കെ.
2: അപ്പൊ എന്റെ മൂത്ത മോളുടെ റേഡിയോ എപ്പോഴും കേൾക്കുന്ന ആളാണ്. എന്റെ കുട്ടിനാളിലെ റേഡിയോ ശ്രോതാവാണ്. രാവിലെ റേഡിയോ വെച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ ജോലികളെല്ലാം ചെയ്യുന്നത്.
1: അതെയോ.
2: എപ്പോഴും എന്ന് വെച്ചാ എന്റെ മാമൻ ലൈസൻസോടുകൂടി റേഡിയോ വാങ്ങിച്ച ആളാണ്. അപ്പോഴേ ഞാൻ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ആളാണ്.
1: ഓക്കെ.
2: എനിക്കിപ്പോ 66 വയസ്സും പ്രായമുണ്ട്, എങ്കിലും അത് കേട്ടാലേ ശരിയാവുള്ളൂ.
1: അമ്മ അപ്പൊ അവിടെ സ്ഥിരം ആകാശവാണി തന്നെയാണോ വെച്ചിരിക്കുന്നത്?
2: അതെ അതെ അതെ അതെ, ആകാശവാണി അനന്തപുരി FM.
1: അനന്തപുരി FM അല്ലേ? ഓക്കെ.
2: അതാകുമ്പോ വാർത്തയും എപ്പോഴെപ്പോഴും കേൾക്കാം, വിശേഷങ്ങൾ അറിയാം, പാട്ടും കേൾക്കാം, ഹലോ സന്ദേശം, എല്ലാ കാര്യങ്ങളും കേട്ടോണ്ടിരിക്കുന്ന.
1: ഓക്കെ.
2: ആടോ എവിടെ താമസിക്കുന്നത്?
1: എന്റെ വീട് ട്രിവാൻഡ്രാണ്. ഫാമിലി ആയിട്ട് പുറത്താണ്. ഞാനിപ്പോ വെക്കേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നിരുന്നതാണ്.
2: അപ്പൊ അതെന്റെ ഭാഗ്യം.
1: അതെ. അപ്പൊ എന്തായാലും അമ്മയോട് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം.
2: എനിക്കും സന്തോഷമുണ്ട്.
1: ശരി അമ്മ, താങ്ക്സ്.

0: ഹലോ, ഞാൻ ഇന്ദുലക്ഷ്മി. ഞാൻ ആദ്യമായിട്ടാണ് ആകാശവാണിയിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്നത്. എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നും ഉള്ള ശ്രോതാക്കളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. എനിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് പാട്ടുകളോടുള്ള ആൾക്കാരുടെ ഒരു താല്പര്യവും ഞാൻ അറിയുന്നതിനും അപ്പുറം, ഞാൻ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ആണ്. കാരണം പലരും അതിന്റെ ലിറിസിസ്റ്റും സംഗീത സംവിധായകനും ഒക്കെ അറിയുകയും ലിറിക്സിന്റെ ഒക്കെ അർത്ഥത്തിന്റെ തലങ്ങളൊക്കെ വളരെയധികം മനസ്സിലാക്കുക ഒക്കെ ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഒരുപാട് വീട്ടമ്മമാര് പാട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും, ഡേ ടു ഡേ ലൈഫിൽ അവരുടെ ജോലികൾക്കിടയിൽ എപ്പോഴും സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാരെ പരിചയപ്പെടാനും സംസാരിക്കാനും പറ്റി, അതും എനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനും പേഴ്സണലി ഒരുപാട് പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്റെയും നിത്യജീവിതത്തിൽ പാട്ടിന് വലിയൊരു സ്ഥാനവും ഉണ്ട്. ഞാനിവിടെ ഈ പ്രോഗ്രാമിന് വരുമ്പോഴും ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വലിയ സന്തോഷം, ഇതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി എപ്പോഴെങ്കിലും നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് എല്ലാവർക്കും.
1: ചലച്ചിത്ര സംവിധായിക ഇന്ദുലക്ഷ്മി അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം സെബിൽ ജിഹാൻ, ഷിബിന അൻവർ.

4 മണിക്ക് കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇന്ന് 4 മണിക്ക്.

0: സ്വാധീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദിൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. അപ്പൊ ഈ ദ്രാവകത്തില് പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാന്തമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ TBയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. TBയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷേ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിന് കുറേ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും, കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ, മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
2: പകർച്ചാരീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടി, നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന്, തലയോട്ടിക്ക്, മുഖത്ത് ആക്സിഡന്റൊക്കെ പറ്റി, മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ്, അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പം കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങളുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ AC യുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്തെ അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധം

0: ത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവാം. കുറച്ചുകൂടി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല. അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പം നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും അത് ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്ക് നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ, ഒരു എക്സ്ട്രാ മരുന്നും അഡീഷണലായിട്ട് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പോൾ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മാഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത്, മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മാഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകാം. അപ്പം ഈ ജലസംഭരണികളും നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇമ്പ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലെ, രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും

0: ജൂബ്ലേറിയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 5 മണിവരെ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. കാതിലൊരു പാട്ടിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ആതിര. പരിപാടിയിലെ ആദ്യ കോളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഗാനം കേൾക്കാം, മടങ്ങിവരാം.

0: ഹലോ, സ്വാഗതം കാതിലൊരു പാട്ടിലേക്ക്. ആരാ വിളിക്കുന്നത്?
1: ഹലോ. ഞാൻ ശൈലജ. ആദ്യ മേഡത്തിന് 1000 നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം.
1: ശൈലജക്ക് തിരുമലയിന്നാ മേഡം വിളിക്കുന്നത്.
0: തിരുമലയിന്നല്ലേ? ശൈലജ എന്താ ചെയ്യുന്നേ?
1: ഓ, ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്.
1: കണ്ടിട്ടിപ്പോ 1 വർഷമായി. നമ്മള്
0: നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ മറ്റേ ആകാശവാണിയുടെ പ്രോഗ്രാമിന്. മനസ്സിലായി, മനസ്സിലായി, മനസ്സിലായി. പള്ളിക്കലാണല്ലേ ശൈലജയുടെ ശരിക്കുള്ള സ്ഥലം?
1: പള്ളിക്കൽ പകൽക്കുറി.
0: പകൽക്കുറി, അതെ അതെ. പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം, ഞാൻ ഇപ്പം പാട്ട് ആവശ്യപ്പെടുന്നത് എന്റെ കാവേരി മോളെ മോന് വേണ്ടിയിട്ടാണ്.
0: ഏത് പാട്ടാണ്?
1: മോന്റെ പേരിലെ ചിത്രം, സായി അഭിമന്യു എന്നാണ് മോന്റെ പേര്.
0: അപ്പൊ അഭിമന്യു എന്നുള്ള ചിത്രത്തിലെ പാട്ടല്ലേ?
1: അപ്പഴേ മോനെ മേട, രാമായണ മാസത്തിൽ ജനിച്ചാണ്. കഴിഞ്ഞ ജൂലൈ 23 ജനിച്ച മോനെ. തൈക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേ.
0: അതുകൊണ്ടാണോ ഈ പാട്ട് ചോദിച്ചത്? രാമായണ മാസത്തിൽ ജനിച്ചത് കൊണ്ട്.
1: ഓ, രാമായണ മാസത്തില് ശിവൻ, പരമശിവന്റെ ജന്മ നക്ഷത്രത്തില്, തിരുവാതിര നക്ഷത്രത്തില് ജനിച്ച മോൻ. ഒരു 1/2 മണിക്കൂറിലൂടെ കഴിഞ്ഞെങ്കിൽ ശ്രീരാമന്റെ പുനർവ
0: നക്ഷത്രത്തിലോട്ട്
1: പോയേനായിരുന്നു മേഡം. പിന്നെ പിന്നെ മോക്ക് അന്ന് മോക്ക് പാടയത്ത് പബ്ലിക് ഓഫീസിലായിരുന്നല്ലേ ജോലി.
0: അതെ അതെ അതെ, അന്ന് പറഞ്ഞിരുന്നു.
1: പറഞ്ഞ പിന്നെ മോക്ക് ഈ മോൻ ജനിച്ചതിന്റെ അന്ന് സെക്രട്ടേറിയറ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് വന്നു മേഡം.
0: അതൊരു സന്തോഷ വാർത്തയാണല്ലോ.
1: മോള് സന്തോഷ വാർത്ത. അത് 23 മോളെ രണ്ടാമത്തെ മാരേജിന്റെ ഡേറ്റും കൂടെ ആയിരുന്നു.
0: അപ്പൊ ഈ പാട്ട് ആരൊക്കെ പാടിയിരിക്കുന്നെന്ന് അറിയാമോ?
1: എം ജി ശ്രീമാർ സാറും
0: ചിത്രയുമാണ്.
1: കൈതപ്രം സാറും പിന്നെ രവീന്ദ്ര മാഷ്.
0: അതെ അതെ അതെ, കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. അപ്പൊ എല്ലാരോടും അന്വേഷണം പറയുക, നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
1: മേഡത്തിന്
0: സുഖമായിട്ടിരിക്കുന്നു. സുഖമായി, ഞങ്ങൾ എല്ലാരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു.
1: മേഡം, മേഡോ,
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
1: ഓ, കേക്കാം കേക്കാം മോളെ, കേക്കാം.
0: വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കാം.
1: ഓക്കെ,
0: ശരി. ആ ശരി.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ടാണ്. ഇതാരാണ് വിളിക്കുന്നത്? ഹലോ,
5: നമസ്കാരം.
4: നമസ്കാരം,
5: ഞാൻ കാഞ്ഞിരംകുളം നെല്ലിക്കാക്കുഴിയിൽ നിന്നുള്ള മുരളികുമാറാണ്. ഞാൻ സ്ഥിരം ശ്രോതാവാണ്.
4: അറിയാം, അറിയാം.
5: വിളിച്ചിട്ട് ഒത്തിരി ദിവസമായി.
4: പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് താങ്കൾക്ക്?
5: ഞാൻ സാധാരണ പഴയ പാട്ടൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ഇന്ന് ചോദിക്കുന്ന പഴയ പാട്ട് തന്നെയാണ്. 1976 റിലീസ് ചെയ്ത നീലസാരി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കൃഷ്ണൻ നായർ സാർ സംവിധാനം ചെയ്തതാണ്. കാശ്മീര സന്ധ്യകളെ കൊണ്ടുപോരൂ എന്ന് പറഞ്ഞുകൊണ്ട് യേശുദാസ് പാടിയ ഒരു
4: പാട്ടുണ്ട്. ഇത് വരികൾ ആരുടെയാണെന്ന് അറിയാമോ?
5: പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികള്, ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം കൊടുത്തതാണ് ആ പാട്ട്.
4: അതെ അതെ അതെ അതെ.
5: ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു. അന്തരിച്ച രവികുമാറും സുമിത്ര എന്നൊരു നടിയുണ്ട്, ആ നടിയൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. നല്ലൊരു സിനിമയായിരുന്നു.
4: അതെ അതെ.
5: ആ, അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അത്. അതുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചത്. അതിൽ നല്ലൊരു ഹിറ്റ് പാട്ടാണത്.
4: അതെ അതെ, ആണാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
5: ആ, ഇത് ഒരു സമർപ്പിക്കാനുണ്ട്.
4: ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
5: ആകാശവാണിയുടെ തന്നെ ഒരു ശ്രീധരൻ ശ്രോതാവ് പുന്നക്കുളം സുരേന്ദ്രൻ. ആ,
4: ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ കേട്ടോ, പറഞ്ഞിരുന്നോ ഇന്ന് ഇതുപോലെ ആകാശവാണി കാതിലൊരു പാട്ടിലേക്ക് വിളിക്കും എന്ന് പുള്ളിയോട് പറഞ്ഞിരുന്നോ?

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ടാണ്, ആരാണ് വിളിക്കുന്നത്?
4: നമസ്കാരം. മലപ്പുറം ജില്ലയിൽ.
3: മലപ്പുറം ജില്ലയിൽ
4: അരീക്കോട്ട് കൊല്ലമ്പടിയിൽ നിന്ന് അനീഷ്.
3: അനീഷ്, അനീഷ് പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
4: സുഖം, സുഖമായിട്ട് പോകുന്നു.
3: മഴയൊക്കെ ഉണ്ടോ അവിടെ തൃശ്ശൂരൊക്കെ?
4: മഴ ഇപ്പോ
3: മലപ്പുറം ആണല്ലേ, മലപ്പുറത്തെ മഴയൊക്കെ ഉണ്ടോ?
4: ഓ, എല്ലാ ദിവസവും ഇപ്പൊ വൈകുന്നേരങ്ങളിൽ മഴയാണ്. ഇപ്പൊ അങ്ങനെ മോടി കെട്ടിയ ഒരു അവസ്ഥയാണ്, ചെറുതായി ഒന്ന് തുള്ളിയിട്ട് പോയി.
3: ശരി ശരി. അനീഷ് എന്താ ചെയ്യുന്നേ?
4: ഞാന് കിച്ചന്റെ വർക്കാണ്. അതായത്
3: കടയായിട്ട് ഇട്ടിട്ടുണ്ടോ അതോ വീട്ടില് തന്നെയാണോ?
4: ഒരു കട ഉണ്ട്, ഒരു ഷോപ്പിൽ വർക്ക്
3: ചെയ്യാണല്ലേ. അപ്പൊ ഇന്ന് പോണ്ടായിരുന്നോ?
4: ഇന്ന് ലീവ് ആക്കിയിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായത്, ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്നത്.
3: എന്താ അങ്ങനെ പാട്ടൊക്കെ കേൾക്കാന്ന് വിചാരിച്ചല്ലേ?
4: അതെ അതെ അതെ അതെ, അനന്തപുരി എഫ്എമ്മിന്റെ തിരുവനന്തപുരം നിലയത്തിന്റെ പരിപാടികൾ കൃത്യമായിട്ട് കേൾക്കാറുണ്ട്.
3: സന്തോഷം, സന്തോഷം. ഇന്ന് ഏത് പാട്ടാണ് അനീഷിന് വേണ്ടത്?
4: എനിക്ക് വേണ്ട

0: ഇത് എന്ന് പറയുമ്പോ അഷ്ടപതിയെ നേതൃത്വത്തില് ഒരു ഗാനമുണ്ട്, സുജാത പാടിയിട്ടുള്ള, പണ്ട് പണ്ടൊരു കാലത്ത് പമ്പൈ ആറ്റിൻ തീരത്ത് എന്ന് തോന്നുന്ന ഒരു ഗാനമുണ്ട്.
1: ശരി ശരി.
0: അങ്ങനെ അധികം കേൾക്കാത്ത ഒരു ഗാനമാണ്,
1: അധികം കേൾക്കാത്ത ഗാനമാണ്. ഇതിൽ ആരാ എഴുതിയിരിക്കുന്നെന്ന് അറിയാമോ പാട്ട് വരികള്? അതെ, പി ഭാസ്കരനാണ് വരികൾ എഴുതിയത്, സംഗീതം നൽകിയത് വിദ്യാധരൻ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
0: അവിടെ അനന്തപുരി എഫ്എമ്മിലെ എല്ലാവർക്കും
1: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ആർക്കാണ്? പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
0: നമ്മുടെ ശ്രീ ലങ്കേഷ് അഗസ്ത്യ കോട് എന്നുള്ള അദ്ദേഹത്തിനും, പിന്നെ അതുപോലെ രാജീവ് അരത്തങ്കോട്, ടി വി മുഹമ്മദ് വടക്കേ വാമനും, നമ്മുടെ ആകാശവാണി കേട്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക്
1: കിട്ടിയിട്ടുണ്ട്.
0: അതെ, മറ്റൊരു മാധ്യമത്തിനും അവകാശപ്പെടാത്ത ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്.
1: ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയല്ലേ ആകാശവാണിയിൽ കൂടെ?
0: അതെ അതെ അതെ, ഒരുപാട് കൂട്ടായ്മകളും ഒരുപാട് സൗഹൃദങ്ങളും റേഡിയോ കേൾക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
1: അറിഞ്ഞതിൽ സന്തോഷം. അപ്പം വീണ്ടും വിളിക്കാം, നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: തിരുവനന്തപുരം നിലയത്തിലെ അനന്തപുരിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്, ആ നീറ പ്രവർത്തകർക്കും അവരവർക്കും മേഡത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിക്കുകയാണ്.
1: സന്തോഷം കേൾക്കാം പാട്ട്.
0: ഓക്കെ ഓക്കെ ശരി.

0: ഹലോ, നമസ്കാരം. അനന്തപുരി എഫ് എമ്മിന്റെ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയായ കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
1: നമസ്കാരം, എന്റെ പേര് വിഷ്ണു തമ്പി എന്നാണ്. കൊല്ലം ജില്ലയിലെ കിളികല്ലൂർ നിന്നാണ്
0: വിളിക്കുന്നത്. പറയൂ, എന്തൊക്കെയുണ്ട് കൊല്ലത്തെ വിശേഷങ്ങൾ?
1: കൊല്ലത്തെ വിശേഷങ്ങൾ ഇപ്പം കുറച്ച് ദിവസം ആയിട്ട് ഇങ്ങനെ വേനലായിരുന്നല്ലോ,
0: ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങി അല്ലേ. ചൂടിന് അതുകൊണ്ട് ആശ്വാസമുണ്ട്,
1: തണുത്തിട്ടുണ്ട്. അതെ, അതാ ചൂടിൽ നിന്ന് കുറച്ച് വലിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്.
0: വിഷ്ണു തമ്പി എന്താ ചെയ്യുന്ന ജോലി? വർക്ക് ചെയ്യുവാണോ?
1: ഞാൻ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാണ്.
0: എവിടെയാണ്?
1: സ്റ്റാഫ് ആയിട്ട് അക്കൗണ്ട്സിലാണ്.
0: കൊല്ലത്ത് തന്നെയാണ്. ശരി ശരി. ആരൊക്കെയുണ്ട് വീട്ടില് വിഷ്ണുവിന്റെ?
1: വീട്ടിലെ അച്ഛൻ അമ്മ, സിസ്റ്ററിന്റെ വിവാഹം കഴിഞ്ഞു, പരിപ്പള്ളിയിലാണ്. പിന്നെ ഞാനും.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് വിഷ്ണുവിന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് ഇന്ന് വേണ്ട പാട്ട് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ സിനിമയ്ക്കകത്തുള്ള എം ജി ശ്രീകുമാർ പാടിയ നാലുകെട്ടിനകത്തളത്തിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
0: വരികൾ അറിയാമോ, ആരാ എഴുതിയതെന്ന് അറിയാമോ?
1: പാട്ട് എഴുതിയത് അതില് ഈ പാട്ട് എഴുതിയത് ആരാണെന്ന് കറക്റ്റ് അറിയാം.
0: ചിറ്റൂർ ഗോപിയാണ് വരികൾ എഴുതിയത്. സുരേഷ് മേനോന്റെ സംഗീതം.
1: സുരേഷ് മേനോ, പുതിയ സുരേഷ് മേനോ പുതിയ ആയിരുന്നു ആ സമയത്ത് വന്നത്. ഇതിലെ ബാക്കി പാട്ടുകളൊക്കെ എഴുതിയത് എസ് രമേശൻ നായരായിരുന്നു.
0: ഇത് പക്ഷേ ചിറ്റൂർ ഗോപിയാണ് ഇത് രചിച്ചിരിക്കുന്നത്.
1: അതെ അതെ അതെ.
0: വേറെന്താണ് അവിടെ വിശേഷം?
1: വേറെ വിശേഷം സുഖമാണ്. പ്രോഗ്രാമുകളെല്ലാം കേൾക്കാറുണ്ട്. ഇനിയിപ്പം വേറെ
0: പങ്കെടുക്കാറുണ്ടോ? എല്ലാ പരിപാടി പങ്കെടുക്കാറുണ്ടോ?
1: പങ്കെടുക്കാറുണ്ട്. മിക്ക പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. പിന്നെ ഒരു സജഷൻ എന്ന് വെച്ചാലേ, നമ്മളെ ഹലോ പ്രീഗീതത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാല് അത് നമുക്ക് ജോലിയുള്ള സമയങ്ങളിലാണ്, ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ആ
0: പരിപാടി.
1: അതെ അതെ, റെക്കോർഡിംഗ് അല്ല, അതിന്റെ ബ്രോഡ്കാസ്റ്റിംഗ്.
0: അപ്പൊ
1: അത് സൺഡേ ആക്കിയായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു.
0: കാരണം
1: അതെ, കേൾക്കാൻ പറ്റുന്നില്ല. അതെ അതെ, പണ്ട് നമുക്ക് സൺഡേ എല്ലാ സൺഡേയും സാറ്റർഡേയും ആയിരുന്നു ആ പ്രോഗ്രാം. അതുകൊണ്ട് ഇപ്പൊ ജോലി ഉള്ളവർക്ക് അത് പറ്റുന്നില്ല, അങ്ങനെ ഒരു
0: പ്രശ്നം.
1: പിന്നെ അതെ അതെ, പിന്നെ വൈകുന്നേരത്തെ നമസ്തേ അനന്തപുരി ഒഴിവാക്കിയതിൽ വളരെ സന്തോഷം. കാരണം നമുക്ക് മുക്കാൽ മണിക്കൂർ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാമല്ലോ. കാറിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കാറിൽ യാത്ര ചെയ്തുകൊണ്ട് പാട്ടുകൾ കേട്ടുകൊണ്ട് പോകാമല്ലോ. മറ്റേത് ആവർത്തന വിരസതയായിരുന്നു. രാവിലത്തെ പിന്നെ പ്രക്ഷേപണം തന്നെ വൈകുന്നേരം കേൾക്കുമ്പം രാവിലെ കേൾക്കുന്നവർക്ക് അതൊരു അരോചകമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നത് വളരെ സന്തോഷമുണ്ട്. ഇനിയും കുറേ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നാണ്.
0: നമ്മുടെ അനന്തപുരി എഫ്എമ്മിന്റെ ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വിഷ്ണുവിന്?
1: എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്ന മറ്റേ ഞാനെന്റെ പ്രിയ ഗാനങ്ങൾ എന്ന പരിപാടി. അതെ, പിന്നെ ഞായറാഴ്ച 12 മണിക്കുള്ള ഗാനമാലിക, പിന്നെ ചിത്രമഞ്ജുഷ തിങ്കളാഴ്ച.
0: എല്ലാ പ്രോഗ്രാമും ഇഷ്ടമാണല്ലേ?
1: എല്ലാ പ്രോഗ്രാമും ഇഷ്ടമാണ്.
0: ആഴ്ചയിൽ
1: 2-3 ദിവസം കാതിലൊരു പാട്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്റെ അഭിപ്രായം. അതെ അതെ, കാരണം കൂടുതൽ പേർക്ക് പങ്കെടുക്കാൻ
0: പറ്റും.
1: ഇന്ന് വിളിച്ചവര് അടുത്ത മാസത്തെ വിളിക്കാവുള്ളൂ. അതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഒരുപാട് ആളുകൾക്ക്
0: കണക്ട് ചെയ്യാൻ പറ്റും.
1: അത് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള പല ഗ്രാമങ്ങളിലും ഉള്ളവർക്കൊക്കെ കിട്ടാതിരിക്കുന്നുണ്ട്.
0: ശരി ശരി. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ വിഷ്ണു?
1: ഈ പാട്ട് എല്ലാവർക്കും, അനന്തപുരി എഫ്എമ്മിന്റെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്.
0: ശരി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
1: നമുക്ക് എന്നാ കേൾക്കാം ഈ പാട്ട്. ഓക്കെ, താങ്ക് യു.
0: ശരി.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
2: നമസ്കാരം മാഡം.
1: നമസ്കാരം.
2: കന്യാകുമാരി ജില്ലയിലെ ആലഞ്ചോല നിന്നും സുന്ദരേശൻ.
1: സുന്ദരേശൻ,
2: അതെ.
1: എന്താ ചെയ്യുന്ന താങ്കൾ?
2: ഞാൻ സ്റ്റേഷനറി കട നടത്തുകയാണ്. ഞാൻ പഴയ കോളറാണ്. 10-20 വർഷം കൊണ്ട്
1: വിളിക്കുന്ന
2: വർഷം കൊണ്ട് ഒരിക്കൽ തന്നെ വിളിച്ചത്. സമയങ്ങളൊക്കെ മാറി, സമയം കുറച്ചു, അതൊക്കെ ഒരു കാരണമാണ്.
1: സ്വന്തമായിട്ട് കട ഇട്ടിരിക്കുന്നതാണോ?
2: പാട്ട് എപ്പോഴും
1: കേട്ടോണ്ടിരിക്കും. ഏത് പ്രോഗ്രാമാണ് ഏറ്റവും ഇഷ്ടം അനന്തപുരി എഫ്എമ്മിന്റെ?
2: എനിക്ക് ഹലോ പ്രിയ ഗീതം, കാതിലൊരു പാട്ട്, ഇതൊക്കെ തന്നെ ഇഷ്ടം.
1: അതായത് ശ്രോതാക്കൾ നേരിട്ട് പങ്കെടുക്കുന്ന പരിപാടികൾ അല്ലേ?
2: വാർത്തകൾ
1: ഇഷ്ടമാണ്. അപ്പം കടയിലെ ജോലിയും നടക്കും, വാർത്തകളും അറിയാം.
2: അതെ.
1: അപ്പൊ താങ്കൾക്ക് ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് കരിനകൾ എന്ന ചിത്രത്തിൽ സുശീല പാടിയ അഭിനന്ദനം എന്ന പാട്ട്. അധികം കേൾക്കാറില്ല സമീപകാലത്തായി.
1: ഗാനരചന അറിയാമോ? സംഗീതമൊക്കെ
2: പയലാർ ദേവരാജന്റെ.
1: ശരി, ശരിയാണ്. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിലെ ഭാര്യയും രണ്ട് മക്കളും
1: ഉണ്ട്. കുട്ടികളെ പറഞ്ഞോളൂ.
2: മകൻ എസ്റ്റേറ്റിൽ ഒരു സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു. മകളെ കല്യാണം
1: കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
2: ശരി,
1: കേട്ടോളൂ, പാട്ട് കേട്ടോളൂ. വിളിച്ചതിൽ നന്ദി.
2: ശരി.

0: ഖാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഹലോ, കാതിരൊരു പാട്ടിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നേ?
6: അനന്തപുരി എഫ് എമ്മിന്റെ സ്ഥിരൻ സ്ഥാപന പ്രാവശ്യം മുട്ടമൂടുന്നത് സുനിൽ.
5: സുനിൽ,
6: ഓക്കെ,
5: സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
6: എല്ലാ പരിപാടിയും, പാട്ടുകൾ കൂടുതലും പാട്ട് മാത്രം.
5: പാട്ടിന്റെ പരിപാടികളിൽ ഏതോ ഏത് ഏത് പരിപാടിയാണ് ഏറ്റവും ഇഷ്ടം സുനിലിന്?
6: ഏത് പറഞ്ഞതെല്ലാം പഴയ ചരിത്ര ഗാനങ്ങൾ മാത്രം
5: ആണ് ഇഷ്ടം. പുതിയത് കേൾക്കാറില്ലേ?
6: ഇല്ല ഇല്ല ഇല്ല, പുതിയ നമുക്ക് പിടിക്കത്തില്ല.
5: താങ്കളുടെ വീട്ടിലാരൊക്കെയുണ്ട്?
6: ആരാണ്? ആതിരയാണോ?
5: അതെ.
6: എനിക്ക് സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായി, ഞാൻ കൊറേ ദിവസം കൊണ്ട് ആഗ്രഹിച്ചോണ്ടിരുന്ന ഒരാളാണ്. സംസാരിക്കണമെന്ന്
5: സന്തോഷം. എനിക്കും താങ്കളോട് സംസാരിക്കാൻ സാധിച്ചില്ല, സന്തോഷം.
6: നല്ല ഇടയ്ക്കിടയ്ക്ക് പഴയ പാട്ടുകളൊക്കെ കൊടുക്കാറുണ്ട്.
5: സുനിലിന്റെ വീട്ടിലാരൊക്കെയാ ഉള്ളേ?
6: എന്റെ വീട്ടിൽ എനിക്ക് മൂന്ന് പെൺമക്കൾ, മൂന്ന് കൊച്ചുമക്കൾ, എന്റെ ഭാര്യ.

0: വലിയ കുടുംബമാണ്.
1: ഇപ്പൊ പട്ടം
0: മക്കളൊക്കെ അടുത്ത കൂടെ തന്നെയാണോ അതോ?
1: ഓ, രണ്ടുപേരുണ്ട്, ഒരാൾ വെഞ്ഞാറമൂട്.
0: വെഞ്ഞാറമൂട്.
1: ഞാൻ പട്ടം സെന്റ് മേരീസ് സ്കൂളിനടുത്ത് ഹോം നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നു.
0: ആ, അത് ശരി.
1: വീട്ടിൽ പോണേ അത്യാവശ്യത്തിന് പോയിട്ട് ഒരു 95 വയസ്സായ ഒരു ബാങ്ക് റിട്ടയർ സാറിനെ നോക്കാൻ നിൽക്കുന്ന
0: കേൾക്കും.
1: എവിടെ പോയാലും ആദ്യം റേഡിയോ റെഡി
0: ആക്കിട്ടേ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഇന്ന് എനിക്ക് വേണ്ടത് സരിത എന്ന സിനിമയിലെ ജയചന്ദ്രൻ മല്ലിക ആണെന്ന് തോന്നുന്നു.
0: മല്ലിക, മല്ലിക. ശരി ശരി, ഇത് വരികൾ ആരുടെയാന്ന് അറിയാമോ?
1: എന്തോ,
0: ഈ ഗാനരചന അറിയാമോ ആരാണെന്ന്? വരികൾ, ഇത് പാട്ട് എഴുതിയത് ആരാന്ന് അറിയാമോ? കേൾക്കാമോ? ഹലോ, സത്യൻ അന്തിക്കാടാണ് ഗാനരചന, സംഗീതം ശ്യാം. ജയചന്ദ്രനും മല്ലികയുമാണ് പാടിയത്. സന്തോഷം. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വിളിക്കാം.
1: ഓക്കേ, ഓക്കേ.
0: ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: കേൾക്കാം. ഓക്കേ,
0: വിളിച്ചതിന് നന്ദി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഹലോ, സ്വാഗതം കാതിലൊരു പാട്ടിലേക്ക്. ഇതാരാ വിളിക്കുന്നേ?
2: ഞാൻ വിമല തോമസ്. നമസ്കാരം മാഡം.
1: നമസ്കാരം. നമസ്കാരം. വിമല തോമസ് പൂഴനാട്.
2: അതെ അതെ.
1: പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: വിശേഷം
2: പിന്നെ 90th വാർഷികം ആഘോഷിക്കുന്ന AIRNE ഞങ്ങൾ
1: സന്തോഷം സന്തോഷം
2: അർപ്പിക്കുന്നു. ഇന്നലെ അതിനെ പറ്റിയുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ,
1: കേട്ടിരുന്നോ?
2: പിന്നെ ഇതാ ചോദ്യത്തിലും ഈ റേഡിയോയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്.
1: ഉത്തരവൊക്കെ അയച്ചോ? ഇതാ ഒരു ചോദ്യത്തില്
2: സ്ഥിരമായിട്ട്
1: പങ്കെടുക്കാറുണ്ട്. ഇന്ന് വിമല തോമസിന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: ഇന്ന് പത്മവ്യൂഹം എന്ന ചിത്രത്തിലെ സിന്ദൂര കിരണമായി നിന്നെ തഴുകി ഞാൻ ഹിന്ദു പുസ്തകമായി.
1: രണ്ടുപേരി പാടാമോ?
2: ആ
1: പാടിക്കോ.
2: സിന്ദൂര കിരണമായി നിന്നെ തഴുകി ഞാൻ ഹിന്ദു പുസ്തകമായി വിടുന്നു. പുഷ്പമായി വിടുന്നു മന്ദപവനനായി തെന്നിയൊഴുകി ഞാൻ മന്ദപവനനായി തെന്നിയൊഴുകി ഞാൻ ഇന്ദ്ര ലതികയായി പടർന്നു.
1: നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. പഴയ പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
2: അതെ അതെ, പഴയതാണ് ഇഷ്ടം.
1: അപ്പൊ ഇതിന്റെ ഗാനരചനയും സംഗീതവും അറിയാമോ?
2: അതെ, ശ്രീകുമാരൻ പണ്ഡിത് സാറ് രചന, MK അർജുനൻ സാറ്
1: സംഗീതം.
2: സംഗീതം.
1: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
2: മാധുരി അമ്മയും പാടിയത്.
1: പാട്ട് കേൾക്കാം.
2: ഓക്കെ,
1: വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കാം. ശരി ശരി.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 423 0 5 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: സ്വാഗതം കാതിലൊരു പാട്ടിലേക്ക്. ഇതാരാണ് സംസാരിക്കുന്നത്?
2: യശകുമാറാണ്.
1: സ്വാഗതം, പറയൂ, എന്തുണ്ട് വിശേഷം?
2: പ്രത്യേകിച്ച് വിശേഷം, ലാസ്റ്റ് കോളർ ആണെന്ന് തോന്നുന്നു.
1: അതെ, ഇന്നത്തെ ലാസ്റ്റ് കോളർ ആണ് താങ്കൾ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? പറഞ്ഞോളൂ.
2: എനിക്ക് ഇണയെന്നുള്ള ചിത്രത്തിലെ കിനാവിന്റെ വരമ്പത്തം തുടങ്ങുന്ന ഒരു ഗാനമാണ് വേണ്ടത്.
1: ശരി, ഇത് പാടിയിരിക്കുന്നത് ആരൊക്കെയാന്ന് അറിയാമോ?
2: യേശുദാസ്, മാധുരിയമ്മ
1: അല്ല, ജാനകി കൃഷ്ണചന്ദ്രൻ.
2: ജാനകി കൃഷ്ണചന്ദ്രൻ, അതെ അതെ അതെ അതെ അതെ അതെ.
1: ഗാനരചനയും സംഗീതവും
2: ശ്രദ്ധിച്ചിട്ടുണ്ടോ?
1: അതെ അതെ. പഴയ പാട്ടുകളോടാണോ താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം?
2: തീർച്ചയായിട്ടും പഴയ പാട്ടിനോടാണ് ഇഷ്ടം കൂടുതൽ.
1: ഒരു പാട്ട് കേൾക്കുമ്പോ ആദ്യം എന്താ, വരികളാണോ അത് ശ്രദ്ധിക്കുന്നത് അതോ സംഗീതമാണോ?
2: സംഗീതമാണ്.
1: ശരി, അപ്പൊ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും താങ്കൾക്ക് വിളിക്കാം. താങ്കൾ ഇത് അവസാനത്തെ കോളറാണ് കാതിലൊരു പാട്ടിന്റെ ഇന്നത്തെ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് പാട്ട് കേട്ടാലോ?
2: ഓക്കെ ഓക്കെ ഓക്കെ മാഡം. ഓക്കെ
1: ശരി.
2: ഓക്കെ.

കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഈ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി വീണ്ടും എത്തും അടുത്ത വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഏവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു.

0: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ജനങ്ങൾ UDFനെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. KPCC ആസ്ഥാനത്ത് എത്തിയ നിയുക്ത മുഖ്യമന്ത്രിയെ ആവേശപൂർവ്വം സ്വീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. കർണാടകയും ആന്ധ്രാപ്രദേശുമടക്കം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ വൈകിട്ട് 3. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായുള്ള HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭിക്കും. 14 15 പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി വാക്സിൻ നൽകുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇനി 5:40 വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും കൂട്ടരും പാടിയ ഗാനമാണ് ആദ്യം. ഡോക്ടർ പവിത്രന്റെ ഗാനവരികൾ, എ ടി ഉമറിന്റെ സംഗീതം. ചിത്രം എന്റെ കഥ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം അടൂർ കളിക്കവിള കൊല്ലം ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: യൂസഫലി കേച്ചേരി എഴുതി, സഞ്ജയ് സലിൽ ചൗധരി, അന്ധര ചൗധരി എന്നിവർ ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം. ചിത്രം ഇങ്ങനെ ഒരു നിലാക് പക്ഷി.

0: ഇങ്ങനെ ഒരു നിലാപക്ഷി ഈ ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
0: ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ആനന്ദും രാജലക്ഷ്മിയും പാടിയ ഗാനം ചിത്രം ഓർക്കുക വല്ലപ്പോഴും.

0: ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി ആനന്ദും രാജലക്ഷ്മിയും പാടിയ ഗാനമാണ് കേട്ടത്.
1: മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
7: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
9: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: എന്റെ പ്രിയതമന്, ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ഡോക്ടർ എം ജി സദാശിവൻ എഴുതിയ ഗാനവരികൾ ചിട്ടപ്പെടുത്തിയത് ആൽബർട്ട് വിജയൻ.

ഇളയരാജയുടെ സംഗീതത്തിൽ പി ജയചന്ദ്രനും പി മാധുരിയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, ചിത്രം സാഗര സംഗമം.

0: ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 5:40 വരെ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

സമയം 5:30. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. മനു മഞ്ജിത്ത് എഴുതി, ഷാൻ റഹ്മാൻ സംഗീതം നൽകി. ഭരത് സജികുമാർ, അശ്വിൻ വിജയൻ, ശ്രീജേഷ് സി എസ്, നന്ദാജെ ദേവൻ, നാരായണി ഗോപൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം ലവ് ആക്ഷൻ ഡ്രാമ.

0: ഇക്കഴിഞ്ഞ ഓണം പമ്പറും അവിടെ നടത്തിയ ടിക്കറ്റിനാ.
1: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം. കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: ഒരു ഗാനം കൂടി കേൾക്കാം. മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിനു വേണ്ടി എടപ്പാൾ വിശ്വൻ പാടിയത്. ഗാനരചന സുരേഷ് രാമന്തളി, സംഗീതം രവി ബോംബെ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ടി അറ്റ് എറണാകുളം.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
8: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് ഡിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
7: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
0: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ആയുരാരോഗ്യം.
9: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്തെ ത്വക്കിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ജി പി സിദ്ധി.
10: കാലാവസ്ഥാ വ്യതിയാനം നേരിട്ടേൽക്കുന്ന ശരീരഭാഗമാണ് ത്വക്ക്. ആയതിനാൽ തന്നെ വേനൽക്കാലത്ത് ത്വക്കിന്റെ ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. സാധാരണ കാണുന്ന ചൂടുകുരു മുതൽ പിഗ്മെന്റേഷൻ അഥവാ നിറവ്യത്യാസം വരിക, ഫംഗൽ ഇൻഫെക്ഷൻ പോലെയുള്ള രോഗാണുബാധ, സൂര്യാഘാതമേൽക്കുന്നത് മൂലമുള്ള വ്യതിയാനങ്ങളൊക്കെ ത്വക്കിനെ ബാധിക്കാറുണ്ട്. ഈ സമയത്ത് സൂര്യരശ്മികൾ നേരിട്ട് ഏൽക്കുന്നത് കുറയ്ക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വിയർപ്പ് അധികമായതിനാൽ വിയർപ്പും ത്വക്കിൽ നിന്നുള്ള സിബം എന്ന സ്രവവും ഒക്കെ അധിക നേരം നിന്ന് ചൊറിച്ചില് കുരുക്കള് അണുബാധ ആകാനും സാധ്യതയുണ്ട്. ആയതിനാൽ ഈ സമയത്ത് ശുചിത്വവും വളരെ പ്രധാനമാണ്. 2 കുളിക്കുക, വെള്ളം നന്നായി കുടിക്കുക, ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. വിയർപ്പ് അധികം തങ്ങി നിൽക്കുന്ന ഇടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വിയർപ്പ് തുടച്ചു മാറ്റുക. അധികം കാഠിന്യമുള്ള കെമിക്കൽസ് അടങ്ങിയ ക്ലെൻസേഴ്സ് ഉപയോഗിക്കാതെയും ഇരിക്കുക. പ്രത്യേകിച്ച് തുടയിടുക്ക്, ബ്രസ്റ്റിന്റെ അടിഭാഗം, കക്ഷഭാഗങ്ങളിലൊക്കെ വിയർപ്പ് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുക. അധികം പൗഡറോ കെമിക്കൽസ് അടങ്ങിയ മറ്റ് ലേപനങ്ങളോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മുഖത്തും കയ്യിലും കഴുത്തിലുമൊക്കെ കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ടാൻ വരുന്നതിനും സാധ്യതയുണ്ട്. അതിനേറ്റവും പ്രധാനം, ഇത്തരം ടാൻ ഏൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ്, മാസ്ക്, സൺഗ്ലാസ് ഇവ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ടാൻ വന്നു കഴിഞ്ഞാല് അധികം രാസവസ്തുക്കൾ അടങ്ങിയ ലേപനങ്ങൾ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അത് ത്വക്കിന്റെ കോശങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാനും കൂടുതൽ അണുബാധയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ശുചിയായ തണുത്ത വെള്ളമോ തൈരോ തൈരടങ്ങിയ ലേപനങ്ങളോ ഉപയോഗിച്ച് മുഖവും കൈയുമൊക്കെ ടാൻ മാറുന്നതിന് വേണ്ടി ശുചിയാക്കാവുന്നതാണ്. കൂടുതലും ഓയിൽ ബേസ് ആയിട്ടുള്ള ലേപനങ്ങൾ ഉപയോഗിക്കുന്നത് ത്വക്കിന്റെ സ്രവവും അതുപോലെ നമ്മൾ ലേപനത്തിന് ഉപയോഗിച്ച ഓയിലും ചേർന്ന് വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അൾട്രാവയലറ്റ് രശ്മികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലേപനങ്ങൾ ആയുർവേദത്തിൽ പ്രധാനമായും മഞ്ചട്ടി, കറ്റാർവാഴ, ഇരട്ടി മധുരം ഇവയൊക്കെ അടങ്ങിയവയാണ്. ഇവയൊന്നും തന്നെ സാധാരണയായി ഓയിൽ ബേസാക്കി ഉപയോഗിക്കാൻ ഈ സമയത്ത് നിർദ്ദേശിക്കാറില്ല. വെയിലേക്കുന്നതിന് തൊട്ടു മുന്നേ അല്ല, അതായത് പുറമേ പോകുന്നതിന് അരമണിക്കൂർ മുന്നേയെങ്കിലും ലേപനങ്ങൾ പുരട്ടേണ്ടതാണ്. വെയിലിൽ നിന്നും വന്നതിന് ശേഷം വിയർപ്പ് തുടച്ചു മാറ്റി നന്നായി ശുചിയായ വെള്ളം ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. അധികം മേക്കപ്പോ മറ്റ് ക്ലെൻസേഴ്സോ ഒന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇവയൊന്നും തന്നെ അധിക നേരം മുഖത്തും മറ്റ് ശരീരഭാഗങ്ങളിലും റീട്ടെയിൻ ചെയ്യുന്നതും നമ്മുടെ ത്വക്കിന്റെ ആരോഗ്യത്തെ ബാധിക്കും. ഈ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് മുടിയുടെ ആരോഗ്യ സംരക്ഷണവും. വേനൽ പ്രത്യേകിച്ചും മുടിയുടെ ആരോഗ്യവും തലയോട്ടിയിലെ ചർമ്മത്തിന്റെ ആരോഗ്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവര് തല കഴുകുന്നതിന് മടി കാണിക്കുന്നുണ്ട്. ഇത് വേനൽക്കാലത്ത് തലയിലെ വിയർപ്പും അതുപോലെ തന്നെ തലയോട്ടിയിലെ സ്കിന്നിൽ നിന്നുള്ള സ്രവവും പൊടിപടലങ്ങളും ഒക്കെ ചേർന്ന് താരനും ചൊറിച്ചിലും കുരുക്കളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ആഴ്ചയിൽ 2 ഷാമ്പു ഉപയോഗിച്ച് നന്നായി തലയോട്ടി വൃത്തിയാക്കുക. മുടിയുടെ സംരക്ഷണത്തിന് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേകം തന്നെ ഷാമ്പു ഉപയോഗിക്കേണ്ടതാണ്. വാക, ചെമ്പരത്തി, കറ്റാർവാഴ തുടങ്ങിയവ അടങ്ങിയ ഷാമ്പു ആഴ്ചയിൽ 2 തലയോട്ടി തേച്ച് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും. അധികം എണ്ണ തേക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ത്വക്കിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും ഉറക്കവും, അതുപോലെ ഏത് കാലാവസ്ഥയിലും സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളതും, നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക, പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും മിനറൽസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഉപ്പിട്ട നാരങ്ങ വെള്ളം, സംഭാരം ഇവയൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്നത് ത്വക്കിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് സഹായകമാണ്. മറ്റെന്തെങ്കിലും തീവ്രമായ ആരോഗ്യ

0: പ്രശ്നമുള്ളവർ തീർച്ചയായും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഔഷധങ്ങൾ ഉപയോഗിക്കുക.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്തെ ത്വക്കിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
5: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: ഞാറ്റുവേല.
5: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
7: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
5: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
6: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ജ്ഞാറ്റുവേലയിൽ ഇന്നാദ്യം കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ സൂപ്പർവൈസർ ശ്രീമതി രജനി ടി എസ് നൽകുന്ന അറിയിപ്പ് കേൾക്കാം.
1: കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന സംവിധാനമാണ് കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററുകൾ. ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ 1800 1 5 5 1 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന ഏതൊരു കർഷകനും കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്യാം. കർഷകരുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുക, നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് കിസാൻ ഹെൽപ്പ് ലൈനിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച വിവരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ തുടങ്ങി കൃഷി അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കർഷകർക്ക് സാങ്കേതിക ഉപദേശവും പരാതി പരിഹാരവും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ കർഷകർക്ക് കിസാൻ ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഫോൺ മുഖേന മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ കർഷകന് SMS ആയും നൽകുന്നു. ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണവും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തിരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരം ആനേറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങൾക്കായുള്ള കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്.

വിവിധ ഇനം ഓർക്കിഡ് ചെടികൾ പരിപാലിച്ച് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മിതമായ വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിൽ താമസിക്കുന്ന ശ്രീ ആർ ബാലകൃഷ്ണന്റെ ഓർക്കിഡ് കൃഷിവിശേഷങ്ങൾ കേട്ടുനോക്കാം.

0: എത്ര നാളായി ഓർക്കിഡ് ചെടികളുടെ ഈ ഒരു വർണ്ണ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നിട്ട്?
1: ഒരു 40 വർഷമായി. അപ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് കേരള കട്ട് ഫ്ലവർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി എന്നുള്ള സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ സൊസൈറ്റിയിൽ നിന്ന് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 30 പേരെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ ഒരു 3 മാസത്തെ ട്രെയിനിങ് തന്നു. പിന്നെ ഓർക്കിഡ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ്, പോളിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗാർഡനിങ് ചെയ്യേണ്ട രീതിയെല്ലാം അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 30 പേരും ഞങ്ങൾ കൃഷി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ISRL ജോലി കിട്ടി. ചെടികളെല്ലാം കൂടുതൽ നോക്കാൻ പറ്റാതെയായി. എന്നാലും അന്നൊരു 3000 ആന്തൂറയും ചെടി ഉണ്ടായിരുന്നു. ആ ആന്തൂറയും ചെടി വേറൊരാളിന് കൊടുത്തു. വീണ്ടും കുറേ ഓർക്കിഡ് അന്ന് മുതലേ എൻ്റെ കയ്യിലുണ്ട്. 2020 ഞാൻ മേയിൽ റിട്ടയർഡ് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ, 1 വർഷത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പോളി ഹൗസ് കെട്ടി. ഒരു 3000 ഡെൻഡ്രോബിയം ഓർക്കിഡും ഗ്രൗണ്ട് ഓർക്കിഡും ടെറസ്റ്റിയൽ ഓർക്കിഡും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പൂക്കൾ വന്ന് ചോദിക്കുന്നവർക്ക് പൂക്കൾ കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ പൂവോടും കൂടെ നേരെ കുഴിപ്പള്ളം നേഴ്സറിക്കാണ് ഞാൻ കൊടുക്കുന്നത്.
0: ഇപ്പോൾ ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് ഇവിടെ ഉള്ളത്?
1: കാറ്റ്ലിയ, ഫൻലോസിസ്, ഡെൻഡ്രോബിയം, ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം ഉണ്ട്. അതിൽ റെനാന്ത്രയും അരാന്ത്രയും ആനി ബ്ലാക്ക് എല്ലാ ചെടിയും, അതെല്ലാം തറയിൽ വെക്കാനും പറ്റും, മുകളിൽ ടെറസിന്റെ മുകളിൽ തൊണ്ടിൽ വെക്കാനും പറ്റും. അതെല്ലാ ചെടികളും ഉണ്ട്.
0: എവിടുന്നാണ് ഈ ഓർക്കിഡ് തൈ ലഭ്യമാകുന്നത്?
1: തിരുവല്ല പായിപ്പാട് എന്നൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. രണ്ടാമത് നേരെ റിംഗോ ഓർക്കിഡ്സ് നെടുമങ്ങാട് മുണ്ടേല. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്ന് നേരെ തായ്ലൻഡിൽ നിന്ന് വരുന്ന ചെടികൾ 45 ദിവസം ക്വാറന്റൈനിൽ വെച്ചതിന് ശേഷം നമ്മളെ വിളിച്ചറിയിക്കും. നമുക്ക് ആവശ്യമുള്ള ചെടി നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി എടുത്തോണ്ട് വരും. എടുത്തോണ്ട് വന്ന് കറക്റ്റ് വീണ്ടും 1 വർഷം വളവും അതിനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ പൂവാകത്തുള്ളൂ. ടിഷ്യൂ കൾച്ചർ തൈയാണ് ഞാൻ വാങ്ങുകയാണെങ്കിൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെന്ന് നേരെ ഫ്ലാസ്ക് വാങ്ങിച്ചോണ്ട് വരും. അതിനെ ഇവിടെ കൊണ്ടുവന്നേരം ഞാൻ ഗാർഡനിങ് ചെയ്ത് കറക്റ്റ് 2.5 വർഷം കഴിയാതെ പൂക്കില്ല. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഫൻലോസിസും ടെൻഡ്രോബിയും ചെറിയ തൈകളും ഞാൻ വാങ്ങി ചെയ്യുന്നുണ്ട്. പിന്നെ 1 മാസത്തിൽ നമുക്ക് ഒരു വരുമാനം വീട്ടിലുള്ള സ്ത്രീകൾക്കും പ്രചോദനമാണ്. കാര്യം അവർക്കും പോയി വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനും എല്ലാത്തിനും പറ്റും. പിന്നെ അതുകൂടാതെ മറ്റുള്ള കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
0: ഇതിന്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
1: ഡെൻഡ്രോബിയം വാങ്ങിക്കൊണ്ട് വരുന്നതിന് ഞാൻ നേരെ ചകിരിയിലാണ് ചെയ്യുന്നത്. ചണ്ടിയൊന്നുമില്ലാത്ത ചകിരി പ്രത്യേകം വാങ്ങും. പ്രത്യേകം വാങ്ങി 15 ദിവസം വെള്ളത്തിൽ ഊറാൻ വയ്ക്കും. ഊറാൻ വെച്ചതിന് ശേഷം ആ ചകിരിയെ വീണ്ടും എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഫംഗസൈഡ് മുക്കി വീണ്ടും ഉണക്കാൻ ഇടും. ഉണക്കാൻ ഇട്ടതിന് ശേഷമാണ് അതിനെടുത്തുനേരം 3 ഇഞ്ച് ഹോളുള്ള ചട്ടിയിൽ ചെടി എടുത്ത് നടുന്നത്. നട്ട് ആഴ്ചതോറും വളം കൊടുക്കണം. രാവിലെയും വൈകുന്നേരം സ്പ്രേ ചെയ്യും. കൂടുതൽ വെള്ളം അതിനാവശ്യമില്ല. ഡെൻഡ്രോബിയത്തിന് ആവശ്യത്തിന് നേരെ അതിൻ്റെ ഇലയെല്ലാം ഒന്ന് നനഞ്ഞു കിട്ടണം. പിന്നെ വളപ്രയോഗമാണ്. ആഴ്ചയിൽ 1 ദിവസം വൈകുന്നേരവും വെള്ളം സ്പ്രേ ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാര്യം വളത്തിൻ്റെ അളവ് എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ചെടി പഴുക്കുകയോ അഴുകിപ്പോവുകയോ ചെയ്യും. അതുകൊണ്ട് അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്യണം. പിന്നെ തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളവും നല്ല ഡൈല്യൂട്ട് ചെയ്ത് അതിൽ ഫംഗസൈഡൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അടുക്കള ഉപയോഗിക്കുന്ന ഒരു 2 തേങ്ങ ഉണ്ടെങ്കിൽ 2 തേങ്ങയുടെ വെള്ളവും ഞാൻ നേരെ മാറ്റി വെച്ചിരിക്കും. 2 തേങ്ങ ആയിരുന്നാലും 1 ആഴ്ചയാകുമ്പോൾ 10 തേങ്ങയുടെ വെള്ളം കിട്ടും. അത് പുളിച്ചിരുന്നാലും കുഴപ്പമില്ല. നല്ല തുണി കൊണ്ട് അരിച്ചിട്ട് ഫംഗസൈഡും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. 1 ലിറ്റർ തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 3 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും.
0: മുറ്റത്തും മട്ടുപ്പാവിലുമൊക്കെയായി എത്രത്തോളം ചെടികളാണ് ഇവിടെ ഉള്ളത്?
1: ഡെൻഡ്രോബിയം മാത്രം 3000 ഉണ്ട്. 1000 ചെടി കൂടുതൽ നേരെ ഗ്രൗണ്ട് ഓർക്കിട്ടുണ്ട്. എന്നുവെച്ചാൽ റെനാന്ത്രയും ആനി ബ്ലാക്കും മറ്റുള്ള ചെടികൾ.
0: വിപണന രീതി എങ്ങനെയാണ്, അതുകൂടി ഒന്ന് പറയാമോ?
1: വിപണനത്തിന് യാതൊരു തടസ്സമില്ല. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്. കുറേ ടീച്ചേഴ്സ് വന്ന് വാങ്ങുന്നുണ്ട്. അത് പോയിട്ട് ഡെൻഡ്രോബിയം ആണെന്നുണ്ടെങ്കിൽ കുഴിപ്പള്ളം നഴ്സറിയിൽ ആഴ്ചതോറും അവർ വിളിച്ചു ചോദിക്കും, ഉണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കും, കാശും കിട്ടുന്നുണ്ട്. 1 മാസത്തിൽ എങ്ങനെ നോക്കിയിരുന്നാലും 10,000 രൂപ കച്ചവടം നടക്കുന്നുണ്ട്.
0: 40 വർഷത്തോളമായി താങ്കൾ ഈ ഓർക്കിഡ് കൃഷിയിൽ സജീവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കിഡ് കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകളും സ്വായത്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിരീതി മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ആരെങ്കിലും ഒക്കെ സമീപിക്കാറുണ്ടോ?
1: ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ വെള്ളയാണി കാർഷിക കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ ഇവിടെ 1-2 പ്രാവശ്യം വന്നു. അവർക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു വന്നു. അപ്പോൾ അതിൽ 2 കുട്ടികൾ വന്നു നേരെ പ്രോജക്റ്റ് തയ്യാറാക്കിയതിൽ അവർ 2 പേരും എക്സാം പാസ്സായി വന്നിവിടെ വന്ന് ലഡുവൊക്കെ കൊണ്ടുവന്നു.

0: അവരൊന്ന് നമ്മളൊന്ന് കഴുകിയിട്ട് ഫംഗസൈഡിൽ മുക്കിയിട്ടാണ് ഈ ഓർക്കിഡ് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ നേരെ ചകിരിയിൽ വയ്ക്കണമെങ്കിലും രണ്ടാമത് വേറൊരാളിന് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രത്യേകം പറയും, ഇനി ചകിരി വേണ്ട, ഇനി ബാക്കിയുള്ള സൈഡ് കംപ്ലീറ്റ് നേരെ കരിയാണ് ഇടേണ്ടത്, കരി ഇട്ടിട്ട് ആഴ്ചതോറും വളം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. വരുന്നവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാര്യം നേരെ ഈ ചെടി എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളതാണ്. അത് 10 പേരുടെ വീട്ടിൽ നേരെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാര്യം ഈ വാടാതെ നിൽക്കുന്നതാണല്ലോ ഓർക്കിഡ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നാലും ഒരാഴ്ച വാടത്തില്ല.
1: ഓർക്കിഡ് കൂടാതെ ധാരാളം അലങ്കാര ചെടികളും വളർത്തുന്നുണ്ട് അല്ലേ?
0: അലങ്കാര ചെടികൾ ഞാൻ ഇതിൻ്റെ ഓർക്കിഡിൻ്റെ കൂടെ വളർത്തുന്നുണ്ട്. പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ 2 പേരെ, ഞാനും വൈഫേ വീട്ടിലുള്ളൂ. അപ്പോൾ ഒരു മോളാണ്, അവരിപ്പോൾ താമസിക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്. അവരുടെ വീട്ടിലേക്കും ആവശ്യത്തിനുള്ള പച്ചക്കറി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ കോവയ്ക്കയുണ്ട്, കത്തിരിക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ചീരയുണ്ട്. ആവശ്യത്തിനുള്ള എല്ലാ മരക്കറിയും വീട്ടിലുണ്ട്. ജൈവവളമായിട്ട് ചാണകവും കോഴിക്കഷ്ടമാണ് ഉപയോഗിക്കുന്നത്. കോവലെല്ലാം ഇഷ്ടംപോലെ നട്ട് കായ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതെല്ലാം നേരെ 2 മാർക്കറ്റിൽ നിന്ന് കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ അതിലും ഒരു വരുമാനമാണ്. ഒരു വർഷത്തിൽ റംബൂട്ടാൻ ഒരു 5000 രൂപയ്ക്ക് മുകളിൽ സെയിൽസ് ഉണ്ട്. 2 മരമുണ്ട്, 2 മരത്തിൽ നിന്ന് ആവശ്യം പോലെ കായ കിട്ടുന്നത്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അകം റെഡാണ്, നല്ല ഡാർക്ക് റെഡ് ഉള്ളത്, 1 മാസത്തിൽ 3-4 കായ കിട്ടുന്നുണ്ട്. അതും ഇപ്പം വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ്. കാര്യം ഒരുപാട് അതിൻ്റെ ശിഖരങ്ങളുണ്ട്. മഴ സമയത്ത് ധാരാളം കായ കിട്ടുന്നുണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ നേരെ കോട്ടക്കോണവും കലപ്പാടിയുമാവും എല്ലാം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അതിൽ നിന്നും മാങ്ങ കിട്ടുന്നുണ്ട്. റിട്ടയർമെൻ്റ് ആയി ഇതിന് ശേഷം സ്വപ്പം ഫ്രീ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നുമല്ല, ജോലി കൂടുതലാണ്. പക്ഷേ നല്ല സന്തോഷവനാണ്, പൂർണ്ണ സംതൃപ്തനാണ്. ഇപ്പം ഒരാൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരു പാർട്ടി ഇവിടെ വന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി നേരെ ഓൺലൈനിൽ നേരെ ഇന്ന വെറൈറ്റി ചെടി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നേരെ അവർ വിളിക്കും, എൻ്റെ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത് നേരെ ഇപ്പം ചെടി നേരെ ഇപ്പം മലപ്പുറത്തായാലും ശരി, കണ്ണൂരായാലും കാസർഗോഡായാലും നേരെ അവരയച്ചു കൊടുക്കാനുള്ള ക്ഷമയും ഇവർക്കുണ്ടാവണം. ആ അവർ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കും, അവരതുപോലെ നേരെ വില കൂട്ടി കൊടുക്കുമായിരിക്കും. അത് നമ്മളറിയേണ്ട ആവശ്യമില്ല. കാര്യം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് കാണേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ ഏത് കൃഷിയും ചെയ്യാം. ഇതൊന്നും നഷ്ടം വരുന്നതല്ല. 200 ചെടി അല്ലെങ്കിൽ 500 ചെടി വാങ്ങിക്കഴിഞ്ഞാൽ ഏറെ പറഞ്ഞാൽ 10 ചെടി ചിലപ്പം നഷ്ടപ്പെട്ടു പോകും. ബാക്കി ചെടി കംപ്ലീറ്റ് നമുക്ക് ലാഭത്തിൽ കിട്ടുന്നതാണ്. പകുതിക്ക് പകുതി ലാഭമാണ്. ഞാനിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങുന്ന ചെടി ഞാൻ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏറെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 or 12 അല്ലെങ്കിൽ 15 രൂപ വരുമായിരിക്കും. ബാക്കിയെല്ലാം ലാഭമാണ്.
1: ഓർക്കിഡ് കൃഷി ഒരു സ്ഥിര വരുമാനമായും മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അധിക വരുമാനമായുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. ഓർക്കിഡ് കൃഷിയുടെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിലെ ശ്രീ ആർ ബാലകൃഷ്ണൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കോൺഗ്രസ് നേതൃത്വത്തിനും

പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. എ കെ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ അദ്ദേഹം സന്ദർശിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ പി ജി, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. കർണാടകയും ആന്ധ്രാപ്രദേശുമടക്കം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഇനി മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ വൈകിട്ട് 3. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് ആദ്യം ശ്രദ്ധിക്കാം. അറിയിപ്പിനെ തുടർന്ന് 6:20 വരെ ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20-നും 6:40-നും സന്ധ്യാഗീതം. 6:30-ന് പ്രാദേശിക വാർത്തകൾ. 6:50-ന് വയലും വീടും. മികച്ച വിളവും വരുമാനവും നേടാൻ ശാസ്ത്രീയ മഞ്ഞൾ കൃഷി. ഡോക്ടർ ദീപായസ് നായരുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20-ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30-ന് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസം. തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണം JR. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. ശബ്ദം നൽകിയവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമ്മൽ, ഇ സജിത, വിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ് എന്നിവർ. 10:30-ന് നിശാ സുരഭി. 11:00-ന് സുഭാഷിതം പുനഃപ്രക്ഷേപണം. പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത്. 11:00 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതീയറിലെ മുംബൈ. നാളെ രാവിലെ 5:55 സുഭാഷിതം. പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകിട്ട് 5:00, 6:00, രാത്രി 8:00 എന്നീ സമയത്ത് FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02-ന് അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരിയാണ്. ഇതിൽ ഉഷമലരി, NV കൃഷ്ണവാര്യർ എഴുതിയ ഭാരതപ്പുഴ എന്ന കവിത. മുഖത്തല്ല തുളസീധരൻ ആലപിച്ചത്. ഉദയഗീതത്തിൽ സീതാലക്ഷ്മി വെങ്കടേശ്വരൻ പാടിയത് കേൾക്കാം. പ്രഭാതഭേരി. 6:45-ന് പ്രാദേശിക വാർത്തകളെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15-ന് ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30-ന് ബാലരാമപുരം സുബയ ജൂലേസ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 18. 8:35-ന് തൃശൂർ ഫാഷൻ ജൂലേസ് സ്മൃതി മധുരം. 8:45-ന് സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. കൂടാതെ ചലച്ചിത്ര ഗാനങ്ങളും നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം. 9:00-ന് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് ആണ്. 9:30-ന് ഗാനോപഹാരം. നാളെ 2001 മുതൽ 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 10:02-ന് സഞ്ചാരിയാണ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുന്ന പരിപാടി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:30-ന് തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ഉച്ചയ്ക്ക് 12:02-ന് നവമാധുരി. ഇതിൽ 2020 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ പുറത്തുവന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 12:40-ന് പ്രകാശധാരയിൽ ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു. 12:50-ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:00-ന് പ്രണയഗീതങ്ങൾ. 2:02-ന് വെള്ളി വെളിച്ചം. 2:30-ന് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45-ന് ലമേ സ്പോൺസേഡ് പരിപാടി. 3:00-ന് ഹലോ സന്ദേശ ഗാനം പുനഃപ്രക്ഷേപണം. 3:45-ന് മറ്റൊരു സ്പോൺസേഡ് പരിപാടിയാണ് റേഡിയോ ഹെൽത്ത്. വൈകുന്നേരം 4:00-ന് മഴവില്ല്, വിവിധ ഭാഷാ ഗാനങ്ങളും ആൽബം ഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. 5:02-ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:40-ന് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 5:45-ന് പണ്ട് കുട്ടികൾക്കുള്ള കഥ. 6:02-ന് അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20-നും 6:40-നും സന്ധ്യാഗീതം കേൾക്കാം. 6:50-ന് വയലും വീടും, തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും, ബിന്ദുവാർ മാത്യൂസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, ഇതിൽ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്നു. രാത്രി 7:20 മുതൽ 9:00 വരെ ചലച്ചിത്ര ഗാനങ്ങളാണ്. 9:00-ന് ഗസലാണ്. 9:30-ന് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം. കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗന സാക്ഷി. രചന സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറയ്ക്കൽ, പ്രജൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം വിനീത സുമം, നിഷ KV, ലേഖ വിമൽ. 10:30-ന് നിശാ സുരഭി. 11:00-ന് സുഭാഷിതം പുനഃപ്രക്ഷേപണം. അവതരിപ്പിച്ചത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ. 11:05 മുതൽ മുംബൈയിൽ നിന്നും വിവിധ ഭാരതി പരിപാടികൾ കേൾക്കാം.
ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥ ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടാലോ. പള്ളിവാതുക്കൽ തൊമ്മിച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി രാജാമണി സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: ശ്രീകുമാരൻ തമ്പി എഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം, ചിത്രം അമ്പലവിളക്ക്.

ജയചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ബിജിപാൽ, ചിത്രം ഐസക് ന്യൂട്ടൺ, സൺ ഓഫ് ഫിലിപ്പോസ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സന്ധ്യാഗീതം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സന്ധ്യാഗീതത്തിലേക്ക് സ്വാഗതം. യേശുദാസ് പാടിയ ആൽബം ഗാനമാണ് ആദ്യം. ഗാനരചനായ രമേശൻ നായർ, സംഗീതം ജയവിജയ.

0: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
1: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
0: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
2: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
3: മറ്റൊരു ആൽബം ഗാനം എം എം ഗഫൂർ പാടിയത്.

0: 6:30 പ്രാദേശിക വാർത്തകൾ കേട്ട ശേഷം നമുക്ക് സന്ധ്യാഗീതത്തിലേക്ക് തിരിച്ചു വരാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി.ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം വി.ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
1: 61-ാം വയസ്സിലാണ് വി.ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
3: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടച്ചേരി ദാമോദര മേനോന്റെയും വി. വിലാസിനി അമ്മയുടെയും മകനായി 1964 May 31 വി.ഡി സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി.ഡി സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയുക്ത മുഖ്യമന്ത്രി വി.ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ.കെ. ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി.ഡി സതീശൻ നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
1: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA മാർക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11-ാം തീയതിയും. തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
1: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 മത്സരം. 3-ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3-ാം ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രാനഗർ ഹവേലി ആന്റ് ഡാമൻ ഡിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399, നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
0: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സന്ധ്യാഗീതം തുടരുകയാണ്. യേശുദാസ് പാടിയ ആൽബം ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സന്ധ്യാഗീതം പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ സന്ധ്യാവേളകൾ ഭക്തിസാന്ദ്രമാക്കാൻ സന്ധ്യാഗീതം വീണ്ടും എത്തും നാളെ സന്ധ്യയ്ക്ക് 6:20. ആകാശവാണി അനന്തപുരി FM 101.9.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. നഷ്ടപ്പെട്ട ധനം നമുക്ക് അധ്വാനത്തിലൂടെ വീണ്ടെടുക്കാം. പക്ഷേ നഷ്ടപ്പെട്ട നിമിഷങ്ങൾ പ്രപഞ്ചത്തിലെ സകല സമ്പത്ത് കൊടുത്താലും തിരികെ ലഭിക്കാറില്ല. സമയം ആരെയും കാത്തിരിക്കാറില്ല. എന്നാൽ സമയത്തെ ബഹുമാനിക്കുന്നവനെ ലോകം കാത്തിരിക്കും. അതിനാൽ നാളെയെ കാത്തുനിൽക്കാതെ ഓരോ നിമിഷവും അർത്ഥവത്തായി ജീവിച്ചു തീർക്കുക. ഓരോ സെക്കൻഡിനും അതിന്റേതായ വിലയുണ്ട്. അത് തിരിച്ചറിയുന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം തുടങ്ങുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മഞ്ഞൾ കൃഷിയെക്കുറിച്ചാണ്. അതിനു മുൻപ് ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ഏത് പ്രായത്തിലുള്ള കോഴികളിലാണ് പ്രധാനമായും വെളുത്ത വയറിളക്കം ഉണ്ടാകുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. മഞ്ഞൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ആഹാരം പാചകം ചെയ്യുമ്പോൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് ആഹാരത്തിലെ വിഷാംശം ഇല്ലാതാക്കുമെന്നാണ് പറയപ്പെടുന്നത്. കരളിന്റെ ആരോഗ്യത്തിന് മഞ്ഞൾ അത്യുത്തമമാണ്. കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മഞ്ഞൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ തേച്ചുള്ള കുളി പ്രധാനമാണ്. അത് ശരീരകാന്തി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെ മഞ്ഞളിന്റെ ഗുണങ്ങൾ നിരവധിയാണ്. എന്തിനാണ് മഞ്ഞളിനെ പറ്റി ഇത്രയധികം പറയുന്നത് എന്നാവും അല്ലേ? ഇന്ന് നമുക്ക് മഞ്ഞളിന്റെ കൃഷിരീതിയെക്കുറിച്ചും എങ്ങനെ അതിലൂടെ കൂടുതൽ വരുമാനമുണ്ടാക്കാമെന്നൊക്കെ നോക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ തോട്ടവിള, സുഗന്ധവിള, ഔഷധ സസ്യ, സുഗന്ധദ്രവ്യവിള വകുപ്പ് പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ ദീപ എസ് നായറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഡോക്ടർ ദീപ എസ് നായറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ദീപ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഡോക്ടർ ദീപ, മഞ്ഞൾ കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ അനുയോജ്യമായ കാലാവസ്ഥയും ക്ലൈമറ്റും ആണല്ലേ?
2: മഞ്ഞൾ കൃഷി നന്നായിട്ട് വളരുന്ന ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഉള്ളത്. സാധാരണഗതിയിൽ ചൂടുള്ളതും അന്തരീക്ഷ ഈർപ്പം കൂടുതലുള്ളതുമായിട്ടുള്ള മഴയും ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. നടുന്ന സമയത്ത് മിതമായും വളരുന്ന സമയത്ത് സമൃദ്ധമായും മഴ ആവശ്യം വരുന്നു. എന്നാൽ വിളവെടുക്കുന്ന സമയത്ത് മഴ ഉണ്ടാവാതിരിക്കുകയും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യുന്ന കാലാവസ്ഥയാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്.
1: അതനുസരിച്ച് നടാനുള്ള സമയം ഇപ്പോഴാണ്.
2: അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണയായി മഞ്ഞൾ കൃഷി ആരംഭിക്കുന്നത്.
1: മഞ്ഞൾ നടാൻ വേണ്ടി നടിൽ വസ്തുവായിട്ട് അതിന്റെ റൈസോംസ് ആണ്.
2: റൈസോം അല്ലെങ്കിൽ പ്രകന്ധങ്ങൾ പറയുന്ന ഭാഗമാണ് നമ്മൾ മഞ്ഞൾ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഇതിന് രണ്ടു തരത്തിലുള്ള പ്രകന്ധങ്ങളാണ് ഉള്ളത്. ഒന്ന് മദർ റൈസോം അല്ലെങ്കിൽ മാതൃകാന്ഡം, പിന്നെ ഫിംഗർ റൈസോം, ലഘു പ്രകന്ധങ്ങൾ എന്നും അതിന് പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള വിത്തുകളും നമുക്ക് നടുവാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
1: അപ്പൊ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടോ ഈ നടീൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ?
2: നമ്മൾ നടീൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ രോഗ കീടബാധയില്ലാത്ത മുഴുപ്പുള്ള പ്രകന്ധങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കുർക്കുമിൻ എന്ന സംയുക്തമാണ് മഞ്ഞളിനെ ഏറ്റവും ഉപയോഗപ്രദമാക്കുന്നത്. അതിന്റെ ഔഷധ മൂല്യവും കറികൾക്ക് നൽകുന്ന നിറവും രുചിയും മണവും എല്ലാം ഈ കുർക്കുമിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ള ഇനങ്ങളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഉത്തമം.
1: അപ്പൊ ഈ ഇനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഈ കാര്യം ചോദിക്കാൻ പോകുവാണ്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
2: നാടൻ ഇനങ്ങളായ തെക്കൂർപേട്ട, സുഗന്ധം, ഈറോഡ് ലോക്കൽ, മൂവാറ്റുപുഴ കർഷകർ സാധാരണയായി നടാറുണ്ട്.

0: കടിൽ വസ്തു വേണമെങ്കിൽ അതിന്റെ സംഭരണം നല്ലതാവണമല്ലോ. നമ്മൾ സംഭരിച്ച് വെക്കുന്ന മഞ്ഞളല്ലേ അടുത്ത വർഷം നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: മഞ്ഞളിന് നല്ല ബീജ അങ്കുരണ ശേഷി ഉറപ്പുവരുത്തുന്നതിന് തണലുള്ള സ്ഥലത്ത് കുഴിയെടുത്ത് സംഭരിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല മുഴുത്തതും രോഗബാധ ഇല്ലാത്തതുമായ വിത്ത് വേണം സംഭരിക്കാനായി തിരഞ്ഞെടുക്കാൻ. 20 ഗ്രാം സീഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലായനി തയ്യാറാക്കി അതിൽ 30 മിനിറ്റ് വിത്ത് മുക്കി വെച്ച ശേഷം തണലത്ത് ഉണക്കിയെടുത്താണ് നമ്മൾ സംഭരിക്കേണ്ടത്. ഇതിനായി തണലുള്ള സ്ഥലങ്ങളിൽ കുഴികൾ എടുത്ത് നമുക്ക് വിത്ത് സംഭരിക്കാവുന്നതാണ്. കുഴിയുടെ അടിഭാഗത്ത് ചാണകവും ചെളിയും കൊണ്ട് മെഴുകി അതിന്റെ മുകളിൽ 5 സെന്റിമീറ്റർ ഖനത്തിൽ മണലോ അല്ലെങ്കിൽ അറക്കപ്പൊടിയോ ഇട്ട് അതിനുശേഷം അതിന്റെ മുകളിൽ പ്രകന്ധങ്ങൾ അടുക്കി വെച്ച് നമുക്ക് ഇത് സംഭരിക്കാവുന്നതാണ്. ഇത് സംഭരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുഴികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കുഴി മുഴുവൻ നടക്കാതെ കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടതിനു ശേഷം വേണം നമ്മളിത് തെങ്ങോല കൊണ്ടോ അതല്ലെങ്കിൽ ചെറിയ പലകൾ കൊണ്ടോ മൂടി വെക്കാം. ഇതൊന്നും ഇല്ലാതെ നമുക്ക് സംഭരിക്കാനായി തണലുള്ള സ്ഥലങ്ങളിൽ നിരപ്പായ സ്ഥലങ്ങളിൽ മൂടിയിട്ട് വേണമെങ്കിലും സംഭരിക്കാവുന്നതാണ്. കുറച്ച് മാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ സംഭരിക്കാവുന്നതാണ്.
0: സംഭരിച്ച മഞ്ഞൾ നടുന്നതിന്റെ മുന്നേ നമ്മൾ അതിനെ പരിചരണം വല്ലതും ചെയ്യണോ? ട്രീറ്റ്മെന്റ് വല്ലതും
1: നടുന്നതിന് മുന്നേയും സീഡോമോണാസ് ലായനിയിൽ 20 ഗ്രാം ഒലിറ്റർ എന്ന തോതിൽ ഉണ്ടാക്കിയെടുത്ത സീഡോമോണാസ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് ഉത്തമം.
0: ഇതിന്റെ സ്പേസിംഗ് ഒക്കെ എങ്ങനെയാണ്?
1: ഇത് നടുന്നത് സാധാരണ നമ്മൾ കുറച്ച് ഉയരത്തിലാണ് ഇതിന്റെ തടം എടുക്കേണ്ടത്. സാധാരണഗതിയിൽ വെള്ളം ഒരു രീതിയിലും കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ തടം 30 സെന്റിമീറ്റർ ഉയരത്തിലാണ് സാധാരണ എടുക്കുന്നത്. 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള തടങ്ങളാണ് സാധാരണഗതിയായി മഞ്ഞൾ കൃഷിക്ക് നമ്മൾ എടുക്കേണ്ടത്. അതിൽ 25 സെന്റിമീറ്റർ ചെടികൾ തമ്മിലും വരികൾ തമ്മിലും വരുന്ന രീതിയിൽ ചെറു കുഴികൾ എടുത്ത് അതിനകത്ത് വളക്കൂട്ട് ഇട്ടതിനു ശേഷം പ്രകന്ധങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത്. 20 മുതൽ 25 ഗ്രാം ഉള്ള പ്രകന്ധങ്ങളാണ് സാധാരണയായി നമ്മൾ നടവാൻ ഉപയോഗിക്കുന്നത്. ഇതിനായി 1 സെന്റിന് 80 കിലോ ചാണകം, 15 കിലോ പണിര കമ്പോസ്റ്റ്, 8 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 4 കിലോഗ്രാം ചാരം, 500 ഗ്രാം രാജ്ഫോസ്, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർത്ത് വളക്കൂട്ട് തയ്യാറാക്കാം. 20 മുതൽ 25 ഗ്രാം വീതമുള്ള പ്രകന്ധങ്ങൾ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞു. അത് മുളകൾ മുകളിലേക്ക് വരത്തക്ക വണ്ണം വേണം ഈ കുഴികളിൽ വെക്കുവാനുള്ളത്. എന്നിട്ട് അതിനെ മണ്ണിട്ട് മൂടണം. അതിനുശേഷം പച്ചിലകൾ കൊണ്ട് പുതയിടണം. ഈ തടങ്ങളിൽ 2 മാസം കഴിഞ്ഞ് കള നീക്കി 1 സെന്റിന് 260 ഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം ചേർത്ത് മണ്ണ് കയറ്റി വീണ്ടും പച്ചിലയിട്ട് പുതയിട്ട് കൊടുക്കണം. കളയുടെ തോതനുസരിച്ച് 4ാം മാസത്തിലും 5ാം മാസത്തിലും കള നീക്കം ചെയ്യേണ്ടതാണ്.
0: രോഗങ്ങളും കീടങ്ങളും ഒക്കെ മഞ്ഞളിനെ അധികമായിട്ട് ബാധിക്കാറുണ്ട്?
1: സാധാരണ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വളരെ കുറവായിട്ടുള്ളൊരു വിളയാണ് മഞ്ഞൾ. കാര്യമായ രോഗങ്ങളോ കീടങ്ങളോ ഇതിനെ ബാധിക്കാറില്ല. പക്ഷേ ചില സമയത്ത് തണ്ടുതുരപ്പൻ പുഴുക്കളിൽ കാണാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ജൈവികമായി അതിനെ നിയന്ത്രിക്കണമെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൃത്യമായി പരിപാലിച്ചുകൊണ്ടിരുന്നാൽ വരാതെ നമുക്ക് സൂക്ഷിക്കാം. 15 ദിവസത്തിലൊരിക്കൽ 0.5% വീര്യമുള്ള വേപ്പെണ്ണ മിശ്രിതം കൊടുത്തുകൊണ്ടിരുന്നാൽ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അത് വന്ന് പോയി കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് കെമിക്കൽ കൺട്രോളിൽ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അതിനായി ക്ലോറാൻട്രിനിപ്പോൾ എന്ന് പറഞ്ഞ കീടനാശിനി 2 ml 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 0.2 ml 1 ലിറ്റർ വെള്ളത്തിൽ
0: കീടനാശിനികളാണ്
1: അത്. ഇതിന്റെ കടയ്ക്കലാണ് സാധാരണ ഇതിന്റെ ഇത് വരുന്നത്. ആ സ്ഥലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും.
0: ഈ മഞ്ഞളില് ഇടവേളയായിട്ടും ചെയ്യാറുണ്ടല്ലോ കർഷകരല്ലേ? അങ്ങനെ ചെയ്താലും വിള നല്ലപോലെ
1: തന്നെ കിട്ടും. പലമുറയിൽ നിന്നും വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇതിന് കൊടുക്കേണ്ട പോഷകങ്ങൾ അതുപോലെ കൊടുക്കണമെന്ന് മാത്രം.
0: പിന്നെ പറഞ്ഞ മാതിരി നമ്മൾ ആദ്യം തന്നെ നല്ല പ്രകന്ധങ്ങൾ നോക്കിയെടുത്ത് നട്ടാൽ നമുക്ക് നല്ല വിള കിട്ടും.
1: പിന്നെ ഇതിനകത്ത് സാധാരണ രീതിയിൽ നടുന്നത് നേരിട്ട് നമ്മൾ നിലത്തിലോട്ട് നടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനവും നടീൽ വസ്തുവും ഒരേ സാധനം തന്നെ ആയതുകൊണ്ട് നടീൽ വസ്തുവിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുവാനായി നമ്മൾ ഏക മുകള പ്രജനന രീതി അവലംബിക്കാറുണ്ട്. അതിനായി നമ്മൾ പോട്രേകളിൽ മീഡിയം നിറച്ച് അതിൽ 1 മുകള ഉള്ള 5 to 8 grams ഉള്ള കഷ്ണങ്ങൾ അതിൽ നട്ടതിന് ശേഷം രണ്ടില പരമ വരുന്ന സമയം 30 to 45

0: ഡേയ്സ് ആവുമ്പോൾ അതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ തഴവെടുത്ത് അതിലോട്ട് പറിച്ച് നടാവുന്നതാണ്.
1: നേരിട്ട് നടുമ്പോൾ നമുക്കൊരു 25 ഗ്രാം വരെയുള്ള,
0: അതാണ് നമ്മൾ ഇതിപ്പം 5 ഗ്രാം മതി. ഏകദേശം 1/5 ആയിട്ട് തന്നെ ഇത് കുറഞ്ഞു വരും. അത്രമാത്രം നമ്മുടെ സീഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ
1: ലാഭിക്കാൻ
0: സാധിക്കും.
1: അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്റെ വിളവിന് വല്ലതും വ്യത്യാസം വരും?
0: ഇല്ല, മറ്റേത് പോലെ തന്നെ വിളവ് ലഭിക്കുമെന്നതാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്.
1: കർഷകർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ?
0: കർഷകർ ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഗ്രോ ബാഗിലും ഇപ്പം കൃഷി ചെയ്യാവുന്നതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ പ്രകന്ധങ്ങൾ ഉപയോഗിച്ചും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. അതുപോലെ ഈ തൈ ഉണ്ടാക്കിയും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. ഇപ്പം പല വീടുകളിലും ആ രീതിയിൽ കൃഷി ചെയ്യുന്നു.
1: ഇപ്പം മേഡം നമ്മുടെ അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ ഇനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഒരു ചെടിയിൽ നിന്ന് ശരാശരി എത്ര മഞ്ഞളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ചെയ്താൽ?
0: 500 to 1 kg കിട്ടും.
1: പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്താലും ഇതൊരു ലാഭകരമായി ചെയ്യാൻ
0: പറ്റുന്ന കൃഷി ഒരുപാട് പേരിപ്പോ അതിലോട്ട് ഇറങ്ങുന്നുണ്ട്. അതിന്റെ പ്രോസസ്സിംഗ് ആണ് ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇപ്പം പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് തൊട്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ ഇനിയിപ്പോ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇടമനുസരിച്ച് വിളവെടുപ്പ് കാലത്തിന് വ്യത്യാസം വരും. ചിലത് 7 മുതൽ 8 മാസം, ചില 8 to 9 മാസം, അങ്ങനെ ഓരോ ഇനമനുസരിച്ച് അതിന്റെ ഡ്യൂറേഷന് വ്യത്യാസം വരും. ഇതിന്റെ ഇലയും തണ്ടും ഒക്കെ ഉണങ്ങി തുടങ്ങുമ്പോഴാണ് ഇത് വിളവെടുക്കാൻ പാകമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോ ആദ്യമായി മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അതിനെ കഴുകി മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി, വേരുകൾ ഉണ്ടെങ്കിൽ ആ വേരുകൾ മുറിച്ചു മാറ്റി അതിനെ വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ വേവിക്കുകയാണ്. അപ്പൊ വേവിക്കാതെ തന്നെയും അത് ഉണക്കിയെടുക്കാറുണ്ട് പല വീടുകളിലും. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ കാലം സൂക്ഷിക്കാനും സാധിക്കും. അതിന്റെ നിറം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരും. അതിന്റെ രുചിയിലും വ്യത്യാസം വരും. നമ്മൾ വേവിക്കാതെ ഉപയോഗിക്കുന്ന നല്ല ചെറിയ കുത്ത് കാണുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പൊ വേവിച്ചെടുക്കുന്ന മഞ്ഞളില് കുറച്ചുകൂടി ഷെൽഫ് ലൈഫ് കൂടുതൽ കാലം സൂക്ഷിക്കാനും അതിന്റെ കളർ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഉണങ്ങാനും ഉള്ള സമയവും കുറവാണ് മറ്റേതിനേക്കാൾ.
1: ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പൊടിച്ചെടുക്കാം.
0: ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പോളിഷിംഗ് ചെയ്യാറുണ്ട്. വീട്ടിലുപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യാതെ ചെയ്യുന്ന രീതിയുണ്ട്. അതല്ലെങ്കിൽ അതിനെ അതിന്റെ തൊലി കളയുന്നൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. കൂടുതൽ മഞ്ഞളുള്ള സ്ഥലങ്ങളിൽ മെഷീനിലാണ് ഈ പോളിഷിംഗ് ചെയ്യുന്നത്.
1: പോളിഷിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ തൊലി മാറ്റും.
0: തൊലി മാറ്റുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം കഴുകുന്നു, പിന്നെ വേവിക്കുന്നു, ഉണക്കുന്നു. ഉണക്കിയതിന് ശേഷമാണ്
1: പോളിഷിംഗ്
0: ചെയ്യുന്നത്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ പൊടിക്കുന്നു.
0: അതിനുശേഷം
1: നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ആൾക്കാർ കുർക്കുമിനൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ ആ സംരംഭത്തിലോട്ട് പോയിട്ടുണ്ടോ?
0: ചില പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട് കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഞാൻ എക്സ്ട്രാക്ഷൻ അത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സ്കോപ്പുള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും ഒരു എക്സ്ട്രാക്ഷൻ ലെവലില് വളരെ കുറവാണ് കേരളത്തിൽ നടക്കുന്നത്.
1: പക്ഷെ അത് മാഡം സൂചിപ്പിച്ച മാതിരി അതിന്റെ സാധ്യതകളുണ്ട്.
0: സാധ്യതകളുണ്ട്.
1: നമ്മൾ കേരളത്തിൽ മഞ്ഞൾ കൃഷി നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: മഞ്ഞളിന്റെ കൃഷി രീതിയെയും എങ്ങനെ അതിലൂടെ മികച്ച ആദായം ഉണ്ടാക്കാമെന്നും ഒക്കെ മനസ്സിലായില്ലേ? മഞ്ഞള് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അതുകൊണ്ട് വീട്ടിലെങ്കിലും കുറച്ച് മഞ്ഞൾ കൃഷി തുടങ്ങാം. മഞ്ഞളിന്റെ കൃഷി രീതിയെക്കുറിച്ചൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ തോട്ടവിള, സുഗന്ധവിള, ഔഷധ സസ്യ, സുഗന്ധദ്രവ്യ വിള വകുപ്പ് പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ ദീപ എസ് നായറാണ്. ഡോക്ടർ ദീപ എസ് നായറുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ദീപ എസ് നായരുടെ ഫോൺ നമ്പർ 9400443180. ഇനി ഒരു ഗാനം കേട്ടാലോ?

0: ഗാനം കേട്ടല്ലോ.
1: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
2: കണ്ണുദോഷം മാറാൻ പാണൽ എന്ന ചെടി ശരീരത്തിലൊഴിഞ്ഞ് അടുപ്പിലിടുന്നത് പലരും ഇതിനകം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പാണലിന് സൂക്ഷ്മ കീടാണുക്കളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടുതന്നെ ഇപ്രകാരം ചെയ്യുന്നത് ദോഷകരമായ സൂക്ഷ്മജീവികളെ തുരത്താൻ സഹായിക്കുന്നു. കുളി കഴിഞ്ഞാൽ ആദ്യം പുറം തോർത്തുക എന്ന് പ്രായമായവർ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണിത്. കുളി കഴിഞ്ഞ് ആദ്യം മുഖം തോർത്തിയാൽ മൂദേവി കുടിയേറും. എന്നാൽ ഇതിന് ശാസ്ത്രീയത ഉണ്ടെന്ന് പറയുന്നു. ശരീരത്തിൽ തണുപ്പ് സഹിക്കാൻ ശക്തി കുറഞ്ഞ ഭാഗമാണ് നട്ടെല്ല്. ഒരുപാട് തണുപ്പ് സഹിക്കുന്നത് നട്ടെല്ല് സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകും എന്നതിനാലാണ് കുളി കഴിഞ്ഞാലുടൻ പുറം തോർത്തണം എന്ന് പറയുന്നത്. ആലിനു ചുറ്റും ഏഴുവലം. ആൽമരം ധാരാളം ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരു സസ്യമാണ്. കൂടാതെ ഇതിന്റെ ഇലകൾ കാറ്റിൽ ഇളകിയാടുമ്പോൾ വായുവിൽ ധാരാളം സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കപ്പെടുമെന്നും പറയുന്നു. ഓരോ പ്രദക്ഷിണവും ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ മരത്തിന് ചില അവസ്ഥകളിൽ ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം എന്ന ഒരു പ്രത്യേകതരം പ്രകാശ സംശ്ലേഷണം രാത്രികാലം നടത്താൻ കഴിയുമെന്നും ശാസ്ത്രലോകം പറയുന്നു.
3: നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22 വൈകുന്നേരം 5 വരെയാണ്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
5: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
0: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 ഗ്രാം അതായത് 4 എണ്ണം വെച്ച് മണൽകൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. കുരുമുളകിന്റെ താങ്ങുമരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധമാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നുകിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പുനാട്ടി കെട്ടിവയ്ക്കണം. ദ്രുതവാട്ടം വന്ന ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ചയിടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താനായി വെള്ളം തളിക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്തുകൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. ഇതുകൂടാതെ 1 കിലോ സ്യൂഡോമോണാസ് 20 കിലോ ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും.
6: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, ഏത് പ്രായത്തിലുള്ള കോഴികളിലാണ് പ്രധാനമായും വെളുത്ത വയറിളക്കം ഉണ്ടാകുന്നത്? ഉത്തരം, 3 ആഴ്ച വരെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് വെളുത്ത വയറിളക്കമെന്ന ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത്.
7: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

സമയം ഇപ്പോൾ 7:20. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 9:30 വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. രണ്ടായിരത്തി 2013 പ്രിയദർശന്റെ സംവിധാനത്തിൽ വന്ന ഗീതാഞ്ജലി എന്ന ചിത്രത്തിനുവേണ്ടി അജ്മൽ, ശ്രീവർദ്ധിനി, അഭിരാമി അജയ് എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. ONV കുറുപ്പിന്റെ ഗാനവരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

മനു മഞ്ജിത്തിന്റെ ഗാനവരികൾ, അങ്കിത് മേനോന്റെ സംഗീത സംവിധാനം, മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. 2025 എസ് വിപിൻ സംവിധാനം ചെയ്ത വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന ചിത്രത്തിലെ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 9:30 വരെ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9 സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 30 മിനിറ്റും 28 സെക്കൻഡും.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. 2025 ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്ത സാഹസം എന്ന ചിത്രത്തിലെ ഗാനം. വിനായക് ശശികുമാറാണ് ഗാനം എഴുതിയത്. ബിപിൻ അശോകിന്റെ സംഗീതം. ഫെജോ, ഹിംന ഹിലരി, ഹിനിത ഹിലരി, ലാൽകൃഷ്ണ, ഭരത്, അമൽസി അജിത്ത്, സൂര്യ, ശ്യാം ഗോപാൽ, മിലൻ ജോയ് എന്നിവർ പാടിയ

പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ സ്വന്തം ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരും 9:30 വരെ. ഇനി കലാഭവൻ മണി പാടിയ ഒരു ഗാനമാണ്. ബി കെ ഹരിനാരായണനാണ് ഗാനമെഴുതിയത്. 2012 ശ്രീജിത്ത് പലേരിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന MLA മണി 10ാം ക്ലാസും ഗുസ്തിയും എന്ന ചിത്രത്തിലെ ഈ ഗാനം ചിട്ടപ്പെടുത്തിയതും കലാഭവൻ മണി തന്നെയാണ്. കേൾക്കാം നമുക്ക് ആ ഗാനം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: 2015 സച്ചിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന അനാർക്കലിയിലെ ഗാനമാണ് ഇനി. വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഈ ഗാനം പാടിയത് വിനീത് ശ്രീനിവാസനും മഞ്ചരിയും. ഗാനം എഴുതിയത് രാജീവ് നായർ.

ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനമാണ് അടുത്തത്. വിനീത് ശ്രീനിവാസൻ എഴുതിയ ഈ ഗാനം 2015 ജി പ്രജിത്ത് സംവിധാനം ചെയ്ത ഒരു വടക്കൻ സെൽഫിയിലെ ഗാനമാണ്.

പ്രിയ ശ്രോതാക്കളെ, അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസമായ ഇന്ന് തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമ്മൽ, ഇ.എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മൾ, അജിഷ ഹരിദാസ്. നിർവഹണം ജയ CR. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിവസമായ ഇന്ന് തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. കേൾക്കാൻ മറക്കരുത്. ഇന്ന് രാത്രി 9:30. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഗാനരചന VR സന്തോഷ്, സംഗീതം ഷഹബാസ് അമൻ, ഗായകർ MG ശ്രീകുമാർ, സുജാത. 2011 രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഇന്ത്യൻ റുപ്പിയിലെ ഗാനം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ 2010 പുറത്തുവന്ന ഒരു നാൾ വരും എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജി ശ്രീകുമാർ, ഗായകർ മോഹൻലാൽ, റിമി ടോമി.
6: ഹലോ നാത്തൂനെ,
7: എന്തോ

0: സമയമിപ്പോൾ 8 മണി. പ്രധാന വാർത്തകൾ കേട്ട ശേഷം നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ തുടരാം.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്ത് സിപിഐഎം സംസ്ഥാന സമിതി യോഗം. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഇനി മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം നാളെ വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED. പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

ഇനി നമുക്കൊരു നാടൻ പാട്ട് കേൾക്കാം. 2018 എം പത്മകുമാർ സംവിധാനം ചെയ്ത ജോസഫ് എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് ഭാഗ്യരാജാണ്. ഭാഗ്യരാജിൻ്റെ തന്നെ സംഗീതം ചലച്ചിത്ര ഗാനമായി ചിട്ടപ്പെടുത്തിയത് രഞ്ജിൻ രാജാണ്.

ജോസഫ് എന്ന ചിത്രത്തിന് വേണ്ടി ജോജു ജോർജും ബെനഡിക്ട് ഷൈനും പാടിയ ഗാനമാണ് കേട്ടത്. കുറിഞ്ഞിപ്പോക്കുന്ന നേരത്ത് എന്ന പേരിൽ വിളംബരം ചെയ്യപ്പെട്ടെങ്കിലും 1992 എ എൻ തമ്പിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ചിത്രമാണ് കിങ്ങിണി. കിങ്ങിണിയിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇനി. ഗാനരചന തങ്കപ്പൻ നായർ, സംഗീതം കണ്ണൂർ രാജൻ. മധ്യമാവധി രാഗത്തിന്റെ സൗന്ദര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഗാനം.

നമ്മുടെ മലയാള ചലച്ചിത്രങ്ങളിൽ ഇടയ്ക്കെങ്കിലും ചില ഹിന്ദി ഭാഷാ ഗാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിലേറ്റവും ശ്രദ്ധേയമാണ് 1990 സിബി മലയിൽ സംവിധാനം ചെയ്ത ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും കൂട്ടരും പാടിയ തൂബടി മാഷ അള്ള കഹേ അബ്ദുള്ള എന്ന ഗാനം. ഗൗരി മനോഹരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം എഴുതിയത് മധു.

പ്രിയ ശ്രോതാക്കളെ, ഈ ചലച്ചിത്രഗാന പരിപാടിയിൽ ഇതുവരെ നമ്മൾ 11 പാട്ടുകൾ കേട്ട് കഴിഞ്ഞു. 9:30 വരെ ചലച്ചിത്രഗാനങ്ങൾ തുടരും. ഇനി നമുക്ക് 1950കളിലേക്കൊന്ന് മടങ്ങിപ്പോയാലോ. മലയാളത്തിലെ 12-ാമത്തെ ചിത്രമായ ജീവിത നൗകയിലെ ഒരു ഗാനമാണ് ഇനി. 1951 കെ വെമ്പു സംവിധാനം ചെയ്ത ചിത്രം. അഭയദേവിന്റെ ഗാനവരികൾ, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം, ഗായകർ മെഹബൂബും പി ലീലയും.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: സ്വന്തം വീടിനെക്കുറിച്ചും നാടിനെക്കുറിച്ചും പറയുമ്പോൾ എന്നും 100 നാവാണ് നമുക്ക്. അത്തരം സൗന്ദര്യ വർണ്ണനകൾ നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾക്കിടയിലും കണ്ടെത്താൻ കഴിയും. ഇവിടെ ഇതാ നടി ഷീല ഓമന എന്ന കഥാപാത്രമായി വേഷമിട്ട് 1972 JD തോട്ടാന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ഓമന എന്ന ചിത്രത്തിൽ തന്റെ നാടിനെയും വീടിനെയും കുറിച്ച് പറയുന്നത് കേൾക്കൂ. വയലാറിന്റെ സാഹിത്യം, ജി ദേവരാജന്റെ സംഗീതം, പി മാധുരിയുടെ ആലാപനം.

ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആ ചിത്രത്തിന്റെ ഏകദേശ കഥാതന്തു നമുക്ക് ബോധ്യമാകും. അങ്ങനെ നാടകീയ മുഹൂർത്തങ്ങളുടെയും സംഭാഷണങ്ങളുടെയും അകമ്പടിയോടെ വരുന്ന നിരവധി ഗാനങ്ങൾ നമുക്കുണ്ട്. അതിലൊരെണ്ണമാണ് ഇനി. 2021 സൂരജ് ടോം സംവിധാനം ചെയ്ത കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും സിത്താര കൃഷ്ണകുമാറും പാടിയ ഗാനം. ബി കെ ഹരിനാരായണന്റെ ഗാനവരികൾ, ആനന്ദ് മധുസൂദനന്റെ സംഗീതം.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 17 സെക്കൻഡും. നാവിൽ കൊതി പടർത്തുന്ന ഗാനങ്ങൾ ഇടയ്ക്കൊക്കെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. 2011 ആഷിഖ് അബു സംവിധാനം ചെയ്ത സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലും സ്വാദിഷ്ടമായ ഒരു ഗാനമുണ്ട്. റഫീഖ് അഹമ്മദ് എഴുതി, ബിജിപാൽ സംഗീതം നൽകി, പുഷ്പവതി പാടിയ പാട്ട്.

ഇണമലർ കുരുവികളെ, നിങ്ങൾ രണ്ടല്ലൊരു ദേഹവും ഒരാത്മാവുമാണല്ലോ. മലയാളത്തിലെ ഏറ്റവും മികച്ച വിവാഹ മംഗളാശംസ ഗാനങ്ങളിൽ ഒന്ന്. അറിഞ്ഞോ അറിയാതെയോ എന്ന പേരിൽ വിളംബരം ചെയ്യപ്പെട്ടെങ്കിലും 1987 സന്ധ്യാമോഹന്റെ സംവിധാനത്തിൽ 1-ാം മാനം പൂമാനം എന്ന പേരിൽ പുറത്തുവന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന മധു ആലപ്പുഴ, സംഗീതം ജോൺസൺ, ഗായകൻ യേശുദാസ്, വേണുനാഗവള്ളിയും മേനകയും രംഗത്തുവരുന്ന ഗാനം.

ഹാസ്യഗാനങ്ങൾ എല്ലാ കാലത്തും മലയാള ചലച്ചിത്രങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവയൊക്കെ ഗാനാസ്വാദകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. ഇനി നമുക്കൊരു ഹാസ്യഗാനം കേൾക്കാം. പി ജയചന്ദ്രൻ, വാണി ജയറാം, അമ്പിളി എന്നിവർ പാടിയത്. ബിച്ചു തിരുമലയുടെ ഗാനവരികൾ, ശ്യാമിൻ്റെ സംഗീതം. 1978 ജോഷി സംവിധാനം ചെയ്ത ടൈഗർ സലീമിലെ ഗാനം.

ശോകഗാനങ്ങൾക്ക് എന്നും ഇഷ്ടക്കാർ ഏറെയാണ്. അത് പാടിയതൊരു ചലച്ചിത്ര നടൻ കൂടിയാണെങ്കിൽ കേട്ടിരിക്കാൻ ഒരു പ്രത്യേക കൗതുകമാണ് അല്ലേ? എ ടി ഉമറിൻ്റെ സംഗീതം. വേണുനാഗപ്പള്ളി പാടിയ ശോകാർദ്രമായ ഒരു ഗാനമാണ് ഇനി. ഒപ്പം ബാലചന്ദ്രമേനോനും ശ്രീവിദ്യയും. 1984 ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഒരു പൈങ്കിളി കഥയിലെ ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമലയാണ്.

ഒരു പൈങ്കിളി കഥ എന്ന ചിത്രത്തിനു വേണ്ടി വേണുനാഗവള്ളി, ബാലചന്ദ്ര മേനോൻ, ശ്രീവിദ്യ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഈ പരിപാടി തുടരും 9:30 വരെ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റും 48 സെക്കൻഡും. മനസ്സ്

എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അറയിൽ ഒരു ബാല്യകാലം ഒളിപ്പിച്ചു വെച്ചിട്ടില്ലാത്ത ആരാണുള്ളത്? ബാല്യകാല സ്മരണകൾ ഉണർത്തുന്ന നിരവധി ഗാനങ്ങൾ നമുക്കുണ്ട്. അതിലൊരെണ്ണം ഇപ്പോൾ കേൾക്കാം. 2000 KB മധു സംവിധാനം ചെയ്ത വിനയപൂർവം വിദ്യാധരൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സ്വർണലതയും പാടിയ ഗാനമാണിത്. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത് കൈതപ്രമാണ്.

തമിഴ് ഭാഷയിൽ രചിക്കപ്പെട്ട ഗാനങ്ങൾ നമ്മുടെ മലയാള സിനിമകളിലും കടന്നു വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു ഗാനമാണ് ഒരു സനം ഓടി വന്ന് സേര് നമ്മ കൗണ്ടർക്ക് പുറന്ത നാള് പാറ്. 1993 രാജസേനൻ സംവിധാനം ചെയ്ത മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മിൻമിനിയും പാടിയ ഗാനം. സംഗീതം ജോൺസൺ. ഈ ഗാനത്തിലെ തമിഴ് വരികൾ എഴുതിയത് കവിഞ്ചർ കാളിദാസനാണ്. മലയാളം വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയും.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഇതുവരെ 20 ഗാനങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. അടുത്ത ഗാനത്തിന് മുൻപ് ചെറിയൊരു ഇടവേള.

0: സമയം 9 മണി. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനിയൊരു കവിതാ ഗാനമാണ്. 1993 ഭരതൻ സംവിധാനം ചെയ്ത പാഥേയത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം രവി ബോംബെ.
1: പ്രപഞ്ചം സാക്ഷി, സൂര്യചന്ദ്രന്മാർ സാക്ഷി,

0: അച്ഛനും അമ്മയും മക്കളും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമായ കൂട്ടായ്മയാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ള ആ കുടുംബ സംഗമത്തിൽ നിന്നൊരു ഗാനം. 1976 പി എൻ സുന്ദരം സംവിധാനം ചെയ്ത 1000 ജന്മങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ്, പി സുശീല, അമ്പിളി, സെൽമ ജോർജ് എന്നിവർ പാടിയ ഗാനം. പി ഭാസ്കരന്റെ ഗാനവരികൾ, സംഗീതം എം എസ് വിശ്വനാഥൻ.
1: അച്ഛൻ നാളെയോരപ്പൂപ്പൻ, അമ്മ നാളെയോരമ്മ.

കാവ്യബിംബങ്ങളുടെ പിൻബലമില്ലാതെ സംസാര ഭാഷയിൽ തന്നെ രചിക്കപ്പെട്ട നിരവധി പ്രണയഗാനങ്ങൾ നമുക്കുണ്ട്. അത്തരത്തിലൊരു ഗാനം 2025 ഉത്സവ് രാജീവും ഭഗത് നന്ദുവും ചേർന്ന് സംവിധാനം ചെയ്ത പരിവാർ എന്ന ചിത്രത്തിലുമുണ്ട്. സന്തോഷ് വർമ്മ എഴുതി, ബിജിപാൽ ഈണം പകർന്ന് സംഗീത ശ്രീകാന്തും ബിജിപാലും പാടിയ ഗാനം.

0: ഇനി നമുക്കൊരു കഥാഗാനം കേൾക്കാം. കുഞ്ഞുണ്ണിമാഷ് എഴുതിയ വരികളാണ് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്നത്. പാടിയത് നെടുമുടി വേണുവും കുട്ടികളുടെ ഗായക സംഘവും. 1982 ഹരികുമാർ സംവിധാനം ചെയ്ത സ്നേഹപൂർവം മീരയിലെ ഗാനം.
1: കണ്ണ് കാണുന്നവർ നാലു പേരൊന്നിച്ചൊരാനയെ കാണാൻ പോയി.
2: കണ്ണ്
1: കാണാത്തവരല്ല, കണ്ണ് കാണുന്നവർ. ആ

0: മാനതൻ കാതുകണ്ട
1: അയ്യയ്യാനതൻ
0: കാലുകൊണ്ട് അയ്യയ്യോ
1: മാനതൻ
0: വാലുകണ്ട അയ്യയ്യേ. എല്ലാരും അങ്ങോട്ട് നോക്ക്, അതാരാ വരുന്നത്? അയ്യോ, ആ വരുന്ന തൊരാന. ഈ വരുന്നതോ രീച്ച. ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്തു വരുന്നു. ആനയ്ക്കുണ്ടോ പേടി? ഈച്ചയ്ക്കുണ്ടോ പേടി? രണ്ടിനുമില്ലൊരു പേടി. ആന താഴെ പോയി, ഈച്ച മേലെ പോയി. ശരി, കുരങ്ങച്ചന്റെ പാട്ട്. പണ്ടൊരു കുരങ്ങച്ചൻ മുരിങ്ങമ്മെ കേറി.
1: എന്നിട്ട്
0: മുരിങ്ങമ്മ കേറിട്ട് തിരിഞ്ഞൊന്നു കളിച്ചു, തിരിഞ്ഞൊന്നു കളിച്ചിട്ട് മറിഞ്ഞൊന്നു കളിച്ചു, മറിഞ്ഞൊന്നു കളിച്ചപ്പോ മറിഞ്ഞൊന്നു വീണു.

0: തിരിഞ്ഞൊന്ന് വീണപ്പോ മറിഞ്ഞൊന്ന് എണീറ്റിട്ട് വലമ്പൊക്കി വടക്കോടുമ്പോ തിരിഞ്ഞൊന്ന് നോക്കി ഇട്ടിളിച്ചൊന്ന് കാട്ടി.
1: നിങ്ങള് അണ്ണാറ കണ്ണനെ
2: കണ്ടിട്ടുണ്ടോ?
1: ആ അണ്ണാറക്കണ്ണന്റെ പുറത്ത് മൂന്ന് വര കണ്ടിട്ടുണ്ടോ? ശരി, ഇത് ആര് വരച്ചതാണെന്നറിയാമോ?
2: എനിക്കറിയാം.
1: ആ പറയൂ കേട്ടെ.
2: ശ്രീരാമൻ.
1: എന്നാലല്ല, കേട്ടുള്ളൂ, അണ്ണാറക്കണ്ണൻ തൊണ്ണൂറുവാലൻ കണ്ണൂര് പോയിട്ട് ഒരു 800 രൂപയ്ക്കു വെണ്ണീർ വാങ്ങിട്ടു കണ്ണൂ മടക്കിട്ട് വണ്ണൻ വരക്കുറി മൂന്നെണ്ണമിട്ടതു നെറ്റിമേലല്ല നടുപ്പുറത്തല്ലോ.
3: ഇനി നമുക്കൊരു യാത്രാഗാനം കേട്ടാലോ. 1978 ഐ വി ശശി സംവിധാനം ചെയ്ത അനുമോദനം എന്ന ചിത്രത്തിലെ സംഘഗാനമാണിത്. പി ജയചന്ദ്രൻ, ബി വസന്ത, അമ്പിളി, ബ്രഹ്മാനന്ദൻ എന്നിവർ പാടിയത്. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം എ ടി ഉമ്മർ.

മഴയും പ്രണയവും ഇടകലർന്ന നിരവധി ഗാനങ്ങൾ നമുക്കുണ്ട്. അതിലൊരു ഗാനം ഇനി കേൾക്കാം. 1977 പി ഗോവിന്ദൻ സംവിധാനം ചെയ്ത സരിത എന്ന ചിത്രത്തിനു വേണ്ടി സത്യനന്ദിക്കാട് എഴുതി, ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

ഈ ചലച്ചിത്രഗാന പരിപാടിയിൽ 25 ഗാനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഏവരും 9:30 നാടകം കേൾക്കാൻ കാത്തിരിക്കുകയാവും അല്ലേ? അപ്പോൾ നമുക്കൊരു നാടകഗാനം കേട്ടാലോ? ഡോക്ടർ എന്ന നാടകത്തിന് വേണ്ടി ONV കുറിപ്പ് എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന ഗാനം 2012 അനിൽ സംവിധാനം ചെയ്ത ഹൈഡ് ആൻഡ് സീക്ക് എന്ന ചിത്രത്തിൽ ഉപയോഗിച്ചിരുന്നു. മധു ബാലകൃഷ്ണൻ പാടിയ ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയമിപ്പോൾ 9:30.
1: ആകാശവാണി.
2: ഹൃദയ

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി.
1: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
2: നീ എന്തു പറഞ്ഞു?
1: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
2: ഇന്നോ?
1: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
2: മധു, ഞാൻ വരാം, വൈകില്ല. നിന്റെ അപ്പാവിനോട് പറ, ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്. എനിക്കറിയില്ല മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
1: എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
2: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
1: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
2: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
1: ആ, നമുക്ക് പോവാന്നേ ഹൃദയ.
2: ഹലോ ഹലോ മോനെ, ബിൽ.
3: മധു, ഒരിത്തിരി നേരം നീ പാറുന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
1: ഷോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ചേ, ഓർത്തില്ല ഹേമെ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
3: സാരമില്ല, ചെല്ല്, എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
2: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ചു വെക്കാറുണ്ട്.
3: നല്ലതല്ലേ. ഹൃദയനിപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ, കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
2: അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറേ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്, കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
3: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
2: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും, ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലൊരു ഫീൽ, പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെന്റ്സാണ്, വളകിലുക്കങ്ങൾ, പിന്നെ
3: പിന്നെ
2: പിന്നെ.
3: ഹൃദയം, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
2: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം, എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
3: അത് മാത്രമേ ഉള്ളൂ, മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
2: ഐ'm സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈയിടെയായി ഉറങ്ങാൻ കിടന്നാൽ ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആവുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
3: ഇറ്റ്സ് ഓക്കെ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലേ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
2: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫർ ആയി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ച മട്ടില്ല.
3: ഓഹോ,
2: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
3: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
2: നോക്കാം.
4: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? TDS ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
5: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സാർ.
4: ഇതൊക്കെ ഇനി എന്താണ് ഹൃദയനാഥ്? ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസല്ലേ. ഇനി തന്റെ ടേബിളിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്
5: സാർ? ഞാനത്
4: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിളായ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
5: ഒരു വർഷമായിട്ടില്ല.
4: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലത്തെ തൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം. അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
5: സാർ?
4: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
5: ശരി സാർ.
4: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിൻ്റെ ഡയറക്ടർ 1 മിസ്റ്റർ അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിൽ ഇരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേംഡ് ഡേറ്റ് ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം.
5: സാർ അത് ഞാൻ
4: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
5: ഐ വിൽ ട്രൈ സാർ.

ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റ സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. ആ, എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ച് കേട്ടോ. ആ, നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോൾ എന്താ പറയുക, പണ്ടൊരു പാർട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിന്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെന്റ്സ്, റിപ്പോർട്ട്സ്, അസസ്മെന്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കിപ്പെറുക്കി വയ്ക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിൻ്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പം അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോൾ സമയം 5:45. നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടെ അപ്പാർട്ട്മെന്റ്സ്, ചാർവി ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: ഹൃദയൻ, കം ഇൻ. അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി, ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.
1: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തി. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സാർ, നിങ്ങ റൊമ്പ കുടുത്തു വെച്ചു എന്താനെ സമയൽ എന്നാ സമയൽ. തീർന്നു കേട്ടോ, എത്ര അറിയൂ.
0: നാട്ടിൽ പാട്ടിയമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാണുമായിരിക്കും. അതൊക്കെ ഒരു കാലം, എന്താ പറയാ ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
1: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്ത് സാർ?
0: കനകം. മുഴുവൻ പേര് കനകസുന്ദരമ്പാൾ.
1: ഓ
0: ആ സൊല്ലു സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോൾ അവർ നല്ല ആംഗ്രാളിൽ നിനച്ചേ, നീതാണ് ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വരേൻ. സുമ്മാ പേസതല്ലേ, നേരടിയാഹത്താൻ അങ്കവരെ പോരേൻ. ഇപ്പോൾ എന്നെ വേണം ഉനക്ക്? ഞാനേ അങ്ക വര വേണം, അവള് വരാനേ. വരേൻ, കണ്ടിപ്പാ വരേൻ. പുഷ്പാക്കാവിടെ ചൊല്ലിരുത്തിയ സമയമാറ്റടാ കണ്ണ, സമയമാറ്റ്.
1: എന്തു പറ്റി സർ?
0: നത്തിങ്, അതെല്ലാം ഒന്നുമില്ല. ഇപ്പം പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
1: സാറിൻ്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
0: ഏയ് ഇടോ ഹൃദയൻ,
1: ഓ
0: തനിക്ക് എൻ്റെ കൂടെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ?
1: അയ്യോ,
0: പാലക്കാട്ടേക്ക്?
1: ഹേയ്, ഞാനോ?
0: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എൻ്റെ നാട്ടിലുണ്ടിടൂ. അവിടെ വന്നാൽ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂട്ടിയിട്ട് പോരാം. എന്ത് പറയുന്നു, നാട്ടിലിപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോവല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
0: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് ഒന്ന് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
0: 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമാ, എന്നാ സമാചാരം?
4: എങ്ങടാ ഇത്, എന്നെ പോലും ഇത്. രൂമ്പ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്? ആ
0: അതൊന്നുമില്ല മാമാ, അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേല ഇരുന്നത്.
4: ഫോണിൽ പേശുമ്പോ എപ്പോമേ നീ ഇത് താൻ ചൊല്ലത്. ആട്ടെ പോട്ടു. ആ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയാ?
0: ഇല്ല മാമാ, ഞാൻ വരുമ്പോഴത്താൻ.
4: ഓ ഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
0: എന്നാച്ച് മാമാ, കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ച്?
4: ഇല്ല കണ്ണാ, റൊമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതൽ നീ ഒന്ന് സെയ് അങ്ങെ പോയി. കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോതെല്ലാം എപ്പോവും ഊം പത്തി താൻ കേക്കറാൾ. മറക്കാമി, നീ അങ്ങ പോണം കണ്ണാ.
0: ശരി മാമാ.
4: ശരി വരട്ടുമാ.
1: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ?
0: അത് തന്നെയാണ് എന്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി, ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എന്റെ മഠം.
1: വലിയ വീടാണല്ലോ സാറിന്റെ. അവിടെ ഇപ്പോ
0: എന്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും,
1: ഓ
0: അവരുടെ കുട്ടികളും, അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്, അതിൽ കുറെ പേർ പുറത്താണ്. ഞാൻ ഈ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്തു പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വെച്ചിരിക്കും. അതൊരു സമാധാനം.
1: ഭാഗ്യാണ് സാറിന്റെ ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്ത് സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
0: അതൊക്കെ പറയാൻ നിന്നാല് പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങള്. എല്ലാം പോയിപ്പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.
5: ഞാൻ വെങ്കിട്ട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ
6: എടുത്തിട്ടാ?
0: ഉനക്ക് ഞാൻ അനന്തരാമനാക്കും.
6: ഉള്ള വാങ്കോ, എവ്വളോ വർഷമായി ഉങ്ങളെ പാത്ത്. കടവളെ,
7: കോഫി പോട്ട് ദോ വന്നിട്ടെ.
6: അയ്യയ്യോ, ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
0: കോഫി ആകത്തവേ, ചക്കര കൊഞ്ചം പോതും.
6: ശരി,
7: യാരിത് ഉങ്ങളുടെ ഫ്രണ്ട് ആകോ?
0: ആമാ, പേര് ഹൃദയനാഥൻ.
7: ദാ പറേ
6: മല്ലി. ഓ മല്ലിക,
8: ഓ അമ്മ.
7: മല്ലി, നമ്മ പെരിയപ്പ വന്നിട്ടേ.
9: അയ്യോ മുരുക,
7: നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ല ക്ലീൻ പണിയെടു. കിട്ടിയാ?
9: ആ അമ്മ.
0: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങള്. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ. പുതിയവർക്ക് അത്രക്കില്ല, കാലമേറെ കഴിഞ്ഞില്ലേ.
1: സാർ വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ്. ഇതൊക്കെ
0: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിന്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
7: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സാപ്പിടാം.
0: ശരി പുഷ്പ. ട്രഡീഷണൽ അരോമ,
1: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
0: യെസ്, കുടിക്ക്. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോ പോകുന്നത്.
1: ഓ,
0: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളൊന്നാണ് കേട്ടോ. എന്നാ പിന്നെ വേഗമാവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
1: ഓക്കെ സർ.
0: അന്നത്തെ കാലത്ത്, അതായത് സി ഐയുടെ ഹയർ സ്റ്റഡീസിന് കൽക്കട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രേ. മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
1: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
0: ഇഷ്ടപ്രകാരം. അതൊക്കെ ഒരു രസമാടോ.
1: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്ന് വലിക്കാൻ പറ്റുമോ?
0: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത്
10: തന്നെയായാലും.
0: ഓ സീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനെ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
10: എത്ര കാലമാശരാ, നീ എങ്കേ ഇപ്പോ എന്നെ വേല പണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ. അനന്തു മുതുക്കനായിട്ടേടാ എന്നെ കോലായത്. താത്താവ് കൂടെ ഇത്ര നരച്ചതേ ഇല്ലയേ. ഒരു മാതിരി ആയിട്ടേടാ നീ.
0: പോളാ പൈറ്റക്കാരാ.
10: ഇത് ആരാവും? ഉൻ ഫ്രണ്ടാ? പേരെന്നാ?
1: ഹൃദയൻ, ഹൃദയനാഥൻ.
10: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട. നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ ആത്തല വന്ന് ടിഫൻ സാപ്പിട്ട് താ പോണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പുഴിച്ച കൊഴുക്കട്ടേ ഇരിക്ക്.
0: നോ, നോറാക്കുക, ഇനി ഒരു തടവാകില്ല.
10: നോ നോ നോ നോ, ഇത്തന കാലത്തേക്ക് അപ്പുറം ഉങ്ങളെ പാത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിട മാട്ടേ.
0: ശരി ശരി, വരാണ്ടാക്കുക. ബട്ട് ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ ഇരിക്കരുത്. എല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
10: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ, അവൻ തനിയെ പോയി പാക്കട്ടും. എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണ്. നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
1: ഓ,
10: വരട്ടുമാ രാസാ.
1: ഓക്കെ സാർ, ഞാൻ വിളിക്കാം.
7: ഹൃദയ, ഹൃദയനാഥനല്ലേ?
11: അതെ, എന്നെ അറിയോ?
7: പിന്നെ അറിയോ, അനന്തേട്ടന്റെ ഫ്രണ്ട് തന്നെ.
11: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
0: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
11: ഏയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
0: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ, കേക്കട്ടെ, നല്ല രസമുണ്ട്.
11: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല, എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ലപ്പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട് ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
0: പേര് ചോദിച്ചോ?
11: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിൻ്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
0: എന്നെ എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
11: ആ,
0: അതെ. വീട് എവിടെയാണെന്ന് ചോദിച്ചോ?
11: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിൻ്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും, ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും. എന്താ സാർ, എന്തുപറ്റി? നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. ഹാ, അങ്ങനെ വരേണ്ടി വന്നു. അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു, വെക്ക്. സർ, സർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ. വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം. ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാർട്ടിയുടെ അടുക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം. വയ്യല്ലോ ഇപ്പോൾ ഒന്ന് അവിടെ വരെ പോവാൻ. തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട. ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്, എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ, പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്തി എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയം അച്ചക്കപ്പി എന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ, അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ, ഇപ്പം പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിൽ കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സർ. ഇവിടെ ആരുമില്ലേ? ഞാനേ, അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
0: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്.
0: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്തന ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
3: ലക്ഷ്മി, ആ പാട്ടി
4: ആരു വന്നിരിക്കാൻ? അനന്തനാ, ഹേ അനന്തൻ വന്നിട്ടിയാ?
3: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നെ. ഓ അണ്ണാ,
0: ദാ സാറ് തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ, പാട്ടി

0: വന്നിട്ടിയാടാ, ഏൻ അനന്തൻ വന്നിട്ടിയാടാ.
1: ഇല്ല, വന്നിട്ടില്ല അമ്മ. സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി. മാറിയാൽ വേഗം വരും, പട്ടിയമ്മയെ കാണാ.
0: വരുന്നു നാൻ നനക്കലേ ഡാ. മുത്തു പോനതപ്പുറം പോന പയനം താനേ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി. ഉനക്ക് തരുമാ എപ്പടി വരുവാൾ, എന്തുക്ക് വരുവാൾ. അവൻ ഇന്ത കൊലകാരിയെ പാക്രതക്ക് എതുക്ക് വരുവാൾ. തുലച്ച് നാൻ അവനുടെ എല്ലാച്ചയുടെയും വാഴ്കെ ഇന്ത കൈയാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തിണ്ട് എൻ സാവുക്ക് കാത്തിട്ടിരിക്കെ ആന എന്ത സപിക്കപ്പെട്ടവൾക്ക് സാവ് ഇന്നും വരല്. എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും. തെരിയില്ലടാ കണ്ണ, തെരിയില്ല.
1: ധന, ധനലക്ഷ്മി.
2: എന്നെ പാട്ടിയത് അഴാതെ യാരെന്ന് നിനച്ചിട്ടിയത്? യാര് എന്നെ ഒന്നും തെരിയാവേ എന്റെ വിഷയത്തെ പറ്റി പേശ്രത്? കാപ്പി വേണമോ പട്ടി?
0: വേണ, ഒന്നും വേണ.
2: നിമ്മതിയാ തൂങ്ക പാട്ടിമാ, നാൻ ഇങ്ങേ ഇരിക്കല്ലേ. തൂങ്ക, തൂങ്കുമാ. അണ്ണ കലപ്പെടാതിങ്കോ, അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ. വാങ്ങോ, സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാം റെഡി പണി വെച്ചിരിക്ക. അങ്ങേ ഇരുന്ന് കോഫി സാപ്പിടലാം. കോഫി സാപ്പിടണ.
1: അല്ല, ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
2: ഓ, നാ അപ്പുറമ സാപ്പിടേ.
1: ഒന്ന് ചോദിച്ചോട്ടെ?
2: സൊല്ലണ്ണ.
1: ഈ പാട്ടിയമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.
2: അത് വന്ന് ഒരു പഴയ പെരിയ കഥ ചൊല്ല വന്നാ കൊഞ്ചം ടൈം ആകും അണ്ണ.
1: ആ മഠത്തിന്റെ പൂമുഖത്ത് നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിന്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിലാ നാട്ടിൽ വലിയ ഒരു അച്ചുകപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം. അതിലെ ഒരംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിൻ്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ തൻ്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോയിടുന്നതും കാത്ത് മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
2: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും.
1: ഓ,
2: അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ രൊമ്പ സന്തോഷമായിരുന്ന. ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചിയാക്ക അങ്ങെല്ലാം സുത്തിയിട്ടേ ഇരുന്ന. അനന്തപ്പ വരുമ്പോൾ അത് കൊടുക്കുന്നതുക്ക് കൊഞ്ചം സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ചധികമായിരുന്നത്.

0: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധന, ഓ ധന, ധനലക്ഷ്മി,
1: ധന സ്കൂളിൽ പോയിട്ടാങ്ക പാട്ടി.
0: ഓ സരി സരി, നാം മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴെ വീന്തിരിച്ച്. കൊഞ്ചം പാത്ത് താൻ വരണിട്ടിയാ.
1: ശരി പാട്ടി.
0: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. ദോ അവനെ പാത്ത് വരേ. മുത്ത്, സാമ്പാറ് വരവെ കൊട്ടി ഇഡലി ഒരു 5 നിമിഷം കഴിഞ്ഞ് കീഴെ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാർപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ചം നേരം കൂടെ ആകും. ഞാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയെ പോടലാം. കേട്ടിയാ?
1: ആ പാട്ടി.
0: സുബു, ഡാ സുബു.
2: ആ പാട്ടി.
0: ഇങ്ങ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴെ വീഴ്ന്നിരിക്ക.
2: ശരി പാട്ടി.
0: അനന്താ കണ്ണാ.
3: ആ പാട്ടി.
0: എന്റെ രാസ കണ്ണാ, എത്ര നാളാച്ചടാ ഉന്നെ പാത്തിട്ട്.
3: ആ പാട്ടി.
0: ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
4: ആമാ പാട്ടി, ഇന്ന് കാലയില് ട്രെയിനിലാ വന്ന്.
0: പെരിയ പഠിപ്പെല്ലാം അങ്ങി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
4: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും മുകളുടെയും ആശീർവാദം താനേ.
0: എല്ലാം നിജം. എപ്പോഴുമേ അവർ ഉൻ കൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്ത്, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കര കൊഞ്ച പോതണ്ടിയാ.
1: ശരി പാട്ടി.
0: അനന്താ കണ്ണാ, ഒന്ന് സ്വല്ലട്ടുമാ.
4: സ്വല്ല് പാട്ടി.
0: മുൻപ് സ്വന്നത് താനേ, എന്നാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ നജമാന സമ്മതം താനേ. ചൊല്ലടാ കണ്ണാ.
4: എന്നാ പാട്ടി, ഇന്ത മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സ്വല്ലക്കൂടാത്. ഒന്നും മറ്റും താൻ സ്വല്ലത്, ലക്ഷ്മി എൻ പൊണ്ണുതാ. പോതുമാ,
0: പോടാ. പോതും, അത് പോതും, അത് മട്ടും താൻ പോതും. എല്ലാച്ചി രൊമ്പ് കൊടുത്തു വെച്ചവൾ.
1: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം പൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ, അത് ചക്ക.
4: എന്നാച്ചി സുബു, സോലടാ സീക്രം.
2: കീഴെ വീട്ടിൽ നേരം ചതിച്ചതാണ. ലാച്ചി അണ്ണനെ കോഫി കൊണ്ടും വരുമ്പോ കാലയിൽ തന്നി വാർപ്പിലിരിക്കുന്ന സൂടാന നെയ്യിൽ കമിഴ്ന്ന് കയ്യെ കുത്താൻ വീണ്ടത്.
4: ഓ കടവുളേ,
0: എന്നോട് അവസരം
4: കൊഞ്ഞു തേൻ കൊണ്ടുവാടാ, ഒരു മുഴു സേലയും. അയ്യോ, അറിവ് കേട്ടവനെ ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണ്ണ വേണമാ. അതുക്കാക്ക എടുത്തിട്ട് പോകുന്നതിന് ഒരു സേല വേണം. നമ്മ കയ്യാൽ അവളെ പിടിക്ക മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞതാ
2: സരി
4: സരി പോ. സേതു സേതു, അഴാതടാ, കവലപ്പെടാതെ. ആ ഇരിക്കല്ലേ സേതു. ഞാനെല്ലാം പാത്തുക്കലാട്ടിയാ. ഒന്നും വരപ്പുറകത്തില്ലേ ഉനക്ക്? ഞാൻ ഇരിക്കില്ലേ.
0: സ്ഥലം വരക്കുന്നുണ്ടോ?

0: അല്ല, ആരുടെ?
1: ഏ അപ്പ?
0: ഓ,
1: എങ്ങളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്ന അമ്മ പോണതപ്പുറം അപ്പ രൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനകസുന്ദരാമ്പാൾ പാട്ടി. നാങ്ങളെ വളർത്തതുക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ടാ. പാവം.
0: പാട്ടിയമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിന്നമ്മ, കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
1: യാരോ വരാങ്കോ, ദോ പാത്തിട്ട് വരയണ.
3: കനകമ്മ, അമ്മാ, യാരോ ഇങ്ങേ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാളേ. യാര് നീ? എപ്പടി ഉള്ള വന്നേ?
0: അത് ധനലക്ഷ്മി. ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു?
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങേ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറീടാ. ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം. ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോട് റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കേ? എപ്പഴാ നീ ഉള്ളേ വന്നേ?
0: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാൾ. അപ്പോ ഉന്നെ ഇങ്ങേ പാക്കില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ള ക്ലോസ് പണിട്ട് കാഞ്ചന പിന്നാടി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് ആണ്. തെരിഞ്ഞതാ? മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്നുതാൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
0: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോ എന്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വെക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങിരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്നും മറ്റെന്താം വന്ന് ഇവനക്ക് കോഫി ബോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ? അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
0: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
3: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
0: ആ, കൂപ്പിടു.
3: നമ്പറെങ്കേ കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കുമ്പോൾ പോലും നാൻ താൻ കൂപ്പിട്ടുണ്ടായിരുന്നേ. കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് നാൻ താൻ. തെരുമാ ഉനക്ക്?
0: ആ, എനിക്കെങ്ങനെ അറിയാം.
5: എന്നെ സുബു, ഇങ്ങ എന്നെ പ്രശ്ന? കാഞ്ചി നീ എങ്കടാ?
3: കാഞ്ചി വാഷിങ്ങതാ നിനക്ക്? ഇങ്ങ പ്രശ്ന ഒന്നുമില്ലേ?
6: എന്ന മാമ എന്നാ ഇങ്ങ കലാട്ടാ?
3: അതെല്ലാം ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്നത് പാകമില്ലയാ? ആണാ, ഇങ്ങ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്കേ. അണ്ണൻ ചൊല്ലിവിട്ടതെന്നും പറഞ്ഞു. ആ ആ, ഓക്കെ ഓക്കെ. അപ്പടിയാ? ഓ, ആമാ ആമാ, ശരി ശരി. ഇപ്പോ താൻ പുരിഞ്ഞത്. നാളെ കാലയിൽ തന്നെ. ഏ, ആ ശരി ശരി, അപ്പടിയാവട്ടുമേ. മന്ദിച്ചിരുന്നു തമ്പി.
0: ഏയ്, സാരമില്ല ബാലസുബ്രഹ്മണ്യം. ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
5: ശരി, പോയിട്ട് വാങ്ക.
6: ശരി.
0: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
5: പാട്ടി തൂങ്ങിട്ടയാ? പാട്ടി, ഉനക്ക് യാരി ഇങ്ക മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
0: എന്നാൽ
3: ആ ശരി തമ്പി, ഒന്നും മനസ്സിൽ വെച്ചിട്ടാ.
0: ഏയ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
3: മീനാ ഇപ്പൊ ചൊന്ന മാതിരി യാരും മല്ലികപ്പൂ ചൂടിയെങ്കിൽ വന്നേ. എനിക്ക് അതല്ല ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാർ ഫ്രഷാ കഴുകി കമഴ്ത്തി വച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനി ഒരു വേള ആ പയ്യൻ ചൊന്നത് ആ ഞാനക്ക് തരും.
1: പെരിയപ്പാ, കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ.
7: പുഷ്പ കൊഞ്ഞ കഴുതാണ്.
8: അമ്മാ, വാൻ വന്നിരിച്ചേ, പോയിട്ട് വരേ.
1: ഓ ശരി, പാത്ത് പോന്നിട്ടിയാ.
8: ഡാ വെങ്കി, അങ്ങനെ നില്ലടാ, ഇന്ന് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പോടാ.
9: അക്ക എടുത്തിട്ട് വാ.
7: പിന്നെ അവിടെയൊക്കെ തിരിഞ്ഞിട്ട് അവള് കണ്ടില്ല ധനലക്ഷ്മിയെ. ഹൃദയൻ, താനാ സിസ്റ്റത്തില് ട്രാക്ക് 15 എന്ന് പ്ലേ ചെയ്യ്.
0: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ, ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യുക? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റായിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
7: ഇല്ലടോ, കളിപ്പിച്ചതല്ല.
0: ഏ
7: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
0: സർ എന്താ പറയുന്നത്?
7: അവളുടെ കുടുംബം എൻ്റെ മുത്തലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡിൽ മുകളിലത്തെ ഡ്രോയില് എൻ്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കുമോ? ഓ
0: സർ, എന്താ സർ?
7: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിൽ കണ്ട് പരിചയപ്പെട്ടത്?
0: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
7: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
0: അപ്പോ ഞാൻ കണ്ടതൊക്കെ
7: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്ര തെളിഞ്ഞു മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും
0: എൻ്റെ സ്വപ്നങ്ങളിലെ നിറം മങ്ങിയ കുറേ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടൻ്റെ, അല്ല എൻ്റെ സേതുലക്ഷ്മി അക്കൻ.

പോയിട്ടിയാ

0: ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ, എന്റെ സേതു, പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തൻ്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തൻ്റെ ആ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏതിരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ലെ മൂക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടേക്ക് അടുപ്പിച്ചതും ഒക്കെ എന്റെ സേതുവിന്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തന്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽക്കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത് മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: എനിക്കൊന്ന് കിടക്കണം.
0: എന്റെ പറ്റി ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: ഒരു ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സർ, തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊഞ്ചം തണ്ണി എടുത്തിട്ട് വാ. കിടക്കൂ ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥൻ ആരെങ്കിലും ഉണ്ടോ?
3: ആ ഉണ്ട്.
2: ആ പുള്ളിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഓ, ഒന്ന് കാണാൻ.
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
3: ആളെക്കാളും വരുതല്ലോ ഒന്നും.
4: ടോട്ടൽ എക്സ്പെൻസ് എത്രയായി മധു? ആ ഫോൺ എടുക്ക്.
3: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയത്? ഈ മുരട്ട സ്വഭാവം വിടരുത് കേട്ടോ, ഇവിടെ ഫോൺ അലൗഡല്ല. മിണ്ടാതെ അവിടെ കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
2: ഹലോ, മോർണിംഗ്.
4: ആ മോർണിംഗ്.
2: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാട്ടോ.
3: അപ്പോ അപ്പൊന്ന് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
2: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
4: ആ, നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ്, സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐ സിയുലാ നേഴ്സ്മാർ

0: നല്ല കെയറിങ് ആയിരുന്നു. അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
1: അമ്മയും കുഞ്ഞോളും ഇങ്ങ് വന്നിട്ട് പോരെ.
0: ആ, നിന്റെ സൗകര്യം പോലെ മതി. എനിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
1: പിടിക്കട്ടെ.
0: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
1: ഓ, പിന്നെ വലിയ വിറ്റായിരിക്കും. ആ, അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
2: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. ഇല്ല, നായേ വീട്ടിൽ സേവേ നീങ്ക വാങ്ങിന നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
1: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
2: തെരിയോ അമ്മ?
1: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 രൂപ മാത്രമേ ഉള്ളൂ.
2: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും കിട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ, ഉന്നെ പാത്താ എൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളുടെ പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
1: അവരിപ്പോ
2: ഇല്ല. ഇല്ലമ്മ, അവളിപ്പോ ഇല്ല, പോയാച്ച്. ഈ റാസാത്തി ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
0: ഇതെന്താ ഇവിടെ നല്ല നെയ്യിൻ്റെ വാസന? അതും നല്ല നറുനെയ്യിൻ്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
1: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു, തുണിസഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി. ലാഭമാണ്, ആകെ 150 രൂപ മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
0: ആ, ഡോറടയ്ക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് താ നോക്കട്ടെ. ഇത് കുറേ ഉണ്ടല്ലോ, പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവളെങ്ങനെയിരുന്നു മധു?
1: ഒരൽപ്പം തടിച്ച്, വെളുത്തിട്ട്, മുടിയിലെ കുടമുല്ല പൂക്കളും കനകാംബരവും ചൂടി, മൂക്കുത്തിയിട്ട്, മൂക്കിൻ്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
0: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
1: 150 രൂപ. എന്തു പറ്റി ഹൃദയം?
0: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
1: ഞാൻ കൊടുത്തതാ.
0: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോൾ അവൾ അത് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട്, ഭദ്രമായി.
1: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
0: ഹലോ,
3: ഹൃദയനാഥനല്ലേ?
0: അതെ, ആരാണ്? എന്ത് പറ്റി? എന്താ
3: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി ആയിടിച്ച്, രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച്. അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവൻ പോയിട്ടോ, ഞാൻ തലയൊരു പോയിട്ടാ തമ്പി. നിറയെ വേല ഇരിക്ക്, ഫ്യൂണറൽ വെച്ചാൽ ഒന്നല്ല രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തിരിയില്ലയാ, അവങ്ങളും പോയിട്ടാങ്ക മധ്യാഹ്നത്തോടെ. ഫ്യൂണറൽ എല്ലാം നാളെ ആക്കും. വസതിയായിരുന്ന നാളേക്ക് വാങ്ങളേ.
1: എന്താണ്, എന്താ പറ്റിയേ ഹൃദയ? പറയാ, എന്താ പറ്റിയേ? എന്നോടൊന്ന് പറ.
0: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
1: എന്താ?
0: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
1: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യൻ. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
0: അത് വന്നോളൂ, നീ ഇവിടെ ഇരിക്കെ എന്റെ അടുത്ത്, എന്റെ കാവലും ഏറ്റെടുത്ത്. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
1: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ. വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
4: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സിയാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായിൽ

ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിശാസുരഭി. പ്രിയ ശ്രോതാക്കൾക്ക് നിശാസുരഭിയിലേക്ക് ഹാർദമായ സ്വാഗതം. മലയാള ചലച്ചിത്ര ഗാനാസ്വാദകർക്ക് എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് IV ശശി. ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകളോടുകൂടിയ 40-ഓളം ചിത്രങ്ങൾ IV ശശി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നിശാസുരഭിയിൽ IV ശശിയുടെ കുറെ അകാര സിനിമകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യം 1976 വിൻസെന്റ്, സോമൻ, ഷീല, ജയഭാരതി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി IV ശശി സംവിധാനം ചെയ്ത അനുഭവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം AT ഉമ്മർ.

ഒരു ചെറുഹിമ കണമണിയായൊതുങ്ങി നിന്നു, ശിശിരമൊതുങ്ങി നിന്നു. പരിസരം എത്ര സുഖകരം.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസമായ നാളെ കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. രചനാ സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറയ്ക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം വിനീത സുമം, നിഷ KV, ലേഖ വിമൽ. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസമായ നാളെ കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. നിശാസുരഭി തുടരുകയാണ്. 1980 ജയൻ, സീമ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി IV ശശി സംവിധാനം ചെയ്ത ജനപ്രിയ ചിത്രമായിരുന്നു അങ്ങാടി. ഈ ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല എഴുതി, ശ്യാം ഈണം പകർന്ന് യേശുദാസും S ജാനകിയും പാടിയ ഗാനം.

1984 എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് അക്ഷരങ്ങൾ. മമ്മൂട്ടി, സുഹാസിനി, സീമ, ഗോപി എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്ത ഒരു എഴുത്തുകാരന്റെ ജീവിതം അനാവരണം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതി ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

സീമ എന്ന നായികയെ മലയാളത്തിന് സമ്മാനിച്ച ഐ വി ശശി ചിത്രമായിരുന്നു 1978 പുറത്തുവന്ന അവളുടെ രാവുകൾ. രാജി എന്ന യുവതിയുടെ ജീവിതവും അവളോട് സമൂഹം പുലർത്തുന്ന മനോഭാവവും പച്ചയായി ആവിഷ്കരിച്ച അവളുടെ രാവുകൾക്ക് വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് നിശാസുരഭിയിൽ ഇനി. ബിച്ചു തിരുമലയുടെ ഗാനരചന, എ ടി ഉമറിന്റെ സംഗീത സംവിധാനം.

ഐ വി ശശിയുടെ അകാര സിനിമകളിലെ ഗാനങ്ങളുമായി നിശാ സുരഭി തുടരുകയാണ്. 1983 മമ്മൂട്ടി, ലക്ഷ്മി, രതീഷ്, സീമ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് അമേരിക്ക അമേരിക്ക. ഈ ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല എഴുതി, ശ്യാം ഈണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം.

1976 വിൻസെന്റ്, ഉമ്മർ, ജയഭാരതി, ശ്രീദേവി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് അഭിനന്ദനം. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം കണ്ണൂർ രാജൻ.

ഇന്നത്തെ നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി. 1977 പ്രേം നസീർ, ശാരദ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് അഞ്ജലി. ഈ ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: അഹിംസ, അനുബന്ധം, അനുരാഗി, അപാരത, അനുഭവങ്ങളെ നന്ദി, അകലെ ആകാശം, അയൽക്കാരി തുടങ്ങി മികച്ച ഗാനങ്ങൾ ഉൾപ്പെട്ട ഐ വി ശശിയുടെ അകാര സിനിമകൾ ഇനിയും ബാക്കിയാണ്. പക്ഷേ ഇന്നത്തെ നിശാസുരഭിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നിശാസുരഭി വീണ്ടും എത്തും നാളെ രാത്രി 10:30. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11:00. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം.
1: ശ്രീനാരായണ ഗുരുദേവന്റെ രചനയാണ് ശ്രീനാരായണ സ്മൃതി എന്ന ഗ്രന്ഥം. സംസ്കൃത ശ്ലോകങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ തത്വരത്നങ്ങളെയാണ് ഇതിൽ വിവരിക്കുന്നത്. ദേശസ്ഥാന വർണ്ണനം എന്ന പ്രഥമ സർഗത്തിൽ തുടങ്ങി സന്യാസം വരെയായി 10 സർഗങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ധർമാധർമ്മ വിവേചനം, സാമാന്യ ധർമ്മവിചാരം, ശിശുപാലനം, ആശ്രമസ്വരൂപം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യധർമ്മം സാമാന്യവിധി, ഗാർഹസ്ഥ്യധർമ്മം വിശേഷവിധി, അപരക്രിയ എന്നിവയാണ് മറ്റു സർഗങ്ങൾ. ശ്രീനാരായണ സ്മൃതിയുടെ 3ാം സർഗമായ ധർമാധർമ്മ വിചാരത്തിൽ ഗുരുദേവൻ പഞ്ചശുദ്ധിയെ തരം തിരിച്ച് വിശദമാക്കുന്നുണ്ട്. ശുദ്ധി പഞ്ചകം എന്നാണ് അദ്ദേഹം അതിന് നൽകിയിരിക്കുന്ന പേര്. അഥാത സംപ്രവക്ഷ്യാമി സംക്ഷേപശുദ്ധിപഞ്ചകം ശൃണുദ്ധം അവധാനേന ക്രമശുദ്ധിതത്പരാ എന്നിങ്ങനെയാണ് അദ്ദേഹം പഞ്ചശുദ്ധിയെപ്പറ്റി പറയുന്നത്. ധർമ്മപഞ്ചകം കൊണ്ട് സമൂഹം വ്യക്തിക്കു നൽകേണ്ടത് എന്തെന്ന് ഗുരുദേവൻ പറഞ്ഞതിന് ശേഷമാണ് ശുദ്ധിപഞ്ചകം പറയുന്നത്. താൻ പറഞ്ഞ ധർമ്മപഞ്ചകം കേട്ടിരിക്കുന്നവരോടായി അദ്ദേഹം പറയുന്നു. ധർമ്മപഞ്ചകം കേട്ടിരിക്കുന്നവരെ, ഇനി ഞാൻ ശുദ്ധിപഞ്ചകത്തെപ്പറ്റി ചുരുക്കി പറയാം. അത് ശ്രദ്ധയോടെ കേട്ടാലും. ശരീരം, വാക്ക്, മനസ്സ് ഇവയുടെ ശുദ്ധി, ഇന്ദ്രിയങ്ങളുടെയും ഗൃഹത്തിൻ്റെയും ശുദ്ധി, ഇവയെ ചേർത്ത് മനുഷ്യവർഗത്തിൻ്റെ 5 ശുദ്ധികളെയാണ് ഗുരു വിവരിക്കുന്നത്. നിത്യം ശുദ്ധോദകസ്നാനം മലസ്രോതോ വിശോധനം ശുദ്ധിർദന്ത നഖാനാം ച ശുദ്ധവസ്ത്രസ്യ ധാരണം എന്നിവയാണ് ദേഹശുദ്ധിക്ക് അത്യാവശ്യം എന്ന് ഗുരു പറയുന്നു. നിത്യവുമുള്ള ശുദ്ധജലത്തിലെ കുളി, ശരീരാവയവങ്ങളുടെ വൃത്തിയാക്കൽ, പല്ലുകളും നഖങ്ങളും വൃത്തിയാക്കൽ, ശുദ്ധമായ വസ്ത്രം ധരിക്കൽ, ശുദ്ധവായു ശ്വസിക്കൽ, അന്നവും ജലവും ചേർന്ന ആഹാരം ശരിയായ വിധം സേവിക്കുക, കൈകളും പാദങ്ങളും ശുദ്ധിയാക്കി വയ്ക്കാൻ, ഇവയാണ് ദേഹശുദ്ധിയിൽ പ്രധാനം. മനുഷ്യ ശരീരം വൃത്തിയായും ശുദ്ധമായും സൂക്ഷിക്കുന്നതിലാവണം എപ്പോഴും ശ്രദ്ധ ഉണ്ടാവേണ്ടത്. ദേഹശുദ്ധിയെപ്പറ്റി പറഞ്ഞ ശേഷം ഗുരുദേവൻ വാക്ശുദ്ധിയെപ്പറ്റി പറയുന്നു. ആവർജകത്വം വർണ്ണാനാം സുവ്യക്തിസ്വരമാധുരി പദാനാ സ്ഫുടത ഔചിത്യം ലയോമീ വചസോ ഗുണ. ആകർഷകമായ വാക്കുകൾ, വ്യക്തത, സ്വരമാധുര്യം, പദങ്ങളുടെ സ്ഫുടത, ഔചിത്യം എന്നിവയുടെ ചേർച്ചയാണ് വാക്കിൻ്റെ ഗുണം. അക്ഷരങ്ങൾ വേറിട്ട് നിൽക്കുമ്പോൾ പദങ്ങൾ അർത്ഥത്തിൽ ലയിച്ചു നിൽക്കുന്നു. ഇനി ഗുരു വാക്ക് ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്തെന്ന് പറയുന്നു. തൻ്റെയും കേൾക്കുന്നവൻ്റെയും മനസ്സിന് സുഖം നൽകുന്നതാവണം വാക്കുകൾ. സത്യം പറയുക, വേദശാസ്ത്രങ്ങൾ പാരായണം ചെയ്യുക, എവിടെ നന്മ കണ്ടാലും അതിനെ പുകഴ്ത്തുക, കൊള്ളാം, ഗംഭീരം എന്നിങ്ങനെ കേൾക്കുന്നവരെക്കൊണ്ട് പറയിക്കാൻ കഴിയുക, സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ ഉപയോഗിക്കുക എന്നീ ഗുണങ്ങൾ വാക്ക് ശുദ്ധമായിരിക്കാൻ സഹായിക്കും. ഇനി വേണ്ടത് മനഃശുദ്ധിയാണ്. നേർബുദ്ധി, കരുണ, സുഹൃദ്ഭാവം, മൃദുത്വം, ധൈര്യം, ലജ്ജ, വെറുപ്പില്ലായ്മ, ഏകാഗ്രത എന്നീ ഗുണങ്ങളാണ് മനുഷ്യനിൽ മനഃശുദ്ധിയെ പ്രസരിപ്പിക്കുന്നത്. ഇനി ഇന്ദ്രിയ ശുദ്ധിയെപ്പറ്റി പറയുന്നു. അപ്രിയ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അധിക ജോലി നൽകാതെയിരിക്കുക, ലാളിക്കാതിരിക്കുക, യോഗ്യങ്ങളല്ലാത്തവയെ പരിചയപ്പെടുത്താതിരിക്കുക എന്നിവയിലൂടെ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധമാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കടുപ്പം

0: ഏറിയതും തീരെ ലളിതവുമായവ കഴിയുന്നത്ര ഒഴിവാക്കണം. എപ്പോഴും മിതമായ കാര്യങ്ങളിലാവണം ശ്രദ്ധ വയ്ക്കേണ്ടത്. ഇനി വേണ്ടത് ഗൃഹശുദ്ധിയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമായിരിക്കുന്നതുകൊണ്ട് ഗൃഹശുദ്ധി പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നു. ഗൃഹശുദ്ധിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമെന്ന് ഗുരുദേവൻ പറയുന്നു. ഉള്ളിൽ സൂര്യരശ്മികൾ നന്നായി കടന്നെത്തുന്ന വിധമാവണം ഗൃഹനിർമ്മാണം. ശുദ്ധവായുവിന് പരക്കാനാവും വിധം വിശാലമായ മുറികളിൽ അശുദ്ധ വസ്തുക്കൾക്ക് സ്ഥാനം നൽകരുത്. മുറി മുഴുവനായി നിത്യവും അടിച്ചുവാരി ശുചിയാക്കണം. മൂത്രവും മലവുമൊന്നും ഗൃഹസമീപത്ത് തള്ളിക്കളയരുത്. വിളക്ക് കത്തിച്ചും സുഗന്ധം പുകച്ചും ഗൃഹങ്ങൾ സന്ധ്യാസമയത്ത് പ്രാർത്ഥനായോഗ്യമാക്കണം. ഇങ്ങനെ ശുദ്ധിപഞ്ചകത്തെ ആചരിക്കുന്ന മനുഷ്യൻ ആരോഗ്യവും ആയുസ്സും നേടുന്നു. ശരീരവും ബുദ്ധിയും ഉപയോഗിച്ച് നിത്യസുഖം പ്രാപിക്കുന്നു.
1: പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ച സുഭാഷിതം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്. സുഭാഷിതം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 5:55. നാളെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 5:22. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48. ഇനി വിവിധ ഭാരതി പരിപാടികൾ കേൾക്കാം മുംബൈയിലെ.

ಕೋರಾಗಂಗಾ ಇನ್ನ